فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير.

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളുടെ പാരായണമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ, സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്.
6: വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിമൈൻഡ് കേൾവിയും അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിർ 10 മുതൽ 17 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ ബാസിദ് അബ്ദുൽ സമദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തൻസീൽ, വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തവണ ലോകർ വായിച്ചു തീർത്ത ഗ്രന്ഥം. എത്ര കേട്ടാലും മടുപ്പില്ലാതെ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധവേദം. 23 സംവത്സരങ്ങൾ കൊണ്ട് അവതീർണമായ വിശുദ്ധ ഖുർആന്റെ വ്യത്യസ്ത രീതിയിലുള്ള പാരായണങ്ങൾ വിവിധ കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരമൊരുക്കുകയാണ് തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
4: بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹുമസയുടെ തഫ്സീറിന്റെ ഭാഷാന്തരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
2: തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 104 അധ്യായം സൂറത്തുൽ ഹുമസ, അൽ ഹുമസ എന്ന അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ 9 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ, ഈ അധ്യായത്തിൻ്റെ നല്ല മധുരതരമായിരിക്കുന്ന ഭംഗിയോടെയുള്ള പാരായണം നമുക്ക് ആദ്യമൊന്ന് ശ്രദ്ധിക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ തന്നെയാണ് സൂറത്തുൽ ഹുമസയുടെ പാരായണം നമ്മളിപ്പോൾ കേട്ടത്. ഇനി അതിൻ്റെ ഓരോ വാക്കർത്ഥങ്ങളിലേക്ക്, ഓരോ ആയത്തിൻ്റെയും വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്രകാരമാണ് നമുക്കത് മനസ്സിലാക്കാനുള്ളത്. വൈലുൻ, നാശം, കഷ്ടപ്പാട്. ലിക്കുല്ലി ഹുമസത്തിൻ, എല്ലാ കുത്തിപ്പറയുന്ന ഇടിച്ചു താഴ്ത്തുന്നവർക്കും. ലുമസ, ദുഷിച്ചു പറയുന്ന, കുറവാക്കി പറയുന്നവരായ. അല്ലദീ ജമഅ, അതായത് ശേഖരിച്ചവൻ, ഒരുമിച്ച് കൂട്ടിയവൻ. മാലൻ, ധനം, സ്വത്ത്. വഅദ്ദദ, അതിനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തവൻ. യഹ്സബു, അവൻ കണക്കാക്കുന്നു, വിചാരിച്ചുകൊണ്ട്. അന്നമാലഹു, അവൻ്റെ ധനം ആകുന്നു എന്ന്. അഹ്ലദ, അവനെ ശാശ്വതനാക്കി സ്ഥിരവാസിയാക്കിയിരിക്കുന്നു എന്ന്. കല്ല, അങ്ങനെ വേണ്ട. ലയും ബദന്ന, നിശ്ചയമായും അവൻ ഇടപ്പെടും, എറിയപ്പെടും. ഫിൽ ഹുതമ, ഹുതമയിൽ. വമാ അദ്രാക, നിനക്ക് എന്തറിയാം. മൽ ഹുതമ, ഹുതമ എന്താണെന്ന്. നാറുദ്ദാഹി, അള്ളാഹുവിൻ്റെ അഗ്നിയാണ്. അൽ മൂഖദ, കത്തിക്കപ്പെട്ട, ജ്വലിക്കപ്പെട്ട. അല്ലതീ തത്വലിഉ, എത്തിക്കുന്നതായ, കയറി ചെല്ലുന്നതായ. അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ മേൽ. ഇന്നഹ, നിശ്ചയമായും അത്. അലൈഹിം, അവരുടെ മേൽ. മുഅസ്സദ, അടച്ചുമൂടപ്പെട്ടതായിരിക്കും. ഫീ അമദിൻ, ചില തൂണുകളിലായിട്ട്. മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട, നീണ്ട എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ 104-ാം അധ്യായം സൂറത്തുൽ ഹുമസയിലെ ആയത്തുകളുടെ ഓരോ വാക്കർത്ഥങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആവശ്യമാകുന്ന രൂപത്തിൽ അവയെ എഴുതിയെടുക്കാനും കൂടുതൽ പഠിക്കാനും വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇനി ഈ ആയത്തുകളുടെ മൊത്തത്തിലുള്ള അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവയുടെ വിശദീകരണങ്ങൾക്ക് മുമ്പേ ഈ ആയത്തുകളുടെ ഓരോന്നിൻ്റെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം.
1: കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന്. അവന്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്നവൻ വിചാരിക്കുന്നു. നിസ്സംശയം അവൻ ഹുതമയിൽ എറിയപ്പെടുക തന്നെ
2: ചെയ്യും.
1: ഹുതമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ. അത് അല്ലാഹുവിന്റെ ജ്വലിക്കപ്പെടുന്ന അഗ്നിയാകുന്നു. ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതായ. തീർച്ചയായും അത് അവരുടെ മേൽ
2: അടച്ചുമൂടപ്പെടുന്നതായിരിക്കും.
1: നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്.
0: മാഷാല്ല, മനുഷ്യന് സംഭവിക്കാവുന്ന, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുര്യോഗത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഈ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമ്മളതിലെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. മഹാനായ സഅദി തൻ്റെ തഫ്സീർ സഅദിയിൽ എന്താണ് അതിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീർ സഅദിയിലെ ഈ സൂറത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷാന്തരത്തിൻ്റെ മലയാള സംസാരമാണ് അല്ലെങ്കിൽ ശബ്ദമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കാതോർക്കേണ്ടതുണ്ട്.
3: വൈലുൻ എന്നാൽ നാശം, താക്കീത്, കഠിന ശിക്ഷ എന്നൊക്കെയാണ് അർത്ഥം. ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജനങ്ങളെ കുത്തിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർക്ക്, പ്രവർത്തനങ്ങൾ കൊണ്ടും സൂചനകൾ കൊണ്ടും ജനങ്ങളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരാണ് ഹമ്മാസ്. വാക്കുകളെക്കൊണ്ട് മറ്റുള്ളവരെ അപമാനിക്കുന്നവനാണ് ലമ്മാസ്. ഈ രണ്ടു വിഭാഗങ്ങളുടെയും ലക്ഷണം ധനം സമ്പാദിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ്. ഈ സമ്പത്ത് നന്മയുടെ മാർഗത്തിലോ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിലോ ചെലവഴിക്കുന്നതിൽ അവർക്ക് യാതൊരുവിധ താൽപ്പര്യവും ഇല്ല. അവൻ്റെ അജ്ഞത മൂലം അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഖ്ലദ, അവൻ്റെ ധനം ഇഹലോകത്ത് അവന് ശാശ്വത ജീവിതം നൽകുമെന്ന്. അതിനാൽ തന്നെ അവൻ്റെ സമ്പത്ത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ അധ്വാനങ്ങളും പരിശ്രമങ്ങളുമെല്ലാം. എന്നാൽ പിശുക്ക് ആയുസ് നശിപ്പിക്കുകയും വീടുകളെ തകർത്തുകളയുകയും ചെയ്യുന്നതാണെന്നും പുണ്യകർമ്മങ്ങളാകട്ടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണെന്നും അവൻ മനസ്സിലാക്കിയിട്ടില്ല. അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും. ഹത്വമയിൽ, ഹത്വമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അതിൻ്റെ ഭയാനകതയും ഭീകരതയും എത്രമാത്രമായിരിക്കുമെന്നാണ് പിന്നീടുള്ള വചനം വിശദീകരിക്കുന്നത്. അതാണ്, അത് അള്ളാഹുവിൻ്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു. മനുഷ്യരും കല്ലുകളുമാണ് അതിലെ ഇന്ധനം. ആ തീയിൻ്റെ ശക്തി അത് ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതാണ്. ശരീരം തുളച്ച് ഹൃദയത്തിലേക്കെത്തുമെന്നർത്ഥം. ഈ കഠിനമായ ചൂടിനോടൊപ്പം അവർ അതിൽ തടവിലാക്കപ്പെട്ടവരുമായിരിക്കും. അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിൽ അവർ നിരാശരാണ്. അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. അതിൽ നിന്ന് അവർ പുറത്തു പോകാതിരിക്കാൻ നരകത്തിൻ്റെ വാതിൽ പിന്നിൽ നിന്ന് പൂട്ടിയതായിരിക്കും. അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്കു തന്നെ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ്. സൂറത്തു സജദ 20-ാമത്തെ വചനം. അതിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അവൻ നമുക്ക് സൗഖ്യവും വിട്ടുവീഴ്ചയും പ്രദാനം ചെയ്യട്ടെ.
0: മാഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു അൽഹുമസ 104-ാം അധ്യായമാണ്. സൂറത്തുൽ ഹുമസ, അതിൻ്റെ വിശദീകരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ആവശ്യമാവിധം അത് വീണ്ടും വീണ്ടും കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുകയും ഇത്തരം ആയത്തുകളിൽ നിന്ന് സൂറത്തുകളിൽ നിന്ന് കൃത്യമായി പാഠമുൾക്കൊള്ളേണ്ടുന്ന ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പാഠമുൾക്കൊള്ളുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടെ ഇന്നത്തെ തഫ്സീർ സഅദിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാ അല്ലാ, മറ്റു ദിവസങ്ങളിൽ മറ്റു സമയങ്ങളിൽ മറ്റുള്ള സൂറകൾ ആയത്തുകൾ പഠിക്കാനുള്ള അവസരം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. തഫ്സീർ സഅദിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹുമസയുടെ തഫ്സീർ സഅദിയുടെ ഭാഷാന്തരമാണ് നാം കേട്ടത്.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
6: Peace Radio. Tune to reality.
7: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൻ്റെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് സുദ്ദീഖ് അൽ മിൻഷാവി.
1: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 29. യൂസുഫു, യൂസുഫേ, ആരിദ്, നീ തിരിഞ്ഞുകളയുക അഥവാ അവഗണിച്ചേക്കുക. അൻഹാദ, ഇതിനെപ്പറ്റി. വസ്തഗ്ഫിരി, പെണ്ണെ നീ പാപമോചനം തേടുകയും ചെയ്യുക. ലിദം

0: തെറ്റുകാരിൽ അഥവാ അബദ്ധക്കാരിൽപ്പെട്ടവൾ.
1: യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക് ഇന്നകി കുന്തി മിനൽ ഖാത്തിഇൻ.
2: യൂസുഫ്, നീ ഇതിനെപ്പറ്റി അവഗണിച്ചേക്കുക. സുലൈഖ, നീ നിന്റെ പാപത്തിന് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും നീ തെറ്റുകാരിൽപ്പെട്ടവളായിരിക്കുന്നു.
3: രണ്ടുപേരുടെയും മൊഴിയിൽ അവനവന്റെ നിരപരാധിത്വവും മറ്റേയാളുടെ മേലുള്ള ആരോപണവും ഉള്ളതുകൊണ്ട് ഒരാളുടെ മേൽ കുറ്റം ചുമത്തുവാൻ എന്തെങ്കിലും തെളിവ് വേണമല്ലോ. സ്ത്രീയുടെ സ്വന്തക്കാരിൽ നിന്ന് തന്നെ ഒരാൾ മുമ്പോട്ട് വന്നു. അവൻ അവളെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ മുൻവശവും, അവൾ അവനെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ പിൻവശവുമായിരിക്കും കീറിയിരിക്കുക എന്ന് പറഞ്ഞു. നിഷ്പക്ഷമായ ഒരു തെളിവ് സമർപ്പണമാണല്ലോ ഇത്. നോക്കുമ്പോൾ കുപ്പായം കീറിയിരിക്കുന്നത് പിൻഭാഗത്തായിരുന്നു. ഇതിൽ നിന്ന് കാര്യം വെളിക്കു വന്നു. അസീസ് അവൾക്കു നേരെ ക്ഷോഭിച്ച് ശണ്ട കൂടുവാനോ കയർക്കുവാനോ മുതിരാതെ വിഷയം കൈകാര്യം ചെയ്തു. ഉപായവും സൂത്രവും പ്രയോഗിച്ച് തടിതപ്പുകയും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നത് സ്ത്രീകൾക്ക് പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. അതിൽ നിങ്ങൾക്ക് വലിയ സാമർഥ്യം തന്നെയുണ്ട്. അതിൽപ്പെട്ടതാണിതും എന്ന് പറഞ്ഞ് കുറ്റം ഭാര്യയുടേത് തന്നെയാണെന്നും സ്ഥാപിച്ചു. മേലിൽ ഇതിനെ തുടർന്ന് അനിഷ്ടകരമോ അപമാനകരമോ ആയ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അവളുടെ പക്കൽ വന്നുപോയ ഈ കൃത്യത്തെ കേവലം നിസാരമാക്കി അവഗണിച്ചു കളയണമെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമയെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അന്തരീക്ഷം ശാന്തമാക്കിയ ശേഷം, നിന്റെ പക്കൽ തെറ്റ് പറ്റിപ്പോയിട്ടുള്ളത് ഇനി നിഷേധിച്ചിട്ട് കാര്യമില്ല, പാപമോചനം തേടിക്കൊള്ളണം എന്ന് ഭാര്യയെയും ഉപദേശിച്ചു. കേസിന് തുമ്പുണ്ടാക്കുമാറ് തെളിവ് സമർപ്പിച്ച സാക്ഷി ആരായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അവളുടെ സ്വന്തക്കാരിൽപ്പെട്ട ഒരു സാക്ഷി ഷാഹിദുമിൻ അഹ്ലിഹ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വന്തത്തിൽപ്പെട്ടവർ കക്ഷിക്ക് ഗുണകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുമ്പോൾ അതിൽ സംശയിക്കപ്പെടാമെങ്കിലും ദോഷകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുന്നത് കൂടുതൽ വിശ്വസനീയമായിരിക്കുമല്ലോ. ഈ വിശേഷണത്തിൽ ആ സൂചന അടങ്ങിയിരിക്കുന്നതായി കാണാം. ആ സാക്ഷി അവളുടെ വീട്ടിലോ കുടുംബത്തിലോ പെട്ട ആളായിരുന്നുവെന്നും ഒരു ചെറിയ ശിശുവായിരുന്നുവെന്നും അല്ലെന്നുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നിനും തെളിവില്ല താനും. ചെറിയ ശിശുവായിരുന്നുവെന്ന് കാണിക്കുന്ന ഒരു ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ദുർബലമത്രേ. സാക്ഷ്യം പറഞ്ഞത് ആരായാലും ശരി, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദുർവൃത്തരും തന്ത്രശാലികളുമാണെന്നല്ല ആ വാക്കിന്റെ താൽപ്പര്യം. സന്ദർഭത്തിൽ നിന്ന് അത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ സുലൈഖയാണ് വാതിലടച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമയ്ക്ക് നേരെ വശീകരണ ശ്രമം നടത്തിയത്. എന്നിട്ടും പെട്ടെന്ന് ഭർത്താവിനെ കണ്ടപ്പോഴേക്കും യൂസുഫ് എന്റെ നേരെ ഇങ്ങോട്ട് വന്ന് ദുർവൃത്തിക്ക് ശ്രമം നടത്തിയതാണെന്ന് മറിച്ചാരോപിക്കുകയും അവനെ ശിക്ഷിക്കാതെ വിടരുതെന്ന് പറഞ്ഞ് അതിനെ ശക്തിപ്പെടുത്തുകയുമാണല്ലോ സുലൈഖ ചെയ്തത്. അത്രയുമല്ല, അങ്ങയുടെ വീട്ടുകാരുടെ നേരെ ഇത്തരം ദുർവൃത്തിക്ക് വരുന്നത് സാധാരണയിൽ കവിഞ്ഞ ഗൗരവം അർഹിക്കുന്നതാണെന്ന് കൂടി ധ്വനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് അല്പമായ ഒരു ആലോചനയ്ക്ക് പോലും സമയമെടുക്കാതെ ഉപായം കണ്ടെത്തുന്ന ഈ സ്ത്രീ സഹജ സ്വഭാവത്തെപ്പറ്റിയാണ് നിങ്ങളുടെ തന്ത്രം വമ്പിച്ചത് തന്നെ എന്ന് പറഞ്ഞത്. അസീസിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം കീറിയ സംഭവം ബൈബിൾ സ്പർശിച്ചിട്ടില്ല. അതിൽ ഈ രംഗം വിവരിച്ചതിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നു. അതുകൊണ്ട് യജമാനന്റെ ഭാര്യ അവന്റെ മേൽ കണ്ണുവച്ചു. അവൻ സമ്മതിക്കാതിരുന്നു. അവൾ പലതും പറഞ്ഞു നോക്കി. അവൻ അനുസരിച്ചില്ല. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ അവൾ അവന്റെ വസ്ത്രം പിടിച്ചു. എന്നോടുകൂടി ശയിക്ക എന്ന് പറഞ്ഞു. അവൻ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടു പുറത്തേക്കോടി. അവൾ വീട്ടിലുള്ളവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കാൻ അവൻ അഥവാ ഭർത്താവ് ഒരു എബ്രയാനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്റെ കൂടെ ശയിക്കാൻ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചു. അവൻ വസ്ത്രം എന്റെ അടുക്കൽ ഇട്ടുപോയി. യജമാനൻ വന്നപ്പോഴും ആ വണ്ണം തന്നെ പറഞ്ഞു. യജമാനന് കോപം ജ്വലിച്ചു. അവനെ പിടിച്ചു രാജാവിന്റെ കാരാഗ്രഹത്തിലാക്കി. ഉൽപ്പത്തി 39 7 മുതൽ 21 വരെ. കാരാഗ്രഹത്തിലാക്കിയതിന് മുമ്പ് നടന്നതും തുടർന്നുള്ള വചനങ്ങളിൽ കാണുന്നതുമായ വിവരങ്ങളൊന്നും ബൈബിളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല.
0: വചനം 30. വഖാല, പറയുകയും ചെയ്തു. നിസ്വത്തുൻ, ചില സ്ത്രീകൾ. ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള. ഇമ്രഅത്തു, സ്ത്രീ അഥവാ ഭാര്യ. അൽ അസീസി, അസീസിൻ്റെ. തുറാവിദു, വശീകരണ ശ്രമം നടത്തുന്നു. ഫതാഹ, അവളുടെ വാലിയക്കാരനോട് അഥവാ യുവാവിനോട്. അൻ നഫ്സിഹി, അവനു വേണ്ടി. അഥവാ അവനെ വശീകരിക്കുവാൻ. ഖദ് ശഗഫഹ, അവൾക്ക് ഉള്ളിൽ പൂകിയിട്ടുണ്ട് അഥവാ മനം കവർന്നിട്ടുണ്ട്. ഹുബ്ബൻ, സ്നേഹത്താൽ. ഇന്ന, നിശ്ചയമായും നാം. ലനറാഹ, അവളെ കാണുക തന്നെ ചെയ്യുന്നു. ഫീ ളലാലിൻ, വഴിപിഴവിലായി. മുബീനിൻ, വ്യക്തമായ.

0: പട്ടണത്തിലുള്ള ചില സ്ത്രീകൾ പറയുകയും ചെയ്തു, അസീസിന്റെ സ്ത്രീ അഥവാ ഭാര്യ അവളുടെ വാലിയക്കാരനെ വശീകരിക്കുവാൻ ശ്രമം നടത്തുന്നു. അവനോടുള്ള പ്രേമം അവളുടെ മനം കവർന്നിരിക്കുന്നു. നിശ്ചയമായും നാം അവളെ വ്യക്തമായ വഴിപിഴവിലായി കാണുക തന്നെ ചെയ്യുന്നു.
1: വചനം 31. ഫലമ്മാ സമിഅത്ത്, അങ്ങനെ അവൾ കേട്ടപ്പോൾ, ബിമക്കിരിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി, അർസലത്ത്, അവൾ അയച്ചു അഥവാ ആളയച്ചു, ഇലൈഹിന്ന, അവരിലേക്ക്, വഅഅതദത്ത്, അവൾ ഒരുക്കുകയും ചെയ്തു, ലഹുന്ന, അവർക്ക് വേണ്ടി, മുത്തകഅൻ, ചാരിയിരിക്കത്തക്ക സദസ്സ് അല്ലെങ്കിൽ വിരുന്ന് സദസ്സ്, വഅഅതത്ത്, അവൾ കൊടുക്കുകയും ചെയ്തു, കുല്ല വാഹിദത്തിൻ, എല്ലാ ഓരോരുവൾക്കും, മിൻഹുന്ന, അവരിൽ നിന്നുള്ള, സിക്കീനൻ, ഒരു കത്തി, വഖാലത്ത്, അവൾ പറയുകയും ചെയ്തു, ഉഖ്റുജ്, നീ പുറപ്പെടുക അഥവാ പ്രത്യക്ഷപ്പെടുക, അലൈഹിന്ന, അവരിൽ, ഫലമ്മാ റഅയ്നഹു, അങ്ങനെ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ, അക്ബർനഹു, അദ്ദേഹത്തെപ്പറ്റി വിസ്മയിച്ചുപോയി, വഖത്തഅന, അവർ മുറിച്ചു കളയുകയും ചെയ്തു, ഐദിയഹുന്ന, അവരുടെ കൈകളെ, വഖുൽന, അവർ പറയുകയും ചെയ്തു, ഹാശ, പരിശുദ്ധി വാഴ്ത്തുന്നു, ലില്ലാഹി, അല്ലാഹുവിന്, മാഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ബഷറൻ, ഒരു മനുഷ്യൻ, ഇൻഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ഇല്ലാ മലക്കുൻ, ഒരു മലക്കല്ലാതെ, കരീമുൻ, മാന്യനായ.

0: കേട്ടറിഞ്ഞപ്പോൾ അവൾ അവരുടെ അടുക്കലേക്ക് ആളെ അയക്കുകയും അവർക്കായി ഒരു വിരുന്ന് സദസ്സ് ഒരുക്കുകയും ചെയ്തു. അവരിൽ ഓരോരുവൾക്കും ഓരോ കത്തി അവൾ കൊടുക്കുകയും ചെയ്തു. നീ അവരിൽ പ്രത്യക്ഷപ്പെട്ടു ചെല്ലുക എന്ന് യൂസുഫിനോട് അവൾ പറയുകയും ചെയ്തു. അങ്ങനെ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ വലുതായി കണ്ടു, അഥവാ വിസ്മയിച്ചു പോയി. അവർ തങ്ങളുടെ കൈകളെ മുറിപ്പെടുത്തുകയും ചെയ്തു. അവർ പറയുകയും ചെയ്തു, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, ഇതൊരു മനുഷ്യനല്ല, ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റാരും അല്ല.
1: യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ യജമാനനെ കുറിച്ചാണ് അൽ അജീസ് എന്ന് പറഞ്ഞത്. മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ പേരല്ല. പ്രതാപശാലി, മഹാൻ, ശക്തൻ, വീര്യപ്പെട്ടവൻ, യോഗ്യൻ, ഊക്കൻ, ബഹുമാന്യൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭം പോലെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു വാക്കാണത്. മന്ത്രിമാരെ പോലെ മേലേക്കിടയുള്ള വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് അദ്ദേഹം അന്നത്തെ രാജഭരണത്തിലെ ഉന്നതനായ ഒരാളായിരുന്നു എന്ന് മനസ്സിലാക്കാം. അക്ബറ എന്ന ക്രിയയുടെ സാക്ഷാൽ അർത്ഥം വലുതാക്കി അഥവാ വലുതായി തോന്നി എന്നാകുന്നു. ആശ്ചര്യകരമായ വല്ലതും കണ്ട് അമ്പരപ്പും വിസ്മയവും തോന്നുമ്പോഴാണ് അത് ഉപയോഗിക്കപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥമെന്ന നിലക്ക് വിസ്മയിച്ചു എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. മുത്തക്ക് എന്ന പദത്തിന് ചാരിയിരിക്കപ്പെടാവുന്ന വസ്തു എന്നത്രേ വാക്കർത്ഥം. മെത്ത, സോഫ, തലയിണ മുതലായ വിരിപ്പ് വിധാനങ്ങളെ ഉദ്ദേശിച്ചാണ് അത് സാധാരണ പറയപ്പെടാറുള്ളത്. അവയിൽ ഇരുന്ന് കഴിക്കപ്പെടുന്ന പഴവർഗം മുതലായ സുഖഭോജ്യ വസ്തുക്കളെ ഉദ്ദേശിച്ചും പറയപ്പെടാം. ആ സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന വിരുന്നൊരുക്കങ്ങളാണിവിടെ ഉദ്ദേശ്യം. അതിൽ കത്തികൊണ്ട് മുറിച്ച് തിന്നേണ്ടുന്ന പഴവർഗങ്ങളും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാകുന്നു. മക്കർ എന്ന വാക്കിന് വഞ്ചന, കുതന്ത്രം, കൗശലം, തന്ത്രം, കുസൃതി എന്നിങ്ങനെ സന്ദർഭോചിതം അർത്ഥങ്ങൾ വരും. മക്രഹുന്ന, അവരുടെ കുസൃതി എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആ സ്ത്രീകൾ അവളെപ്പറ്റി കുറ്റവും ആക്ഷേപവും പറഞ്ഞതും അത് പ്രചരിപ്പിച്ചതുമാകുന്നു. ആശ്ചര്യവും അതിശയവും തോന്നുമ്പോൾ സുബ്ഹാനല്ലാഹി എന്ന് പറയാറുള്ളതുപോലെ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു വാക്കാണ് ഹാഷലില്ലാഹി എന്നതും. യൂസുഫും സുലൈഹയും തമ്മിൽ നടന്ന സംഭവം പട്ടണത്തിൽ അഥവാ ഈജിപ്തിൽ പ്രചരിച്ചു. സ്ത്രീകൾക്കിടയിൽ അഥവാ കുലീന സ്ത്രീകളിൽ പ്രത്യേകിച്ചും അതൊരു സംസാര വിഷയമായി. അസീസിൻ്റെ പത്നിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹദി തൻ്റെ അടിമച്ചെറുക്കനെ പ്രേമിക്കുന്നു. അവൾ അതിൽ ലയിച്ചുപോയിരിക്കുന്നു, അവൾ പിഴച്ചുപോയി എന്നിങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി. വിവരം സുലൈഹ അറിഞ്ഞു. അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും തൻ്റെ ഒഴിവ് കഴിവ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും അവൾ ഒരു സൂത്രം പ്രയോഗിച്ചു. തന്നെപ്പറ്റി ആരോപണവും കുറ്റവും പറയുന്ന സ്ത്രീകൾക്ക് കേമമായ ഒരു വിരുന്ന് സദസ്സൊരുക്കി അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി. ഭക്ഷ്യവിഭവങ്ങളുടെ കൂട്ടത്തിൽ കത്തികൊണ്ട് മുറിച്ച് തിന്നേണ്ടുന്ന പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കത്തിയെടുത്ത് മുറിച്ചു തിന്നുമ്പോൾ പെട്ടെന്ന് ആ സദസ്സിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാമയോട് കൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കാണേണ്ട താമസം അദ്ദേഹത്തിൻ്റെ അസാധാരണ സൗന്ദര്യവും നിരുപമമായ കോമളാകൃതിയും കണ്ട് സ്ത്രീകൾ മതിമറന്നുപോയി. അതൊരു മനുഷ്യരൂപമാണെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ആകാശത്തുനിന്ന് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ഒരു മലക്കായിരിക്കുവാനേ തരമുള്ളൂ എന്നവർ അഭിപ്രായപ്പെട്ടു. ശ്രദ്ധ മുഴുവനും യൂസുഫിലേക്ക് തിരിഞ്ഞതുകൊണ്ട് കയ്യിലുള്ള കത്തിയും പഴവർഗ്ഗങ്ങളും അവർ മറന്നുകളഞ്ഞു. യന്ത്രം കണക്കെ കൈകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സ്വന്തം കൈകൾ അവർ സ്വയം ചെത്തി മുറിയാക്കിയത് അവർ അറിഞ്ഞില്ല. ഇത്രയുമായപ്പോൾ തൻ്റെ ഉദ്യമത്തിൽ താൻ വിജയിച്ചുവെന്ന് കണ്ട് സുലൈഹ അവരുടെ നേരെ തിരിഞ്ഞു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തു യൂസുഫ് 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക,

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 12-13 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ പറയുന്നത്. പ്രത്യേകിച്ചും തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും.
5: يا ايها الذين امنوا اذا ناجيتم الرسول فقدموا بين يدي نجواكم صدقه ذلك خير لكم واطهر فان لم تجدوا فان الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله
4: നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ. അല്ലദീന ഇതൊന്നുമല്ല, അല്ലദീന ആമനൂ ഇത്. ഇവിടെയും മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. ഇദാനാജയ്തും, ഇസ അല്ല, ഇദ അല്ല, ഇദാനാജയ്തും, ഇദ നാജയ്തുമുർ റസൂല, നാജയ്തുമുർ റസൂല, അർ റസൂല, വളരെയധികം ശ്രദ്ധിക്കണം, അർ റസൂല അല്ല, അർ റസൂല. തക്രീർ എന്ന ആ ഒരു സിഫത്ത് ഇങ്ങനെ നാവിനെ പിടപ്പിക്കില്ല, അത് കൂടുതലുണ്ടാവാൻ പാടില്ല. ഫഖദ്ദിമു, ഫഖദ്ദിമു അല്ല ഫ, ഫ എന്ന അക്ഷരത്തിൻ്റെ ഒരു മഖ്റജ് താഴെ ചുണ്ടിൻ്റെ പള്ള ഭാഗമാണ്. അതുകൊണ്ട് ഫ ഫഖദ്ദിമു, അതാണ് ഒരു കൃത്യമായ ശൈലി. ഫഖദ്ദിമു ഫഖദ്ദിമു ബൈന യദൈ നജുവാക്കും, ബൈന യദൈ നജുവാക്കും, യദൈ യദൈ നജുവാക്കും സദഖ സദഖ, ബൈന യദൈ നജുവാക്കും സദഖ സദഖ. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ذلك خير لكم, ذلك ذلك لا ذا ذلك خير لكم, خير لكم واطهر. ميم ساكنه ശേഷം വ ചുണ്ട തമ്മിൽ, രണ്ട് ചുണ്ട തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. എങ്ങനെ? خير لكم واطهر واط ط എന്ന ഉച്ചാരണം ശ്രദ്ധിക്കണം. ഇത്ബാഖ് എന്ന സിഫത്ത് നിർബന്ധമായിട്ട് കൊണ്ടുവന്നാലാണ് ആ ഒരു ശബ്ദം ക്ലിയർ ആവുകയുള്ളൂ. വ അത്ഹറു ഫ ഇല്ലം തജിദു, ഫ ഇല്ലം, ഫ ഇൻ, ഫ ഇൻ ലം അല്ല, ഫ ഇല്ലം, ഇത് ഗംബില ഹുന, ഫ ഇല്ലം ഇല്ലം ഫ ഇല്ലം, ഫ ഇല്ലം തജിദു ഫ ഇന്നല്ലാഹ, നൂൻ മുശദ്ദഗുന, നൂൻ ശബ്ദ വന്ന മണിക്കണം, ഗഫൂറുൻ, ഗ ഗ തൊണ്ടയുടെ മുഗൾ ഭാഗം, അഫൂർ അല്ല, غفور رحيم ഇങ്ങനെയല്ല, غ غفور غفور رحيم. ചില ആളുകളൊക്കെ ഗഫൂർ എന്ന് പറയും. അത് മലയാളികളെ അങ്ങനെ കേൾക്കാറില്ലെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഗഫൂർ അല്ല, غ غ غفور തൻവീന് ശേഷം റഹീം, റ غفور رحيم. ഇത് ഗാംബില ഗുന, ഇവിടെയും മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം, ഗഫൂറു റഹീം. ശ്രദ്ധിക്കേണ്ടത് തക്രീർ എന്ന സിഫത്ത്, റ അല്ല, ഗഫൂറു റഹീം, റഹീം. അടുത്ത ആയത്ത് അഅശ്ഫഖുതും, അഅശ്ഫഖുതും, രണ്ട് ഹംസയാണ്, രണ്ട് ഹംസയും കൃത്യമായിട്ട് ഉച്ചരിക്കുകയും വേണം അവിടെ. പിന്നെ എളുപ്പത്തിൽ അങ്ങനെ ഓതാനൊന്നും പറ്റൂല. അഅശ്ഫഖുതും അല്ല, അഅശ്ഫഖ, അഅശ്ഫഖ, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസയുടെ മഖ്റജ്. അഅശ്ഫഖുതും അഅശ്ഫഖ, ഖാഫിനെ കേൾക്കണം, ഖൽഖല ചെയ്യണം. അഅശ്ഫഖുതും അൻ തുഖദ്ദിമു, മീമു സാക്കിനേക്ക് ശേഷം ഹംസ വരുമ്പോൾ ഇസ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ അഅശ്ഫഖുതും മൻ തുഖദ്ദിമു, ഇങ്ങനെയും ചില ആളുകൾ ചെയ്യാറുണ്ട്. സാക്കിന നൂനോ തൻവീനോ ശേഷം ഹംസ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ, അതുപോലെ സാക്കിന മീമിന് ശേഷം ഇങ്ങനെ ഹംസ വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ചും ഹംസയാണ് വരുന്ന സമയത്ത്, പിന്നെ അത് കൂട്ടി ഓതുമ്പോൾ അഅശ്ഫഖുതും മൻ, ഹംസ മാറി അത് നഷ്ടപ്പെട്ട് മീമിനെ കൊണ്ട് ഉച്ചരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അഅശ്ഫഖുതും അൻ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻ തുഖദ്ദിമു, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫ ബിഗുന്നയാണത്. أن تقدموا بين يدي نجواكم, نجيمين قلقل شيئنام كيلكنام, نجواكم صع, نجواكم صدقات, صدقات. قاف سورة بارتلو چريكين ركشران أدو وند ديد مد أدو نكود ورن ألف صدقنا صدقاء, صدقات إن الله صدقات إنجنة وقف شيئنبول تا إند شابدوهم كيلكنام. فإذ لم تفعلوا, فإذ فإذ لم تفعلوا, فإذ لم تفعلوا وتاب الله عليكم, وتاب الله عليكم فأقيموا. ساكنة ميمين ശേഷം ഫ വരുമ്പോൾ, നേരത്തെ പറഞ്ഞു വ അല്ലെങ്കിൽ ഫ, ഇത് വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ കൃത്യമായിട്ട് തട്ടിച്ച്, ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും അത്ര തന്നെ പ്രയാസമില്ല, അതുകൊണ്ടാണ് വാവും ഫാവും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. عليكم فأقيموا, فأقيموا الصلاة وآتوا الزكاة, فأقيموا الصلاة وآتوا الزكاة, وآتوا الزكاة, وأطيعوا الله ط ط طي طو أط أط وأطيعوا ألا طي طي ناوين ده مدية باقة من ناكي ليكي چيرنا نلكنا اداني اتباق وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَرَسُولَهُ وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ خَبِيرٌ بِمَا تنوين الشاشن باق ونال إخلاب തൻവീനിന് മീമാക്കി മാറ്റണം. ഖബീറും ബിമ, ഖബീറും ബിമ, വല്ലാഹു ഖബീറും ബിമ തഅമലൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. يا ايها الذين امنوا اذا ناجيتم الرسول فقدموا بين يدي نجواكم صدقه ذلك خير لكم واطهر فان لم تجدوا فان الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ. സൂറ മുജാദില 12-13 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ നമ്മളുമായി പങ്കുവച്ചത്.
0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം. കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
7: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
8: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
6: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിന്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
9: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആനിടയിലെടുത്തതായി മനപ്പാഠം നമുക്കായി പാരായണം ചെയ്യുന്നത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനഃപ്പാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض

أخبرنا بالأمس كذلك نفصل الآيات لقوم يتفكرون.

0: أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: والخير فتنة وإلينا ترجعون.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 21 സൂറ അംബിയ 11 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസഫ് അസ്സഈദ്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ലോകപ്രശസ്ത ഖാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കൾക്ക് ആസ്വദിക്കാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ് സൂറ അൻആം 21 മുതൽ 140 വരെ പാരായണം നിർവഹിക്കുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്. സൂറ അൻആം 21 മുതൽ 140 വരെയാണ് പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ് പാരായണം നിർവഹിച്ചത്.
1: ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹം.
2: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്, ഹൃദയവസന്തം. ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين أما بعد قرآنا كدلند آرت أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, 36 അധ്യായം സൂറത്ത് യാസീനിലെ 39-40 ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഈ പരിപാടിയിൽ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി സൂറത്ത് യാസീനിലെ 38 വരെയുള്ള ആയത്തുകളാണ് അല്പാൽപമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, പ്രാപഞ്ചിക അത്ഭുതങ്ങളെ സംബന്ധിച്ച് ആണ് പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, എന്തിൻ്റെ അടയാളങ്ങളാണ്? കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചിരുന്നത് ഈ സൂറത്തിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു നടത്തുന്ന ഒരു പരാമർശം, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടാത്തവരായി അവരിൽ ആരും തന്നെ ഇല്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, പരലോകമുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അന്ത്യ ദിനത്തിൻ്റെ അടയാളങ്ങൾ, ദൈവാസ്തിക്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ, അതാണ് കഴിഞ്ഞ ചില ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിയാവുന്ന, കാണാനും കേൾക്കാനും സാധിക്കുന്ന, ഇതര ജീവജാലങ്ങൾക്കപ്പുറം സവിശേഷമായ ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയും ചിന്തയും ആലോചനയും ഉണ്ടാകുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ചുറ്റുപാടും നിലനിൽക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങളെ അറിയാനും അതിലൂടെ കഴിവുറ്റ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താനും മനുഷ്യരാശിക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ആ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ സൂചിപ്പിക്കാനുള്ളത്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും, കോടാനക്കോടി രൂപകൾ ചെലവഴിച്ച് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സുദീർഘമായ കാലഘട്ടങ്ങളെടുത്ത് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് കഴിവുറ്റ ശാസ്ത്രകാരന്മാരുടെ ആയുസ്സും സമയവും ചെലവഴിച്ച് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് ശാസ്ത്ര ലോകത്ത് നിന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്രയൊന്നും ചിലവോ സമയമോ അധ്വാനമോ ഒന്നും ചിലവഴിക്കാതെ തന്നെ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുന്ന ചില അടയാളങ്ങളെ സംബന്ധിച്ച്, ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ, റബ്ബിനെ തിരിച്ചറിയാൻ, പരലോകത്തെ ബോധ്യപ്പെടാൻ സാധിക്കും എന്നാണ് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതാണ് യാഥാർത്ഥ്യവും. ഇനി തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്താണ് ആയത്ത്?
1: وَالْقَمَرَ قَدَّرْنَاهُ مَنَازِلَ حَتَّى عَادَ كَالْعُرْجُونِ الْقَدِيمِ لَا الشَّمْسُ

അവിടെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. യംബഗി, നമ്മൾ അതിനെ സാധാരണഗതിയിൽ ഒരു അറബി ഭാഷ വായിക്കുമ്പോൾ യൻബഗി എന്ന് ആ അക്ഷരങ്ങൾ വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും. യൻബഗി, പക്ഷേ പാരായണ നിയമം അനുസരിച്ച് അവിടെ ഓതേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്? ലശം സുയംബഗി, യൻ എന്ന സുക്കൂനുള്ള നൂന് മീമാക്കി മാറ്റി ആണ് പാരായണം ചെയ്യേണ്ടത്. ബാഇന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോഴൊക്കെ ആ സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാക്കി മാറ്റണം. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി ഉച്ചരിക്കുന്നതിനെ ഇഖ്ലാബ് എന്നാണ് പറയുക. അപ്പോ ഉണ്ടോ, അങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത്? അൻതുതിരിക്കൽ ഖമറ അല്ല. ശ്രോതാക്കൾ ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതിങ്ങനെ നമുക്ക് സൂറത്തു യാസീൻ ആകുമ്പോൾ പല ആളുകൾക്കും മനപ്പാടമുള്ള അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കൂടെ ഒന്ന് ഓതി നോക്കുന്നത് നല്ലതാണ്. ലശം സുയം ബഗീലഹ അൻതുസിരിക്കൽ ഖമറ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വകുല്ലും ഫീ ഫലകിൻ, വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ രണ്ടായത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗമാണ്. ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഓതേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് സൂചിപ്പിച്ചത്, ശ്രദ്ധിച്ചത്. അത് നമ്മളൊന്ന് ആ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. നല്ല മനോഹരമായ പാരായണങ്ങൾ കേൾക്കാൻ ലഭ്യമാണ്, സുലഭമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല പാരായണം രൂപപ്പെടുത്തിയിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു തവണ കൂടി അതൊന്ന് പാരായണം ചെയ്ത് നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥ തലങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. والقمر قدرناه منازل حتى

ഓൻ. അതിലെ വാക്കുകളുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു സൂറത്ത് പഠിക്കുമ്പോൾ, ഒരായത്ത് പഠിക്കുമ്പോൾ, വിശിഷ്യ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുന്ന, സാധാരണ ഒരു തസ്കിയത്ത് ക്ലാസ് കേൾക്കുന്ന ഒരു മനസ്സോടുകൂടിയല്ല കേൾക്കേണ്ടത്. അതിലെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിച്ച് ആ അർത്ഥമൊക്കെ കുറച്ചൊക്കെ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ആശയം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഹൃദയവസന്തം കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവത്തോടുകൂടിയാണ് നമ്മളിരിക്കേണ്ടത്. മറ്റൊരു വശം പറഞ്ഞാൽ ഇത് റബ്ബിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. വീട്ടിലിരുന്നും കടയിലിരുന്നും വാഹനത്തിലിരുന്നും ജോലിസ്ഥലത്തിരുന്നും അടുക്കളയിലിരുന്നും കണ്ടോ, നമ്മുടെ ഓഫീസിലിരുന്നുമൊക്കെ അള്ളാഹുവിൻ്റെ, സൃഷ്ടാവിൻ്റെ കലാം, വചനങ്ങൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം, പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, ആ നിലക്ക് ഈ സംസാരത്തെയും ഈ പ്രോഗ്രാമിനെയും ശ്രദ്ധിക്കുകയും ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വൽ ഖമർ, ഖമർ എന്ന് പറഞ്ഞാൽ എന്താ? ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രൻ. ഖദ്ദർനാഹു, ഖദ്ദർ എന്ന് പറഞ്ഞാൽ കണക്കാക്കി എന്നാണ്. ഖദ്ർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഖദ്റിലുള്ള വിശ്വാസം. അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി റബ്ബ് വിധിച്ചു വെച്ച കാര്യങ്ങൾ. അപ്പൊ ഖദ്ദർ കണക്കാക്കി, ഖദ്ദർനാ നാം കണക്കാക്കി, ഹു അതിന്, ചന്ദ്രനും ആ ചന്ദ്രനെ നാം കണക്കാക്കിയിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനി, ഉർജൂൻ ഈത്തപ്പനക്കുലയുടെ തണ്ട്. ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്ന ഈത്തപ്പഴക്കുലയിലെ അതിൻ്റെ പ്രധാന, അതിനെ കോർത്തുവെക്കുന്ന തണ്ടുണ്ടല്ലോ, അത്. അൽ ഖദീം, പഴകിയ, പഴയ, പഴകിയ, ഒരു പഴകിയ ഈത്തപ്പനത്തണ്ട് പോലെ അത് ആകുന്നതുവരെ ചന്ദ്രന് ചില സ്ഥാനങ്ങൾ നാം കണക്കാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തമാണ് അല്ലേ? വ്യക്തമാണ്. എല്ലാ സന്ദർഭങ്ങളിലും സൂര്യനെ പോലെ അല്ല ചന്ദ്രനെ കാണുക. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ രൂപം വ്യത്യസ്തമാകും. ഒരു മാസപ്പിറവിയുടെ ഒന്നാമത്തെ ദിനം ഒരുപക്ഷെ ചന്ദ്രനെ നമുക്ക് കാണാൻ തന്നെ സാധിച്ചു കൊള്ളണമെന്നില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞ ആകാശത്ത് ഒരു തേങ്ങാപ്പൂള് പോലെ ചന്ദ്രക്കല നമുക്ക് ദർശിക്കാൻ സാധിക്കും. അത് വലുതായി വലുതായി പതിനാലാമത്തെ രാവാകുമ്പോൾ പൂർണ്ണ നിലാചന്ദ്രൻ ഭൂമിയിൽ നിലാവു പരത്തി അതിങ്ങനെ വാനലോകത്ത് തിളങ്ങി നിൽക്കുന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. പിന്നീടത് ഒരു മടക്കമാണ്, പഴയ അവസ്ഥയിലേക്ക് അതിങ്ങനെ ചെറുതായി മടങ്ങുന്നു. അപ്പോൾ പതിനാലാം രാവിലെ പൂർണ്ണ നിലാചന്ദ്രനിൽ നിന്ന് ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം, പഴയ ഉണങ്ങി നല്ല നീരുണ്ടായിരുന്ന ഈത്തപ്പനത്തണ്ട് മരുഭൂമിയിൽ കടന്ന്, അല്ലെങ്കിൽ നിലത്ത് കടന്ന് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി അതിങ്ങനെ വളയും, അതിൻ്റെ രൂപം വളഞ്ഞ് മറ്റൊരു രൂപത്തിലേക്ക് മാറും എന്നതുപോലെ ചന്ദ്രൻ അതിൻ്റെ രൂപം മാറുന്നു. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അതിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തിലൂടെയാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ സൂര്യനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വശം സുതജിരി, സൂര്യൻ സഞ്ചരിക്കുന്നു, ലി മുസ്തഖറില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖദീറുൽ അസീസിൽ അലീം, ആയത്ത് ഓർക്കുന്നുണ്ടാവും ശ്രോതാക്കൾ. അത് പ്രതാപശാലിയും സർവജ്ഞാനിയുമായ അവൻ കണക്കാക്കിയതാണ്. ഇനിയോ ചന്ദ്രനും, വൽ ഖമറ, ചന്ദ്രനും, ഖദ്ദർനാഹു, നാം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. മനാസില, ചില സ്ഥാനങ്ങൾ. ഹത്ത ആദകൽ ഉർജൂനിൽ ഖദീം, പഴയ ഈത്തപ്പനക്കുലത്തണ്ട് പോലെ ആകുന്നതുവരെ, അങ്ങോട്ടുള്ള ഒരു മടക്കം വരെ.
അഥവാ അതതിൻ്റെ നിശ്ചിത സ്ഥാനത്തുകൂടെ സഞ്ചരിക്കുകയും എന്നിട്ടതിന് പല മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കിൻ, ഇവിടെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വ്യതിചലനം ചന്ദ്രനുണ്ടാകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സംഭവിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നിർമ്മിക്കുന്ന, മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന ഏതു കാര്യമാണ് 100% കൃത്യമായി നടക്കുക? ഏതെങ്കിലും ഉണ്ടോ? 95% പൂർണ്ണതയിലെത്തിയാൽ മനുഷ്യൻ അതിന് 100 ഗണിക്കും. 90% കടന്നാൽ തന്നെയും അത് 100 പരിഗണിച്ച് ആത്മാർത്ഥ ഒരു സംതൃപ്തിയടയും. എത്ര കാലമാണ് അത് അതിൻ്റെ ആ ഒരു കൃത്യതയിൽ തന്നെ നിലനിൽക്കുക? കഴിയുമോ? സാധിക്കുകയില്ല. കാലം കഴിയും തോറും അതിൻ്റെ അവസ്ഥ മാറും അല്ലേ? അതുകൊണ്ടാണ് എത്ര വിമാനങ്ങളാണ് തകർന്നു വീണത്. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, മനുഷ്യൻ്റെ ആസൂത്രണങ്ങളിൽ പിഴവ് സംഭവിക്കുന്നു, മനുഷ്യൻ നിശ്ചയിക്കുന്ന മാർഗങ്ങളിൽ പതനങ്ങളുണ്ടാകുന്നു, അപകടങ്ങളുണ്ടാകുന്നു, കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുന്നു. വിമാനങ്ങൾ തകർന്നതുകൊണ്ടാ? കപ്പലുകൾ മുങ്ങിയതുകൊണ്ടാ? ഏറ്റവും ശക്തമായ ട്രാഫിക് നിയമങ്ങളും സംവിധാനങ്ങളുമുള്ള, സിഗ്നലുകളും സംവിധാനിച്ചിട്ടുള്ള, ലോകത്തെ ഏറ്റവും നിലവാരമുള്ള വഴികളിൽ പോലും, റോഡുകളിൽ പോലും റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാ? എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? എന്നാൽ നോക്കൂ, ചന്ദ്രന്റെ സഞ്ചാരം ആരംഭിച്ചിട്ട് കാലം എത്രയായി? കോടാനക്കോടി വർഷങ്ങൾക്കും ചന്ദ്രൻ അതിൻ്റെ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമി അതിൻ്റെ സ്ഥാനത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കി കൊടുത്ത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അടുത്ത ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആയത്തിലെ വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം. നല്ലപോലെ ശ്രദ്ധിക്കുക. വൽ ഖമറ, എന്താണ് ഖമർ എന്ന് പറഞ്ഞാൽ അർത്ഥം ചന്ദ്രൻ. വൽ ഖമറ, ചന്ദ്രനും. ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനിൽ ഖദീം, കൽ ഉർജൂനി, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ. അൽ ഖദീം, പഴകിയ ഈത്തപ്പന കുലത്തണ്ടുപോലെ ആകുന്നതുവരെ. ചന്ദ്രനും നാം ചില സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ലശംസു, സൂര്യനല്ല. യം ബഗൈലഹ, അതിന് പറ്റുകയില്ല. അൻതുദിരിക, പ്രാപിക്കുവാൻ. അൽ ഖമറ, ചന്ദ്രനെ. വലല്ലൈലു, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖ്, മുൻകടക്കുന്നത്, മറികടക്കുന്നത്. അന്നഹാറ, സാബിഖുന്നഹാരി, പകലിനെ. വലല്ലൈൽ, രാത്രിയും. സാബിഖുന്നഹാർ, പകലിനെ മറികടക്കുന്നതല്ല, മുൻകടക്കുന്നതല്ല. വക്കുല്ലുൻ, എല്ലാം. ഫി ഫലക്കിൻ, ഒരു ഭ്രമണപഥത്തിൽ. യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുന്നു. 40-ാമത്തെ ആയത്ത് ഒന്നുകൂടെ പറയുന്നു. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്കുകൾ പേനയും കടലാസും കയ്യിലെടുത്തവർ എഴുതി വെക്കുന്നുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പേനയും കടലാസും കയ്യിലില്ലാത്തവർ അവരുടെ മനസ്സുകളിൽ ഈ വാക്കുകളുടെ അർത്ഥം കൊത്തിവെക്കുന്നുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ലശംസു, ശംസ്, സൂര്യൻ. ഖമർ, കഴിഞ്ഞായത്തിൽ പഠിച്ച ഖമർ, ചന്ദ്രൻ. ആ രണ്ടു വാക്ക് നമ്മൾ മറക്കരുത്. ഖമർ, ചന്ദ്രൻ. ശംസ്, സൂര്യൻ. ലയിൽ, രാത്രി. നഹാർ, പകൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നൊരു 4 അതാവട്ടെ. ഏറ്റവും സാധാരണക്കാർ, ഖുർആനിൻ്റെ കിഴച്ചുള്ള സെൻറ്ററുകളിലൊന്നും ഇരുന്ന് പഠിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾ, അവരോർത്തു വെക്കുക, പഠിച്ചു വെക്കുക. ലയിൽ, രാത്രി. നഹാർ, പകൽ. ശംസ്, സൂര്യൻ. ഖമർ, ചന്ദ്രൻ. ലശം സ്വയം ബഹി, സൂര്യന് പറ്റുകയില്ല. അൻതുതിരിക്ക, പ്രാപിക്കുവാൻ.
അൽ ഖമറ ചന്ദ്രനെ, വലല്ലൈലു രാത്രിക്കും കഴിയുകയില്ല, സ്വാബിഖു രാത്രിയുമല്ല, സ്വാബിഖു മുൻകടക്കുന്നതല്ല, അന്നഹാരി പകലിനെ, വക്കുല്ലുൻ എല്ലാം, എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള എല്ലാം, ഫി ഫലക്കിൻ ഭ്രമണപഥത്തിലൂടെ, യസ്ബഹൂൻ നീന്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിലൊന്നും ഒരു സ്ഥാനത്തും നിൽക്കുന്നില്ല, എല്ലാം സഞ്ചരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത വിളിച്ചോതുന്ന ആയത്തുകളാണ് ഇത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമി നിൽക്കുന്നു, സൂര്യനും ചന്ദ്രനും കറങ്ങുന്നു എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിനു ശേഷവും ഭൂമി കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, സൂര്യൻ നിൽക്കുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, ശാസ്ത്രത്തിൻ്റെ ആധികാരിക വിശ്വാസമായി അങ്ങനെ കരുതിയിരുന്ന ഒരു കാലഘട്ടവും മനുഷ്യന് കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാടിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ ഇന്നെത്തി. പ്രപഞ്ചത്തിലൊന്നും നിൽക്കുന്നില്ല, എല്ലാം അതിന് കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഭ്രമണ പദത്തിലൂടെ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് അവയുടെ സഞ്ചാരം ആരംഭിച്ചു. സൂര്യൻ ചന്ദ്രനെ പ്രാപിച്ചിട്ടില്ല, രാത്രി പകലിനെ മറികടന്നിട്ടില്ല, രാപ്പകലുകൾക്ക് ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. സൂര്യചന്ദ്രാദികൾ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത കൃത്യമായ ഭ്രമണപഥത്തിൽ നിന്ന്, സഞ്ചാരപഥത്തിൽ നിന്ന് ഒരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലേ, സൂര്യന് ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ ഒരു തവണ വലം വെക്കാൻ ആവശ്യമായിട്ടുള്ളത് 365.5 ദിവസമാണ്. കോടാനക്കോടി വർഷങ്ങളായി അതങ്ങനെ തുടരുന്നു, എവിടെയും മാറ്റമില്ല. ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ ആവശ്യമായ സമയം 29 ദിവസവും 12 മണിക്കൂറും 44 മിനിറ്റുമാണ്. അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു, എവിടെയും മാറ്റത്തിന് ആവശ്യമുണ്ടായിട്ടില്ല, മാറിയിട്ടില്ല. നിങ്ങളൊന്നാലോചിച്ച് നോക്കി, സൂര്യനെ ഭൂമി വലം വെക്കുന്നു, ഭൂമിയെ ചന്ദ്രൻ വലം വെക്കുന്നു, എങ്ങനെയായിരിക്കും ആ പ്രക്രിയ നടക്കുന്നത്? എത്ര ഒരു അത്ഭുതകരമാണത്! അള്ളാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സംവിധാനങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ഒരു വിധത്തിലുള്ള കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രപഞ്ചത്തിൻ്റെ നാഥനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആവർത്തിച്ച് അള്ളാഹു പറയുന്നത്. രാത്രിയെയും പകലിനെയും നാം രണ്ടു ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, സൂറത്തു അൻആമിലെ 96-ാമത്തായത്ത്, ഫാലിഖുൽ ഇസ്ബാഹ് വജഅല ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന. സൂര്യചന്ദ്രാദികളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായി, രാപ്പകലുകളെ അള്ളാഹുവിൻ്റെ ആയത്തുകളായി, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. സൂര്യചന്ദ്രാദികൾ, രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യഗ്രഹണമുണ്ടായി. ഇബ്രാഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരത്തിനു ശേഷം മിമ്പറിൽ കയറി നിന്നു, സംസാരിച്ചു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യചന്ദ്രാദികൾ അള്ളാഹുവിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാകുന്നു. രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളാകുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവക്ക് നിർണയിച്ചു കൊടുത്തിട്ടുള്ള കണക്കും സ്ഥിതിയുമനുസരിച്ച് ഒരു നിലക്കുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാതെ കൃത്യമായി അതിൻ്റെ പാതകളിലൂടെ സഞ്ചരിക്കുകയും രാപ്പകലുകൾ അതാതിൻ്റെ സമയങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക്. അതൊരു വലിയ അത്ഭുതമാണ്, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൈവാസ്തിത്വത്തെ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും അങ്ങേയറ്റം കഴിവുള്ള ഒരു സൃഷ്ടികർത്താവിലേക്ക് എത്തിപ്പെടാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രണ്ട് ആയത്തുകൾ ആ നിലക്കാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ് ഈ ആയത്തുകളുടെ അവസാനത്തിലേക്ക്, ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ ഒരു ചോദ്യം ഇട്ടു തരികയാണ്. അന്വേഷിച്ച് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തുക. ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് മലയാളത്തിൽ
മലയാളികളുടെ, മുസ്ലിങ്ങളുടെ, വിശ്വാസികളുടെ ഒരു വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം എന്ന് പറയുന്നത്. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിൽ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല കുറേ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആകാശലോകത്തുള്ള ചില ദൃഷ്ടാന്തങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ അമാനി മൗലവി എത്ര ദൃഷ്ടാന്തങ്ങളെയാണ് പറഞ്ഞത്, അത് ഏതൊക്കെയാണ്? ആകാശത്തിലുള്ള ഈ ആയത്തുകളെ ആസ്പദമാക്കി ആകാശത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അമാനി മൗലവി തൻ്റെ ഖുർആൻ വിവരണത്തിൽ എത്ര ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, നമ്പറിട്ട് പറഞ്ഞിട്ടുണ്ട്, എത്ര എണ്ണം, അത് ഏതൊക്കെ? ഈ എപ്പിസോഡിലെ ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്. അമാനി മൗലവിയുടെ തഫ്സീറുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കും. അതിനുള്ള ഒരു ശ്രമമുണ്ടാവുക ഇൻഷാല്ലാ. അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ ശ്രമിക്കാം. അതിലപ്പുറം നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ടതെന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നൊന്ന് ആലോചിക്കുക. അവസാനിപ്പിക്കുന്നു, ഒരു തവണ കൂടി അതിൻ്റെ അർത്ഥവും ആശയവും ഒന്ന് പറയാം. വൽ ഖമർ, ചന്ദ്രൻ, ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, ചില സ്ഥാനങ്ങൾ, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂൻ, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. അൽ ഖദീം, ഒരു പഴയ ഈത്തപ്പന കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ. ലശംസു എംബാഗിലഹ, സൂര്യന് പറ്റുകയില്ല. അൻതുദരിക്കൽ ഖമർ, ചന്ദ്രനെ പ്രാപിക്കാൻ. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖുൻ നഹാർ, പകലിനെ മുൻകടക്കുന്നതുമല്ല. വക്കുല്ലുൻ, എല്ലാം. ഫി ഫലകി യസ്ബഹൂൻ, അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. അത്യാധുനിക ശാസ്ത്രം, അസ്ട്രോണമി യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെ, ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രയോഗിച്ച ഒരു വാക്കാണ് ഭ്രമണപഥത്തിലൂടെ അവ നീന്തുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇങ്ങനൊരു പരാമർശമുണ്ടായത്? ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ടാണ് അങ്ങനെയുള്ള വാചകം വിശുദ്ധ ഖുർആനിൽ ഇടം പിടിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശ്രോതാക്കൾ കൂടെ ഓതണം, ഓതാൻ ശ്രമിക്കണം, ഒന്ന് ശ്രദ്ധിച്ച് കൂടെ ഉണ്ടാകുക. ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം.

0: وآخر دعوانا أن الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه وسلم.
1: സൂറത്ത് യാസീനിലെ 39-40 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിഷാദ് സലഫി ക്ലാസ് എടുത്തത്.

0: ഭാഗങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ബക്കറയിലെ 177-ാമത് വചനം നാം പഠിക്കുന്നു.
1: വചനം 177. ലൈസ, അല്ല. അൽ ബിർറ, പുണ്യം, നന്മ. അന്തുവല്ലു, നിങ്ങൾ തിരിക്കൽ. വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ. ഖിബല, നേരെ, നേർക്ക്. അൽ മശ്രിഖി, ഉദയസ്ഥാനത്തിൻ്റെ, കിഴക്കിൻ്റെ. വൽ മഗ്‌രിബി, അസ്തമനസ്ഥാനത്തിൻ്റെയും പടിഞ്ഞാറിൻ്റെയും. വലാകിന്ന, പക്ഷേ, എങ്കിലും, എന്നാൽ. അൽ ബിർറ, പുണ്യം, പുണ്യവാൻ. നന്മ, നന്മ ചെയ്യുന്നവൻ. മൻ, യാതൊരുവനാണ്, യാതൊരുവൻ്റെയാണ്. ആമന, അവൻ വിശ്വസിച്ചു. ബില്ലാഹി, അല്ലാഹുവിൽ. വല്യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലും. വൽ മലായികത്തി, മലക്കുകളിലും. വൽ കിതാബി, വേദഗ്രന്ഥത്തിലും. വൻ നബിയീന, പ്രവാചകന്മാരിലും. വ ആത, കൊടുക്കുകയും ചെയ്തു. അൽ മാല, ധനം. അലാ ഹുബ്ബിഹി, അതിനോട് പ്രിയത്തോടെ. ദവിൽ ഖുർബ, അടുത്ത ബന്ധമുള്ളവർക്ക്, കുടുംബ ബന്ധം ഉള്ളവർക്ക്. വൽ യതാമ, അനാഥകൾക്കും. വൽ മസാകീന, അഗതികൾക്കും. വബിനസ്സബീലി, വഴിപോക്കനും. വസ്സായിലീന, ചോദിക്കുന്നവർക്കും. വഫിർ റഖാബി, അടിമകളിലും. വ അഖാമ, അവൻ നിലനിർത്തുകയും ചെയ്തു. അസ്സലാത, നമസ്കാരം. വ ആതസ്സകാത, സകാത്ത് കൊടുക്കുകയും ചെയ്തു. വൽ മൂഫൂന, നിറവേറ്റുന്നവരും. ബി അഹ്ദിഹിം, തങ്ങളുടെ കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. ഇദാ അഹദു, അവർ കരാർ ചെയ്താൽ, ഉടമ്പടി, പ്രതിജ്ഞ ചെയ്താൽ. വസ്സാബിരീന, ക്ഷമിക്കുന്നവരും, വിശേഷിച്ച്. ഫിൽ ബഇസാഇ, വിഷമതയിൽ, ദുരിതാവസ്ഥയിൽ. വദ്ദറായി, കഷ്ടപ്പാടിലും. വഹീനൽ ബഅസി, സങ്കടത്തിൻ്റെ അവസരത്തിലും, യുദ്ധത്തിൻ്റെ അവസരത്തിലും. ഉലായിക, അക്കൂട്ടർ. അല്ലദീന സദഖു, സത്യം പറഞ്ഞവരത്രേ. വ ഉലായിക, അക്കൂട്ടർ. ഹും, അവർ തന്നെ. അൽ മുറ്റഖൂൻ, സൂക്ഷ്മതയുള്ളവർ, ഭയഭക്തന്മാർ.

നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമനസ്ഥാനത്തിൻ്റെയും നേർക്ക് അഥവാ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇരിക്കുന്നതല്ല പുണ്യം. പക്ഷേ പുണ്യവാൻ എന്നാൽ യാതൊരുവനാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും അവൻ വിശ്വസിച്ചു. ധനം അതിനോട് പ്രിയമുള്ളതോടെ തന്നെ കുടുംബബന്ധമുള്ളവർക്കും അനാഥ കുട്ടികൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമകളുടെ വിഷയത്തിലും അവൻ കൊടുക്കുകയും ചെയ്തു. നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളവനാണ്, അതെ, കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ നിറവേറ്റും.

0: ഏറ്റുന്നവരും വിശേഷിച്ച് വിഷമതയിലും കഷ്ടതയിലും യുദ്ധത്തിന്റെ അവസരത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരും അക്കൂട്ടരെത്രേ സത്യം പറഞ്ഞവർ. അക്കൂട്ടർ തന്നെയാണ് സൂക്ഷ്മതയുള്ള അഥവാ ഭയഭക്തരായുള്ളവർ.
1: വചനം 177 വിശദീകരണം. ബിർറ് എന്നാൽ പുണ്യം, നല്ല കാര്യം എന്നൊക്കെയാണ് അർത്ഥം. പുണ്യവാൻ, നന്മ ചെയ്യുന്നവൻ എന്നീ അർത്ഥങ്ങളിലും അതേ വാക്ക് ഉപയോഗിക്കപ്പെടും. ഈ വചനത്തിലും താഴെ 189 വചനത്തിലും ഈ രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള മറ്റൊരു പദമാണ് അദിൽ അഥവാ നീതി എന്നും നീതിമാൻ എന്നുമുള്ള അർത്ഥങ്ങളിൽ ഇതും ഉപയോഗിക്കാറുണ്ട്. ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമന സ്ഥാനത്തിൻ്റെയും നേരെ തിരിയുക അഥവാ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുക എന്ന് പറഞ്ഞത് ഖിബ്ലമാറ്റത്തെ ചൊല്ലി വേദക്കാർ പുറപ്പെടുവിച്ച ആക്ഷേപങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് ചിലരും, അതല്ല ഉപമാലങ്കാര രൂപത്തിൽ പറഞ്ഞതാണെന്ന് ചിലരും അഭിപ്രായപ്പെട്ടു കാണാം. രണ്ടായാലും ഈ വചനത്തിലടങ്ങിയ ആശയത്തിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു നിശ്ചിത ഭാഗത്തേക്ക് തിരിയുക പോലെയുള്ള ചില ബാഹ്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരാൾ പുണ്യവാനും സദ്വൃത്തനും ആകുന്നതല്ല. ഇന്ന ഭാഗത്തേക്ക് തിരിയണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ അത് നിർബന്ധമായി തീരുന്നുവെന്നല്ലാതെ അതുകൊണ്ട് മാത്രം പുണ്യം നേടുക സാധ്യമല്ല. ഒരാൾ പുണ്യവാനായി തീരണമെങ്കിൽ അവൻ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും വേണം. വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനമായവ ഇവയാണ്: ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം, അതായത് അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, അധികാരാവകാശങ്ങൾ, ഉത്കൃഷ്ട ഗുണങ്ങൾ എന്നിവയിലെല്ലാം വിശ്വസിക്കുക. രണ്ട്, അന്ത്യനാളിലുള്ള വിശ്വാസം, അതായത് ഐഹിക ജീവിതത്തിനു ശേഷം രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ട്. ഈ ജീവിതത്തിൽ ചെയ്ത സകല കർമ്മങ്ങളെക്കുറിച്ചും അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. സൽക്കർമ്മികൾക്ക് രക്ഷയും ദുഷ്കർമ്മികൾക്ക് ശിക്ഷയുമായിരിക്കും ഫലം. ആദ്യമായ വിശ്വാസം. മൂന്ന്, മലക്കുകളിലെ വിശ്വാസം. മലക്കുകൾ എന്ന ഒരുതരം ആത്മീയ ജീവികളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ആജ്ഞയനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അള്ളാഹുവിന് അവർ സ്തോത്ര കീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ലോകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ മുഖാന്തരം അള്ളാഹു നടത്താറുണ്ട്. അള്ളാഹുവിനും അവൻ്റെ പ്രവാചകന്മാരായ റസൂലുകൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാർ മലക്കുകളാണ് എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ. നാല്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ പൊതുവിലും മൊത്തമായും വിശ്വസിക്കുക. ഖുർആൻ അവസാനത്തെ ഗ്രന്ഥവും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമാകൊണ്ട് അതിൽ പ്രത്യേകം വിശദമായും വിശ്വസിക്കുക. അഞ്ച്, നബിമാരിൽ വിശ്വസിക്കുക. പേരറിയപ്പെട്ടവരും അല്ലാത്തവരുമായ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരിലും പൊതുവായും അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ പ്രത്യേകമായും വിശ്വസിക്കുക. ഇതാണ് വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനമായ വിഷയങ്ങൾ. അൽ ഖലാഖദ് അഥവാ അള്ളാഹുവിൻ്റെ വിധിവ്യവസ്ഥകൾ, സ്വർഗനരകങ്ങൾ, ആദ്യായവയിലുള്ള വിശ്വാസങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഷയങ്ങളുടെ വിശദാംശങ്ങളിൽ ഉൾപ്പെടുന്നവയത്രേ. അനുഷ്ഠാന പ്രധാനമായ വിഷയങ്ങളിൽ അള്ളാഹു എടുത്തുപറഞ്ഞ ഒന്നാമത്തെ വിഷയം ധനത്തോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരിക്കെ അത് ചിലവഴിക്കുക എന്നാകുന്നു. ധനത്തിൽ പ്രതിപത്തിയോ മോഹമോ ഇല്ലാത്തവർക്ക് ധനം ചിലവാക്കുന്നതിൽ മടിയുണ്ടാകുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ത്യാഗത്തിൻ്റെ മനസ്ഥിതിയോ പുണ്യസമ്പാദനത്തിൻ്റെ മോഹമോ ഉണ്ടായിരിക്കുന്നതുമല്ല. ധനത്തോടുള്ള പ്രേമം എത്ര കണ്ടുണ്ടോ അതനുസരിച്ചായിരിക്കും അത് നല്ല വിഷയത്തിൽ ചിലവഴിക്കുന്നവൻ്റെ ഉദ്ദേശശുദ്ധി വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതും: ദാനധർമ്മത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നീ ധനത്തെ മോഹിച്ചും ദാരിദ്ര്യത്തെ ഭയന്നും കൊണ്ട് ആരോഗ്യവാനും പിശുക്കനുമായിരിക്കെ ചെയ്യുന്ന ദാനധർമ്മമാകുന്നു. ബുഖാരി, മുസ്ലിം. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു: നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് ചിലവഴിക്കുന്നതുവരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല. അധ്യായം 3 വചനം 92. ഇതിനേക്കാൾ കുറച്ചുകൂടി കവിഞ്ഞ നിലപാടാണ് സ്വന്തം നിലക്ക് അത്യാവശ്യമുണ്ടായിരുന്നിട്ട് പോലും മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകൽ. ഇത് അൻസാരികളായ സ്വഹാബികളുടെ ഒരു വിശിഷ്ട ഗുണമായി സൂറത്തുൽ ഹശറിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. അധ്യായം 59 വചനം 9. ധനം ചിലവഴിക്കേണ്ട മാർഗങ്ങൾ കൂടി അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ചിലവഴിക്കുന്നവൻ്റെ മനസ്ഥിതി പോലെ തന്നെ അത് വിനിയോഗിക്കപ്പെടുന്നത് ആരിലാണെന്നും ആർക്കാണ് മുൻഗണന നൽകേണ്ടതെന്നു കൂടി ഗൗനിക്കേണ്ടതുണ്ടെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. 1. കുടുംബബന്ധമുള്ളവർ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: സാധുക്കൾക്ക് ധർമ്മം കൊടുക്കുന്നത് ഒരു ധർമ്മമാകുന്നു. ചാർച്ചബന്ധമുള്ളവർക്ക് കൊടുക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്: ധർമ്മവും ചാർച്ചാബന്ധം പാലിക്കലും. അഹ്മദ്, തിർമദി, നസായി, ഇബ്നു മാജ. 2. യത്തീം അഥവാ അനാഥകൾ, അതായത് പിതാക്കൾ മരണപ്പെട്ടവരും ഉപജീവനത്തിന് വകയില്ലാത്തവരുമായ കുട്ടികൾ, ഇവരെപ്പറ്റി ഖുർആനും ഹദീസും ശക്തിയായ ഭാഷയിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം പ്രസിദ്ധമാണല്ലോ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുകയാണ്, തൻ്റേതോ മറ്റുള്ളവരുടേതോ ആയ യത്തീമിനെ ഏറ്റെടുക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. ഇത് പറയുമ്പോൾ തിരുമേനി ചൂണ്ടാണി വിരലും നടുവിരലും വിടർത്തിപ്പിടിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം, സ്വന്തം കുടുംബത്തിൽപ്പെട്ടതായാലും അന്യകുടുംബത്തിൽപ്പെട്ടതായാലും ശരി, യത്തീമിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നവന് സ്വർഗത്തിൽ വമ്പിച്ച പദവിയാണുള്ളതെന്നു സാരം. 3. മിസ്കീനുകൾ അഥവാ അഗതികൾ. മിസ്കീൻ എന്നാൽ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പ്രസ്താവിച്ചു കാണാം. ഹദീസിൻ്റെ സാരം ഇപ്രകാരമാകുന്നു: ഒരു കാരക്കയോ രണ്ട് കാരക്കയോ ഒരു പിടി ഭക്ഷണമോ രണ്ട് പിടി ഭക്ഷണമോ കിട്ടിയാൽ മടങ്ങുമാറ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ ആളുകൾക്കല്ല മിസ്കീൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കത്തക്ക ധനം കയ്യിലില്ലാതിരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് വല്ല ദാനധർമ്മവും കിട്ടത്തക്ക വണ്ണം തൻ്റെ സ്ഥിതി മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നവനാണ് മിസ്കീൻ. ബുഖാരി മുസ്ലിം. അഥവാ ബുദ്ധിമുട്ടും തിടുക്കവുമുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ അഭിമാനം കാത്തുസൂക്ഷിച്ചു വരുന്നവൻ എന്നു താല്പര്യം. 4. വഴിപോക്കൻ, അതായത് സ്വദേശത്തേക്ക് തിരിച്ചു പോകുവാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരൻ, വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്രക്കൊരുങ്ങിയവൻ, നിരാശ്രയരായ വിദേശികൾ മുതലായവർ. 5. ചോദിച്ചു വരുന്നവർ. യാചിക്കുന്ന സമ്പ്രദായം മാന്യന്മാർക്ക് യോജിച്ചതല്ല. ഇസ്ലാമാണെങ്കിൽ വളരെയധികം വെറുക്കുന്ന ഒരു കാര്യവുമാകുന്നു അത്. നേരെ മറിച്ച് യാചിച്ചു വരുന്നവരെപ്പറ്റി ചുഴിഞ്ഞന്വേഷണം നടത്തി വഷളാക്കി വിടുവാൻ ശ്രമിക്കുന്നതും ഒന്നും കൊടുക്കാതെ നല്ല വാക്കെങ്കിലും പറയാതെ വിരട്ടി അയക്കുന്നതും അങ്ങനെ തന്നെ. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു: ചോദിച്ചു വന്നവന് ഒരവകാശമുണ്ട്, അവൻ കുതിരപ്പുറത്ത് വന്നിരുന്നാലും ശരി. അഹമ്മദ് അബൂദാവൂദ്. സജ്ജനങ്ങളുടെ ഗുണങ്ങളെ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അവരുടെ സ്വത്തുക്കളിൽ ചോദിക്കുന്നവരും അഥവാ ചോദിക്കുവാൻ തടസ്സം നേരിട്ടവനും അവകാശമുണ്ടായിരിക്കും. 51:19 70:24-25 എന്ന് അള്ളാഹുവും പറയുന്നു. 6. അടിമകളുടെ വിഷയത്തിൽ, അതായത് അടിമകളെ മോചിപ്പിക്കുക, അവരുടെ മോചനത്തിനും രക്ഷയ്ക്കും സഹായകമാകുന്ന സംരംഭങ്ങളിൽ ധനസഹായം ചെയ്യുക മുതലായവ. ഇക്കാര്യവും ഖുർആനിലും ഹദീസിലും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതത്രേ. അനുഷ്ഠാന കാര്യങ്ങളിൽ രണ്ടാമത്തെ വിഷയം നമസ്കാരം നിലനിർത്തലും മൂന്നാമത്തേത് സക്കാത്ത് കൊടുക്കലുമാണ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിരവധിയാണ്. രണ്ടിനും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം രണ്ടിലും വീഴ്ച വരുത്തുന്നവർക്കിടയിൽ പോലും പ്രസിദ്ധമാണ്. നാലാമത്തെ വിഷയം കരാർ ചെയ്താൽ അത് നിറവേറ്റുകയാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ കളവു പറയലും വാഗ്ദത്വം ലംഘിക്കലും വിശ്വാസവഞ്ചനയും എന്നിങ്ങനെ മൂന്നെണ്ണമാണെന്നുള്ള സുപ്രസിദ്ധ നബിവചനം മാത്രം മതി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ. 5. ക്ഷമയാണ്. ക്ഷമയും തന്നെ ധാരാളക്കണക്കിൽ ഖുർആനിലും ഹദീസിലും പരാമർശ വിഷയമാകുന്നു. ക്ഷമിക്കുന്നവരെപ്പറ്റി പ്രസ്താവിച്ചപ്പോൾ അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങളിൽ തുടർന്നു പോന്ന വ്യാകരണ ശൈലിയിൽ അല്പമൊരു മാറ്റം വരുത്തിക്കൊണ്ട് ക്ഷമിക്കുന്നവരെപ്പറ്റി വിശേഷിച്ചും ഓർമ്മിപ്പിക്കുന്നു എന്നർത്ഥം വരാറുമുള്ള ഒരു പ്രത്യേക ശൈലി അള്ളാഹു സ്വീകരിച്ചതും ശ്രദ്ധേയമാകുന്നു. അറബി വ്യാകരണത്തിൽ അല്പ പരിചയമുള്ളവർക്ക് ഇത് വേഗം മനസ്സിലാകും. ക്ഷമ കൈക്കൊള്ളേണ്ടത് എപ്പോഴാണെന്നും അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അതെ, വിഷമാവസ്ഥയിലും കഷ്ടാവസ്ഥയിലും അഥവാ ദാരിദ്ര്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളിലും രോഗം പോലെയുള്ള കഷ്ടനഷ്ടങ്ങളിലുമെല്ലാം തന്നെ. കൂട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ടതും സത്യവിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്നതുമായ ഒരു ഘട്ടമാണല്ലോ യുദ്ധാവസരം. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു. പുണ്യപ്രധാനങ്ങളായ വിശ്വാസാനുഷ്ഠാന കാര്യങ്ങൾ യഥാവിധി സ്വീകരിച്ചു വരുന്നവർക്ക് അവസാനമായി രണ്ടു സാക്ഷ്യപത്രങ്ങളും അള്ളാഹു നൽകിയിരിക്കുന്നു. 1. ഉലായിക്കല്ലദീന സദഖു, അവരാണ് സത്യം പറഞ്ഞവർ എന്നും. 2. വ ഉലായിക്ക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് മുത്തഖീങ്ങളും എന്നും. അതെ, വിശ്വാസം സാക്ഷാത്കരിച്ചവരും വിശ്വാസികളാണെന്ന വാദം പ്രവർത്തന മുഖേന സത്യമായി പുലർത്തിയവരും അവരാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭയഭക്തരായി തീരുകയും ചെയ്ത യഥാർത്ഥ പുണ്യവാന്മാരും അവരാണ് എന്നു സാരം. ഇങ്ങനെയുള്ള പുണ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ചത് സൂറത്തു ബക്കറയിലെ 177-ാമത് വചനമാണ്.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൽ പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സഊദ്. സൂറ ത്വാരിഖ്.

0: നമ്മൾ ഇതുവരെ കേട്ട പാരായണം സൂറ ത്വാരിഖ്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് സഊദ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: tvquran.com
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആല ഇംറാൻ 156 വചനം മുതൽ അവസാനം വരെയും സൂറ നിസാ 1-88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അൽ അജ്മി.
3: أعوذ بالله من الشيطان الرجيم.

وليست التوبة للذين يعملون السيئات حتى

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലോ ഇമ്രാൻ 156 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അൽ അജ്മി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. പാരായണം നിർവഹിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും അതിൻ്റെ മര്യാദകളുമാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2 അധ്യായങ്ങളാണ് ഈ പ്രോഗ്രാമിൽ നാം പഠിക്കുന്നത്. സൂറത്തു തീൻ, സൂറത്തു ശറഹ്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി സൂറത്തു തീനാണ്, 8 ആയത്തുകൾ ആണ് അതിലുള്ളത്. അതിലുള്ള നിയമങ്ങൾ നോക്കാം. തീനി സൈതൂൻ വതൂർ സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഇൻസാന അതിലുണ്ട്. അപ്പോൾ നൂന് സാക്കിന് കിഷൻ സീന്, യഹ്ഫാ, പിന്നെ ഫീ അഹ്സനി ഒരു മദ് അവിടെ ഉണ്ട്. സുമറദ്ദനാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു അജ്റുൻ. തൻവീന് ശേഷം ഗാ ആണ്. അപ്പോൾ ഇൽഹാറിൻ്റെ നിയമം, ഒട്ടും ഊന്നത്തില്ലാതെ ഉച്ചരിക്കണം. ഫമാ യുക്ദിബുക ബഅദു ബിദ്ദീൻ അലൈസല്ലാഹു ബിഹക്കമിൽ ഹാക്കിമീൻ. ഇത് നമുക്ക് നോക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ.

0: وحاذا لا وهذا ها هذا ഒന്നുകൂടി പിന്നെ ഹ വായ തുറന്നിട്ട് ഹ പോരാ പോരാ ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ഹ വായ തുറന്ന് പറഞ്ഞേ ഹ ഇവിടെ ശരിയാത്ത ഹ വഹാദൽ ബലദ്
1: വഹാദൽ ബലദിൽ അമീൻ.

0: أليس الله بأحكم الحاكمين؟
1: أليس الله بأحكم الحاكمين؟
0: അപ്പോൾ അത് സൂറത്തുത്തീൻ കഴിഞ്ഞു. ഇനി സൂറത്തു ശറഹ്. അതിൽ അലം നഷ്റഹ് മീം സാക്കിനു ശേഷം ഇൽഹാറായിട്ടുണ്ട് ഉച്ചരിക്കും. അലം നഷ്റഹ്, പിന്നെ വവളഅനാ അങ്ക ഇഖ്ഫാ വവളഅനാ അങ്ക അല്ലദീ അങ്കല, അവിടെ അങ്ങനെ തന്നെ അല്ലദീ, അവിടെ മദ്ദുണ്ട്. അല്ലദീ അങ്കല റഫഅന ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്ര ഫഇദാ ഫർഗത ഫൻസബ്
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
0: അലം നഷ്റഹ് ലക സദ്റക.

0: എട്ടായത്തുകളേ ഉള്ളൂ. ഇത് 94-ാമത്തെ സൂറത്താണ്. 94-ാമത്തെ സൂറത്ത്. ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാല്ലാഹ് ഇനി അടുത്ത എപ്പിസോഡ് നോക്കാം. ഇൻഷാല്ലാഹ് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കലാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഏറ്റവും പ്രാധാന്യമുള്ളതും അതാണ്. അതിനുശേഷമേ ഈ നീട്ടലും ഓന്നത്തും മണിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരവും അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിച്ചില്ലെങ്കിൽ അക്ഷരം മാറിപ്പോകും. അക്ഷരം മാറിപ്പോയാൽ വാക്കും മാറിപ്പോകും. വാക്കു മാറിയാൽ ആ വാക്കും അതിൻ്റെ അർത്ഥവും ഒക്കെ മാറും, ആശയം മാറും. അതോടുകൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. അതോടുകൂടെ തന്നെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യണം. അപ്പോഴാണ് അത് ശരിയാവുക. ഇൻഷാല്ലാ ഈ അടുത്ത സൂറത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഹുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുത്തീൻ, സൂറത്തു ശർഹ് എന്നീ രണ്ട് അധ്യായങ്ങളാണ് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ ശ്രോതാക്കളെ പാരായണ പഠനത്തിൽ പഠിപ്പിച്ചത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ, അത് പാരായണം ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 7. അവതരിപ്പിക്കുന്നത് ജാമിഅ അൽ ഹിന്ദ്, ലെക്ചർ അബ്ദുള്ള ഷമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന ഈ എപ്പിസോഡിലൂടെ നമ്മളിതുവരെ പറഞ്ഞു വന്നിരുന്നത് തജ്വീദിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ മഖാരിജ് സിഫാത്തുകളെക്കുറിച്ചാണ്. മഖാരിജുൽ ഹുറൂഫ് വ്യത്യസ്ത എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ അനുബന്ധമോ എന്നോണം അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, അവയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ സിഫാത്തുൽ ഹുറൂഫി, അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ പരസ്പര വിരുദ്ധങ്ങളായി വരുന്ന, വിപരീതങ്ങളായിട്ടുള്ള സിഫത്തുകളെക്കുറിച്ചാണ് ഇതുവരെ കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത്. വിപരീതമുള്ള സിഫത്തുകൾ 5, അതിന് വിപരീതം 5, അങ്ങനെ 10 ഇതിനകം നാം പറഞ്ഞു കഴിഞ്ഞു. പഠിക്കണമെന്നും കേൾക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരപ്പെട്ടിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി 7 സിഫത്തുകൾ കൂടി, വിശേഷണങ്ങൾ കൂടി തജ്വീദിൻ്റെ ഭാഗമായിക്കൊണ്ട് വിപരീതമില്ലാത്ത 7 സിഫത്തുകൾ കൂടി പണ്ഡിതന്മാർ, തജ്വീദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇന്നും അതുപോലെ തന്നെ ഇനിയുള്ള എപ്പിസോഡുകളിലും പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു പഠിക്കാനും അത് വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിപരീതമില്ലാത്ത 7 സിഫത്തുകൾ, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ചുരുക്കി. എന്നിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ഓരോ സിഫത്തുകളും അതിൻ്റെ ക്രമപ്രകാരം തന്നെ വിശദീകരിച്ച് ഉദാഹരണ സഹിതമൊക്കെ മനസ്സിലാക്കാം. ഏഴ് സിഫത്തുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമുൽ ജസരിയിൽ 24-ാമത്തെ ബൈത്ത് മുതൽ സിഫാത്തുൽ ഹുറൂഫ് എന്ന് പറയുന്ന അധ്യായത്തിന് കീഴിൽ കൊടുക്കുന്നുണ്ട്. അതിപ്രകാരമാകുന്നു: സഫീറുഹ സാദു വസായു സീനു ഖൽഖലത്തുൻ ഖുതുബ് ജദിൻ വല്ലീനു വാവുൻ വയാ സാകിനൻ സകന വംഫതഹ قبلهما والانحراف صحها في اللام والراء بتكرير جعل وللتفشي الشين ضاد نستطل. ഏഴ് സിഫത്തുകളെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് സഫീർ, രണ്ട് ഖൽഖല, മൂന്ന് അല്ലീൻ, നാല് ഇൻഹിറാഫ്, അഞ്ച് തക്രീർ, ആറ് തഫശ്ശി, ഏഴ് അലിസ്തിത്വാല. ഈ ആറ് ഏഴ് സിഫത്തുകൾ സഫീർ, ഖൽഖലത്ത്, ലീന്, ഇൻഹിറാഫ്, തക്രീർ, തഫശ്ശി, ഇസ്തിത്വാല, ഈ ഏഴ് സിഫത്തുകളാണ് വിപരീതമില്ലാത്ത സിഫത്തുകൾ. സിഫാത്തുൽ ഹുറൂഫ് ഗൈർ മുതലാദ്ദ എന്നാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ലിദ്ദില്ലാത്ത, വിപരീതമില്ലാത്ത സിഫത്തുകൾ. അപ്പോൾ എങ്ങനെയാണ് ആ സിഫത്തുകൾ എന്നും അവയുടെ ഉച്ചാരണം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ കൃത്യമായ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സിഫത്ത് കൂടി, വിശേഷണം കൂടി മനസ്സിലാക്കണം മഖ്റജിൻ്റെ കൂടെ തന്നെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിഫാത്തുൽ ഹുറൂഫും മഖ്റജുൽ ഹുറൂഫിനെ പോലെ തന്നെ അനിവാര്യമായും നമ്മൾ ശരിയാക്കിയെടുക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സിഫത്ത്, ഈ എണ്ണത്തിൽ ഒന്നാമത്തതാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് എന്താണ്? സഫീർ. സഫീറുഹ സാദുൻ വസായുൻ സീനു. ഇപ്പോൾ സഫീർ എന്ന സിഫത്തിൻ്റെ, സഫീർ എന്ന സിഫത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് അതിനുള്ളത്? മൂന്ന് അക്ഷരങ്ങളാണ്. എന്ത്? ഇബ്നുൽ ജസരി പറഞ്ഞതുപോലെ സഫീറുഹ സാദുൻ വസായുൻ സീനു. അസ്സാദു വസായ് അല്ലെങ്കിൽ അസ്സാ വസീൻ, മൂന്ന് അക്ഷരങ്ങളാണ് സഫീർ എന്ന സിഫത്തിനുള്ളത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വിപരീതമുള്ള സിഫത്തുകൾ പഠിച്ചതുപോലെ അല്ല ഇതിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം വിപരീതമുള്ള സിഫത്തുകളിൽ നമ്മൾ ഒരു സിഫത്തിന് ഇന്ന അക്ഷരമുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം അതിൻ്റെ വിപരീത സിഫത്തിനുള്ളതാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ ഈ മൂന്ന് അക്ഷരങ്ങൾ ആണ് സഫീർ എന്ന സിഫത്തിനുള്ളത്. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊക്കെ, സിഫത്തുകൾക്കുള്ള അക്ഷരങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് പറയാം. അപ്പോൾ സഫീർ ഉഹ സ്വാദും വസായും സീനു. സഫീറിൻ്റെ അക്ഷരങ്ങൾ സ്വാദും സായും സീനുമാകുന്നു. സ്വാദ് സ അല്ലെങ്കിൽ സായ് സീൻ, ഈ മൂന്ന് അക്ഷരങ്ങളാണ് സഫീറിൻ്റെ അക്ഷരങ്ങൾ. എന്താണ് സഫീർ എന്ന് പറഞ്ഞാൽ അർത്ഥം? സഫീർ എന്ന് പറഞ്ഞാൽ ചൂളംവിളിയുടെ ശബ്ദം, പക്ഷിയുടെ ശബ്ദം. അതാണ് ഭാഷയിൽ സൗത്തുൻ യഷ്ബഹു സൗത്ത് തുയൂർ. അപ്പോൾ പക്ഷികളുടെ ശബ്ദത്തിനോട് സാദൃശ്യമുള്ള ശബ്ദത്തിനാണ് സഫീർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ആ ഒരു ശബ്ദത്തിനോട് സാദൃശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് സുക്കൂനാക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ, ശരിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിൻ്റെ ശബ്ദത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്വാദ് പറയുമ്പോൾ അതിനെ സുക്കൂനാക്കി പറയുമ്പോൾ അസ് അസ്, അതുപോലെ സീന് പറയുമ്പോൾ അസ് അസ്, അതുപോലെ സ പറയുമ്പോൾ അസ് അസ്. അപ്പോൾ അസ് അസ് അസ്, ഈ മൂന്ന് ശബ്ദങ്ങളും, ഈ മൂന്നക്ഷരങ്ങളുടെ ശബ്ദങ്ങളും അതിൻ്റെ ശബ്ദത്തിന് പക്ഷിയുടെ ശബ്ദത്തോട് സാദൃശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഈ സിഫത്തിന്, ഈ വിശേഷണത്തിന് സഫീർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്താണ്? ഇങ്ങനെ ഒരു സഫീർ എന്ന സിഫത്തിൻ്റെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാരണമെന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന മഹ്റജിലുള്ള അതിൻ്റെ ഉത്ഭവസ്ഥാനത്തുള്ള ഒരു ഇടുക്കം, ഒരു ഞെരുക്കം, അതാണ് ഇത്രയും ഒരു ശബ്ദം ഒരു ശക്തിയായിക്കൊണ്ടും അതിനെ കുറച്ചുകൂടി കൃത്യമായിക്കൊണ്ടും ഇത് പറയാനുള്ള കാരണം. അഥവാ താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗവും നാവിൻ്റെ തലയും കൂടി, നാവിൻ്റെ അഗ്രം മുൻഭാഗത്തെ നാവിൻ്റെ തലയും താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗവും സ്പർശിച്ചു കൊണ്ടാണ്, താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗത്തെ സ്പർശിക്കുന്നു നാവിൻ്റെ അഗ്രഭാഗം തലഭാഗം. ആ ഒരു ചെറിയ ഒരു വിടവിലൂടെയാണ് അതാ മേലെ മുൻപല്ലിൻ്റെയും താഴെ മുൻപല്ലുകളുടെയും ഇടയിലൂടെ ആ ചെറിയ ഒരു കുറഞ്ഞ വിടവിലൂടെയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. നമുക്കറിയാം സ, അതുപോലെ സീൻ, അതുപോലെ സ്വാദ്, ഈ അക്ഷരങ്ങളൊക്കെ ഈ റസുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്തു നിന്ന് തലഭാഗത്തു നിന്നാണ് ഇതിൻ്റെ മഹ്റജ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ആ അഗ്രഭാഗവും താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗവും കൂടി സ്പർശിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ ഗ്യാപ്പിലൂടെയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു വളരെ കൂർമ്മതയുള്ള ശബ്ദം ഉണ്ടാകുന്നത് എന്നർത്ഥം. അത് ഹർക്കത്തായി വരുമ്പോഴും സുക്കൂനായി വരുമ്പോഴും ഒക്കെ ഇത് ഈ സിഫത്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ബിസ്മി ഓതും, പല ആളുകളും ബിസ്മി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ബിസ്മി ബിസ്മി എന്നല്ലാതെ ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി എന്നാണ് പറയുന്നത്, അല്ലാതെ ബിസ്മി അല്ല. ബിസ് അസ് എന്നുള്ള ആ ഒരു ശബ്ദം സഫീർ എന്ന വിശേഷണം നൽകുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സകാത്ത്, യുതൂന സകാത്ത അസ്സകാത്ത അസ്സകാത്ത എന്നല്ല അസ്സകാത്ത. അതുപോലെ തന്നെ സ്വാദ്, ഇന്നമാ യുവഫ സാബിറൂന അസ്സാബിറൂന. അപ്പോൾ അസ്സാബിറൂന അല്ലെങ്കിൽ അസ്സാബിരീന അസ് അസ്. അപ്പോൾ ഈ മൂന്നക്ഷരങ്ങൾക്കും സ സീൻ സാദ് ഈ മൂന്നക്ഷരങ്ങൾക്കും അത് സഫീർ എന്ന വിശേഷണം, സഫീർ എന്ന വിശേഷണം അതിന് നൽകണം എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പല ആളുകൾക്കും അതിൽ പ്രത്യേകിച്ച് മലയാളികൾക്കുമൊക്കെ അബദ്ധം സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ സ്വാദിൻ്റെ ഉച്ചാരണം, അത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധം. അതെന്താണെന്ന് വെച്ചാൽ വളരെ വ്യാപകമായിട്ട് തന്നെ നമ്മൾ പലപ്പോഴും പല ആളുകളെയും ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അതായത് സ്വാദിൻ്റെ ഉച്ചാരണം അതുപോലെ ത്വാനും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി ഷൈത്വാനി സ്വാദ് എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നമാ യുവഫ സ്വാ എന്നുള്ളത് ഒരിക്കലും സ്വാദിൻ്റെ ശരിയായ ഉച്ചാരണമല്ല. കാരണം സ്വാദിൻ്റെ മഹ്റജ് നാവിൻ്റെ അഗ്രഭാഗത്തു നിന്നാണ്, ഒരിക്കലും ചുണ്ടിനെ അതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതായത് രണ്ട് മഹ്റജ് അതിനില്ല. അപ്പം ചുണ്ടിനെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അബദ്ധമാണ്, അത് അത് പാടില്ലാത്തതാകുന്നു. ശരിക്കും അതിനെ ഉച്ചരിക്കേണ്ടത് നാവ് കൊണ്ട് തന്നെയാണ്. ചുണ്ടിന് യാതൊരു പങ്കും സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ ഇല്ല. അത് സീനാകട്ടെ സായും ഇല്ല. സ്വാദിനെ പ്രത്യേകിച്ച് പറയാൻ കാരണം സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ പല ആളുകൾക്കും അബദ്ധം സംഭവിക്കാറുണ്ട്. അപ്പോൾ സ്വാദ് എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ ചിലപ്പോൾ പറയും സ്വാദ് സ്വാദ്, പക്ഷേ ത്വാ സ്വാദ് എന്നില്ല, സ്വാദ് ബാദ് ലാ ത്വാ എല്ലാം നാവിൽ നിന്നാണ്, ചുണ്ടിൽ നിന്നല്ല. ചുണ്ടിൽ നിന്നും ബ മീം വാവ് ഫ എന്നീ നാല് അക്ഷരങ്ങൾ മാത്രമേ ചുണ്ടിൽ നിന്നും ഉച്ചരിക്കുന്നുള്ളൂ. എന്നാൽ സ്വാദ് ത്വാ പോലെയുള്ള അക്ഷരങ്ങൾ അത് നാവിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്, ഒരിക്കലും അത് ചുണ്ടിൽ നിന്നാകാൻ പാടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ സി സാദ് സ ഒന്ന് സ മറ്റ് സ. അപ്പോൾ വേറെയും വിശേഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ നിലക്കുള്ള അക്ഷരങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. ഇൻഷാല്ലാ ഈ വിശേഷണങ്ങളുടെ വ്യത്യാസങ്ങളും അതിൻ്റെ എണ്ണങ്ങളും അതിലെ ശക്തമായതും അതുപോലെ തന്നെ മധ്യമ നിലവാരത്തുള്ളതും അതുപോലെ തന്നെ ലഈഫായ സിഫത്തു ഇതെല്ലാം കൂട്ടി ഒരുമിച്ച് ഓരോ അക്ഷരങ്ങൾക്കും ഈ നിലക്കുള്ള വ്യത്യസ്തമായ സിഫത്തുകൾ ആ അക്ഷരങ്ങൾക്ക് ഒരുമിച്ച് നൽകുമ്പോഴാണ് അതായത് അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണവും അതിൻ്റെ ഉച്ചാരണ ഭംഗിയുമൊക്കെ നമുക്ക് വ്യക്തമായും നമുക്ക് നമ്മുടെ കേൾവിയിലേക്ക് അതിൻ്റെ ശരിക്കുമുള്ള ഉച്ചാരണം എത്തിച്ചേരുന്നത്. നേരെ മറിച്ച് അക്ഷരങ്ങൾക്ക് ശരിക്കും അതിൻ്റെ വിശേഷണങ്ങൾ ഓരോന്നും നൽകിയിട്ടില്ല എങ്കിൽ ആ അക്ഷരങ്ങളുടെ പരിപൂർണമായ ഉച്ചാരണം ശരിയാവുകയില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം ഒന്നുകൂടി നമ്മൾ ശരിക്കും കൃത്യമായി ഉച്ചരിക്കാൻ പരിശീലിക്കുക. അസ് അസ് അസ് അസ് അസ് അസ് അസ് എന്ന് പറയുമ്പോൾ അസ് എന്ന് ചുണ്ട് ചേർത്തുകൊണ്ട് പറയരുത്. ചുണ്ട് യാതൊരു നിലക്കും സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്നില്ല. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്ന് പറയരുത്. ഇതുപോലെ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ബിസ്മി ഓതുമ്പോൾ പ്രത്യേകം ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറയുന്നത് അത് ഖുർആൻ ഓതുമ്പോൾ ശരിക്കും ഈ നിലക്ക് ബിസ്മില്ല എന്ന് അസീനെ സഫീർ എന്ന ശബ്ദം വിശേഷണം നൽകിക്കൊണ്ട് തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ രൂപത്തിൽ ഖുർആൻ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതുവാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറത്തി ഹസനതൻ വ ഖിന അദാബന്നാർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള 6 സിഫത്തുകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നും നമുക്ക് അടുത്ത എപ്പിസോഡിലായി പഠിക്കാം. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് ഖൽഖലത്തിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു തജ്വീദിലെ സാങ്കേതിക പദമാണ് ഖൽഖലത്ത്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദുആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം പ്രോഗ്രാമിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുമായി ഭാഗം 7 വിശദീകരിച്ചത് അബ്ദുള്ള ഷമീർ മദീനി, ജാമിയ അൽഹിന്ദ്.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ 2 പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: ഖുൽ ജാഅൽ ഹഖ്ഖു വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദു.

0: മനഃപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബ മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

قبل أولم يكفروا بما أوتي موسى من قبل قالوا سحران تظاهرا وإن

قل فأتوا بكتاب من عند الله هو أهدى منهما أتبعه

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ, അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വചനം 10. ഖാല, പറഞ്ഞു. ഖായിലുൻ, പറയുന്നവൻ, അഥവാ ഒരു വക്താവ്. മിൻഹും, അവരിൽ നിന്ന്. ലാ തഖ്തുലു, നിങ്ങൾ കൊല്ലരുത്. യൂസുഫ, യൂസുഫിനെ. വഅൽകൂഹു, അവനെ നിങ്ങൾ ഇട്ടേക്കുവിൻ. ഫീ ഗയാബതി, മറവിൽ, അഥവാ അഗാധതയിൽ. അൽജുബ്ബി, കിണറ്റിൻ്റെ അഥവാ ആഴക്കുഴിയുടെ. യൽതഖിതുഹു, അവനെ കണ്ടെടുത്തുകൊള്ളും. ബഅദുസ്സയ്യാറതി, യാത്രാസംഘക്കാരിൽ ചിലർ. ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ. ഫഇലീൻ, ചെയ്യുന്നവർ അഥവാ പ്രവർത്തിക്കുന്നവർ.

0: അവരിൽ നിന്നും ഒരു വക്താവ് പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തരുത്, അവനെ ഒരു കിണറ്റിന്റെ അഗാധതയിൽ ഇട്ടേക്കുകയും ചെയ്യുക. ഏതെങ്കിലും ചില യാത്രാസംഘം അവനെ കണ്ടെടുത്തു കൊണ്ടുപോയിക്കൊള്ളും. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അഥവാ ചെയ്തേ തീരുവെങ്കിൽ അത്ര ചെയ്താൽ മതി.
1: സഹോദരന്മാർ എല്ലാവരും അസൂയാലുക്കളാണെങ്കിലും അവരിൽ ചിലർക്ക് അല്പം ദയ തോന്നി. യൂസുഫ് അലൈഹിസ്സലാമിനോട് കൃപ തോന്നിയ ഈ വക്താവിന്റെ പേർ അള്ളാഹു പറഞ്ഞിട്ടില്ല. പേരറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമില്ലതാനും. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെന്നുദ്ദേശിച്ചുകൊണ്ട് രൂബേൻ അഥവാ റൂബീൻ എന്ന സഹോദരൻ അവനെ കൊലപ്പെടുത്തരുതെന്നും അവന്റെ മേൽ കൈവെക്കാതെ മരുഭൂമിയിലെ കുഴിയിൽ ഇടുവീൻ എന്നും പറഞ്ഞതായും, കിണറ്റിലിട്ട ശേഷം യഹൂദ എന്ന സഹോദരൻ, നാം നമ്മുടെ സഹോദരനെ കൊന്നിട്ടെന്ത് പ്രയോജനം, അവനെ നാം യാത്രാക്കൂട്ടത്തിന് വിൽക്കുക എന്നു പറഞ്ഞതായും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഇതായിരിക്കും

ലക, നിങ്ങൾക്കെന്താണ്? ലാ തമന്ന, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. അലാ യൂസുഫ, യൂസുഫിനെ പറ്റി. വഇന്ന, ഞങ്ങളാകട്ടെ. ലഹു, അവന്. ലനാസിഹൂൻ, ഗുണകാംക്ഷികൾ തന്നെയാണ്.

0: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, നിങ്ങൾക്കെന്താണ് യൂസുഫിനെപ്പറ്റി നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല? ഞങ്ങൾ അവന് ഗുണകാംക്ഷികൾ തന്നെയാണ് താനും. എന്നിട്ടും
1: വചനം 12, അർസിൽഹു, അവനെ അയക്കുക, മഅനാ, ഞങ്ങളുടെ കൂടെ, ഗദൻ, നാളെ, യർത്ത, അവൻ മേഞ്ഞു നടന്നുകൊള്ളട്ടെ, വയൽഅബ്, കളിക്കുകയും ചെയ്യട്ടെ, വഇന്നാ ലഹു, നിശ്ചയമായും ഞങ്ങൾ അവനെ, ലഹാഫിദൂൻ, കാക്കുന്നവർ തന്നെയാണ്.
2: അർസിൽഹു മഅനാ ഗദൻ യർത്ത വയൽഅബ് വഇന്നാ ലഹു ലഹാഫിദൂൻ.
0: നാളെ അവനെ ഞങ്ങളുടെ കൂടെ അയച്ചു തരുക, അവൻ തിന്നും കുടിച്ചും സുഖിച്ചു നടക്കുകയും കളിക്കുകയും ചെയ്യട്ടെ, നിശ്ചയമായും ഞങ്ങൾ അവനെ കാത്തുരക്ഷിക്കുന്നവരാകുന്നു.
3: മരുഭൂമിയിൽ പോയി ആടുകളെ മേക്കൽ പതിവായിരുന്ന ആ സഹോദരന്മാരോടൊന്നിച്ച് യൂസുഫിനെ വിട്ടയക്കുവാൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഭയമായിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ അവരോടൊപ്പം പോകുവാൻ അനുവദിക്കാറുണ്ടായിരുന്നില്ലെന്നും അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ യൂസുഫിന്റെ വലിയ ഗുണകാംക്ഷികളായി അവർ അഭിനയിച്ചതും. അവൻ ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങളുടെ ഒന്നിച്ച് മരുഭൂമിയിൽ വന്ന് പഴവർഗ്ഗങ്ങളും മറ്റും തിന്നും വെള്ളം കുടിച്ചും ഓടിച്ചാടി നടന്നും ആനന്ദം കൊള്ളുവാൻ അവനും ആഗ്രഹമുണ്ടാകുമല്ലോ. അതിനൊരവസരം നാളെ തന്നെ ഉണ്ടാക്കിത്തരണം. ഞങ്ങൾ അവന്റെ ഗുണകാംക്ഷികളാകൊണ്ട് അവന് വല്ല അപകടവും വരുന്നത് ഞങ്ങൾ തികച്ചും കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അവർ പിതാവിനെ ധരിപ്പിച്ചു. എന്നിട്ടും പിതാവിന് അവരെക്കുറിച്ച് വിശ്വാസം വരുന്നില്ല. അദ്ദേഹം ഒഴികഴിവ് പറഞ്ഞു നോക്കി.
1: വചനം 13, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ, നിശ്ചയമായും ഞാൻ, ലയഹ്സുനുനീ, എന്നെ വ്യസനിപ്പിക്കുക തന്നെ ചെയ്യുന്നു, അന്തദ്ഹബൂ, നിങ്ങൾ കൊണ്ടുപോകുന്നത്, ബിഹി, അവനെ,

0: അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ അവനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നെ വ്യസനിപ്പിക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾ അവനെപ്പറ്റി അശ്രദ്ധരായിരിക്കെ അവനെ ചെന്നായ പിടിച്ചു തിന്നുന്നതിനെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 14. കാലു, അവർ പറഞ്ഞു, ലൈൻ അകലഹു, അവനെ തിന്നുന്നുവെങ്കിൽ, അദ്ദിബു, ചെന്നായ, വനഹനു, ഞങ്ങൾ ആയിരിക്കെ, ഉസ്ബത്തുൻ, ഒരു സംഘം, ഇന്നാ ഇതൻ, എന്നാൽ നിശ്ചയമായും ഞങ്ങൾ, ലഹാസിറൂൻ, നഷ്ടക്കാർ തന്നെ.

0: അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ശക്തമായ സംഘം ഉണ്ടായിരുന്നിട്ടും അവനെ ചെന്നായ പിടിച്ചു തിന്നുന്നുവെങ്കിൽ നിശ്ചയമായും അപ്പോൾ ഞങ്ങൾ നഷ്ടക്കാർ തന്നെയാണല്ലോ.
1: യൂസുഫ് അലൈഹിസ്സലാമിനെ അവരോടൊപ്പം പറഞ്ഞയക്കാതിരിക്കുവാനുള്ള കാരണം പിതാവ് വിവരിച്ചു. എന്നാൽ ഞങ്ങൾ ചെയ്യുവാൻ പോകുന്ന കടുംകൈ ചെയ്ത ശേഷം അതിൽ നിന്ന് പിതാവിനോട് ഒഴികഴിവ് പറഞ്ഞ് കഴിച്ചിലാക്കുവാനുള്ള മാർഗം പിതാവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടി. അതെ, ഒഴികഴിവ് തന്നെയാണവർ പിന്നീട് പറഞ്ഞതെന്ന് 17-ാം വചനത്തിൽ കാണാവുന്നതാണ്. ഞങ്ങൾ ശക്തമായൊരു സംഘം ആളുകളുണ്ട്. ഞങ്ങൾ അവനെ ശരിക്കും കാത്തുസൂക്ഷിക്കുകയും ചെയ്യും. എന്നിരിക്കെ അവനെ ചെന്നായി പിടിക്കുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങളും വമ്പിച്ച നഷ്ടക്കാരായിരിക്കുമല്ലോ. അതുകൊണ്ട് അവനെ

0: വിശ്വസിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നും അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാതിരിക്കുവാൻ ഒരു കാരണവുമില്ലെന്നും അവർ സമർത്ഥിച്ചു. അങ്ങനെ ആദ്യം വളരെ മടിച്ചുവെങ്കിലും അവസാനം യൂസുഫ് അലൈഹിസ്സലാമിനെ അവരൊന്നിച്ച് അയച്ചു കൊടുക്കുവാൻ തന്നെ അദ്ദേഹം സമ്മതിച്ചു. ബൈബിളിൽ ഈ ഭാഗം വിവരിച്ചിരിക്കുന്നത് നേരെ മറിച്ചാണ്. സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കീമിലേക്ക് പോയിരുന്നു. അവരുടെ സുഖവിവരം പോയി അറിഞ്ഞു വരുവാൻ യൂസുഫിനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവൻ ചെല്ലുന്നത് കണ്ടപ്പോൾ സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്നും മറ്റും പറഞ്ഞു സഹോദരന്മാർ പരിഹസിച്ചു. അവിടെ വെച്ചാണ് അവനെ കൊല്ലണമെന്നും പൊട്ടക്കൊടിയിലിട്ടാൽ മതിയെന്നും മറ്റുമുള്ള സംഭാഷണങ്ങൾ നടന്നത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഉൽപ്പത്തി 37 12 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ബൈബിളിലെ പ്രസ്താവനകൾ യഥാർത്ഥമായി ഗണിക്കുവാൻ നിവൃത്തിയില്ലെന്നുള്ളതിന് ഒരു തെളിവാണിതും.
1: വചനം 15. അങ്ങനെ അവർ പോയപ്പോൾ ബിഹി അവനെയും കൊണ്ട് അജ്മഉ അവർ ഏകോപിക്കുകയും അയ്യജഅലൂഹു അദ്ദേഹത്തെ അവർ ആക്കുവാൻ ഫീ ഗയാബത്തി അഗാധതയിൽ അൽജുബ്ബി കിണറ്റിൻ്റെ ഔഹൈനാ നാം വഹി നൽകുകയും ചെയ്തു ഇലൈഹി അദ്ദേഹത്തിന് ലതുനബ്ബി അന്നഹും നിശ്ചയമായും നീ അവരെ ബോധ്യപ്പെടുത്തുമെന്ന് ബി അംരിഹിം അവരുടെ കാര്യം അഥവാ അവരുടെ വിഷയത്തെപ്പറ്റി ഹാദാ ഈ വഹും അവരാകട്ടെ അഥവാ അവരായിരിക്കെ ലായഷ്ഉറൂൻ അവർ അറിയുകയില്ല.

0: അങ്ങനെ അവർ അദ്ദേഹത്തെ കൊണ്ടുപോകുകയും അദ്ദേഹത്തെ കിണറ്റിന്റെ അഗാധതയിലാക്കുവാൻ അവർ ഏകോപിപ്പിച്ചുറപ്പിക്കുകയും ചെയ്തപ്പോൾ അഥവാ അവർ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്തു. നാം അദ്ദേഹത്തിന് ബോധനം നൽകുകയും ചെയ്തു. അവരുടെ ഈ കാര്യത്തെ അഥവാ ചെയ്തിയെപ്പറ്റി നീ അവരെ ഒരിക്കൽ ബോധപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് അവരാകട്ടെ അറിയുകയുമില്ല.
1: സഹോദരന്മാർ ഏകോപിച്ചു അദ്ദേഹത്തെ കിണറ്റിലിട്ടു കൃതാർത്ഥരായി. പക്ഷേ അള്ളാഹു യൂസുഫ് അലൈഹിസ്സലാമിനെ ആശ്വസിപ്പിച്ചു. അവരുടെ ഈ അക്രമത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്ന ഒരവസരം വഴിയെ വന്നെത്തുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. മൂസാനബി അലൈഹിസ്സലാമയെ പ്രസവിച്ചപ്പോൾ ഫിർഔന്റെ ആൾക്കാർ കുട്ടിയെ അറുത്തുകൊല്ലുമെന്ന് ഭയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ മാതാവിന് കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലിടണമെന്നും കുട്ടിയെ തനിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നും അള്ളാഹു തോന്നിപ്പിച്ചതിനെപ്പറ്റി 28:7 പ്രസ്താവിച്ചപ്പോൾ നാം മൂസായുടെ മാതാവിന് ബോധനം നൽകി വ ഔഹൈന ഇലാ ഉമ്മി മൂസ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ യൂസുഫ് അലൈഹിസ്സലാമിനും അപ്രകാരം തോന്നിപ്പിച്ചു എന്നായിരിക്കും വ ഔഹൈന ഇലൈഹി അദ്ദേഹത്തിന് നാം ബോധനം നൽകി എന്ന വാക്കിന്റെ സാരം. അള്ളാഹു ആലം. വഹും ലാ യഷ്ഉറൂൻ അവരാകട്ടെ അറിയുകയുമില്ല എന്ന വാക്യം ലതുനബ്ബി അന്നഹും നീ അവരെ ബോധപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന ക്രിയയോട് ബന്ധപ്പെട്ടതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. നീ ആരാണെന്നും നിന്റെ സ്ഥിതിഗതികൾ എന്താണെന്നും മറ്റും അവർക്കറിഞ്ഞുകൂടാത്ത ഒരവസരത്തിൽ അവരുടെ ഈ ചെയ്തികളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കുമെന്നായിരിക്കും അപ്പോൾ അതിന്റെ താൽപര്യം. ഈജിപ്തിൽ വെച്ച് പിന്നീട് അത് സംഭവിച്ചതായി 58-59 വചനങ്ങളിൽ താഴെ വരുന്നുമുണ്ട്. വ ഔഹൈന ഇലൈഹി അദ്ദേഹത്തിന് നാം ബോധനം നൽകി എന്ന ക്രിയയോട് ബന്ധപ്പെട്ടതായിരിക്കുവാനും സാധ്യതയുണ്ട്. അദ്ദേഹത്തെ അവർ കിണറ്റിലിട്ട ശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചും സന്തോഷിപ്പിച്ചും കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു ബോധനം നൽകിയ കഥയൊന്നും അവർക്കറിഞ്ഞുകൂടായിരുന്നുവെന്നായിരിക്കും അപ്പോൾ അതിന്റെ സാരം.
2: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നിഷാദ് സലഫി അവതരിപ്പിക്കുന്ന ഹൃദയവസന്തം.
3: അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن نشأ نغرقهم فلا صريح

0: സൂറയാസീനിലെ 43-44 ആയത്തുകളാണ് കേട്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ഭാഗം ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരലോകത്തെ സംബന്ധിച്ച് അല്ലാഹു മനുഷ്യനെ മറ്റൊരു ലോകത്തൊരുമിച്ച് കൂട്ടുമെന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് കഴിഞ്ഞ കുറേ ആയത്തുകളായി ചർച്ച ചെയ്യുന്നത്. അതിൽ അവസാനം പറഞ്ഞത് വാഹനങ്ങളെ സംബന്ധിച്ചാണ്. 41-ാമത്തെ ആയത്തിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ സംബന്ധിച്ചും 42-ാമത്തെ ആയത്തിൽ മറ്റു വാഹനങ്ങളെ സംബന്ധിച്ചുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചില തഫ്സീറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും. ഭാരമേറിയ കപ്പലുകളിൽ മനുഷ്യസന്തതികളെ നാം വഹിക്കുന്നു എന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. കപ്പലുകൾ പോലെയുള്ള അവർ സഞ്ചരിക്കുന്ന മറ്റു പലതും അവർക്ക് വേണ്ടി നാം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതാണ് ആ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അതേ ആയത്തുകളുടെ തുടർച്ചയാണ് ഈ രണ്ട് ആയത്തുകൾ. നേരത്തെ പറഞ്ഞ 41-42 ആയത്തുകളുടെ തുടർച്ചയാണ് 43-44 ആയത്തുകൾ. അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് അതിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ ഇന്നശ നുഗ്രിഖുഹും ഖാഫ് പാരായണം ചെയ്യുമ്പോൾ സുക്കൂനുള്ള ഖാഫുകൾ, ഖാഫ് പുള്ളിയുള്ള ഖാഫ്, അത് ഖ എന്ന് കുറച്ച് കനപ്പിച്ചു തന്നെ ഉച്ചരിക്കണം. എന്നാൽ മറ്റു അക്ഷരങ്ങൾ അങ്ങനെ ഉച്ചരിക്കേണ്ടതുമില്ല. 5 അക്ഷരങ്ങളാണ് കനപ്പിച്ചുച്ചരിക്കേണ്ടത്. ഹൃദയവസന്തത്തിലെ മറ്റു പല എപ്പിസോഡുകളിൽ നിന്നും ഈ ഒരു കാര്യം വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒരു കുറച്ച് സ്വരഭാരത്തോടുകൂടി കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖാഫ്, ത്വാ, ബ, ജീം, ദാല്. ഖ, ത്വാ, ബ, ജ, ദ, ഈ 5 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഖൽഖല, ഹുറൂഫുൽ ഖൽഖല എന്ന് ഇവയെ സംബന്ധിച്ച് പറയും. അവയുടെ ആ സാങ്കേതിക നാമം ഇനി നമുക്ക് ഓർമ്മയിലില്ലെങ്കിലും ഈ 5 അക്ഷരങ്ങൾ പെനയും കടലാസും കയ്യിലുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇവയെ ഓർത്തു വെക്കാൻ ഈ 5 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തൊരു വാക്കുണ്ടാക്കിയിട്ടുണ്ട്, ഖുതുബു ജദ്. ഖുതുബു ജദ്, ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവയ്ക്ക് സുക്കൂനോടുകൂടി ഉച്ചരിക്കുമ്പോൾ കുറച്ച് കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വസ്സമാഇ ദാതിൽ ബുറൂജ്, ബുറൂജ്, ബുറൂജ് അന്നെ പറ്റില്ല, ബുറൂജ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് പറ്റില്ല, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സ്വമദ്. നമ്മളെപ്പോഴും ഓതുന്ന അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം പാരായണം ചെയ്യാറുള്ള സൂറത്താണ്. പക്ഷേ ഈ നിയമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖ് പറ്റില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അതേസമയം അതിനുശേഷമുള്ള സൂറത്തോ? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നാസ് എന്ന് പറയേണ്ടതില്ല, മറിച്ച് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അങ്ങനെയുള്ള ഒരു ഉച്ചാരണമാണ് അത് വേണ്ടത്. എന്നാൽ ഖാഫ് ബാ ത്വാ ജീം ദാൽ ഇവ കുറച്ച് കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇതിൻ്റെ മുമ്പുള്ള ആയത്തുകൾ എടുത്ത സന്ദർഭത്തിൽ അതിൻ്റെ ഒരു പാരായണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വഹലഖ്നാലഹും 42-ാമത്തെ ആയത്താണ് ഇപ്പോൾ പറയുന്നത്. വഹലഖ്നാലഹും, വഹലഖ്നാലഹും എന്നല്ല, വഹലഖ്നാലഹും എന്നല്ല, വഹലഖ്നാലഹും മിം മിസ്ലിഹി, മിം മിസ്ലിഹി എന്നല്ല, മിസ്ലിഹി എന്നല്ല, മിം മിസ്ലിഹി, മിം മിസ്ലിഹി മായർ കബൂൻ അല്ല, മായർ കബൂൻ. അതിൻ്റെ ഒരു ആകത്തുക ശ്രോതാക്കൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. മനസ്സിലാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഓതേണ്ടത്. വ ഇൻ നശ നുഗ്രിഖുഹും ഫലാ സ്വരീഖലഹും വലാഹും യുങ്കദൂൻ എന്നതിൽ വ്യക്തമാവാതെ മണിച്ചുകൊണ്ടാണ് അവിടെ ഓതേണ്ടത്. ഇങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിക്കുക. വലാഹും യുങ്കദൂൻ. പ്രധാനമായും ആ രണ്ടായത്തുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന നിലക്ക് അത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്. തജ്വീദിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഓതുന്നിടത്ത് ഇത്രയധികം സമയമെടുക്കുന്നത് എന്ന് ശ്രോതാക്കൾ ആരും ചിന്തിക്കുന്നുണ്ടാവുകയില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഹൃദയവസന്തത്തിൻ്റെ ഈ യാസീൻ കൈകാര്യം ചെയ്തു തുടങ്ങിയ അന്നു മുതലുള്ള ഏകദേശം ഒരു 10-12 എപ്പിസോഡുകളിൽ തജ്വീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ എന്തിനെത്ര അധികം സമയം ഈ ഓത്തിന് വേണ്ടി അങ്ങനെ അതൊരു സുഖല്ല എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ഗൗരവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പഠിപ്പിച്ച ഒരു പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് പലതവണ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാതെ അത് ഉൾക്കൊള്ളാതിരുന്നാൽ ഇതൊക്കെ ഈ സംസാരങ്ങളൊക്കെ നമുക്ക് അത്ര ഒരു സുഖം തോന്നുകയില്ല. എന്നാൽ അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാകുമ്പോൾ നമ്മൾ അതിനെ നല്ലപോലെ ശ്രദ്ധിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഒരല്പസമയം നമ്മൾ ഇതിനു വേണ്ടി നീക്കിവെക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ആശയത്തിലേക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. വ ഇന്നശ, ഇത് നമുക്കൊക്കെ സുപരിചിതമായൊരു വാക്കാണ്. ഇന്നശ, നശ ഏതായിരിക്കും വാക്ക്? ജീവിതത്തിൽ ഒരു വിശ്വാസി എപ്പോഴും സർവസാധാരണയായി ഉപയോഗിക്കാറുള്ളൊരു വാക്കാണത്. ഏതാണ് ആ വാക്ക്? ഷാ. ഇപ്പോൾ ശ്രോതാക്കൾക്കത് ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാവും. എവിടെയാണ് നമ്മളത് ഉപയോഗിക്കാറുള്ളത്? ഇൻ ഷാ അള്ളാഹു. ഇൻഷാ അള്ളാഹ് നമ്മൾ പറയാറുണ്ട്. മാ ഷാ അള്ളാഹു, മാ ഷാ അള്ളാഹ്, ഷാ ഇൻ ഷാ അള്ളാഹു. 3 വാക്കുകളാണത്. അതിലെ നടുവിലെ വാക്കാണ് ഷാ. മാ ഷാ അള്ളാഹു അല്ലേ? അതിൽ മൂന്ന് കലിമത്തുണ്ട്. അതിലെ നടുവിലുള്ള കലിമത്താണ് ഷാ. എന്താ ഷാ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഷാ യഷാഉ മശീഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. ഇൻ എന്ന് പറഞ്ഞാൽ എങ്കിൽ. ഇൻ നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. നുഗ്രിഖുഹും, അവരെ നാം മുക്കിക്കളയുമായിരുന്നു, വെള്ളത്തിൽ മുക്കിക്കളയുമായിരുന്നു. ആരെ സംബന്ധിച്ചാ പറയുന്നത്? നേരത്തെ പറഞ്ഞു, മുകളിൽ പറഞ്ഞ രണ്ട് ആയത്തുകളുടെ തുടർച്ചയാണിത്. മുകളിൽ പറഞ്ഞത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, നാം അവരെ ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ കപ്പലുകളിൽ വഹിച്ചിട്ടുണ്ട് എന്ന്. കപ്പലുകളിൽ നാം അവരെ ചുമന്നു എന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, കപ്പലിൽ അവരെ ചുമന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, എന്നാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇന്നശനുഗരിഖുഹും, നാം അവരെ മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖ ലഹും, അങ്ങനെ സംഭവിച്ചാൽ, നാം അവരെ മുക്കിക്കളഞ്ഞാൽ, വെള്ളത്തിൽ മുക്കിയാൽ, ഫലാ സ്വരീഖ ലഹും, അവർക്കൊരു സഹായിയും ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. അൻഖദ യുൻഖിദു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. യുൻഖദു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തപ്പെടുക, മറ്റുള്ളവർ നമ്മെ രക്ഷപ്പെടുത്തുക. അഥവാ അവരൊരിക്കലും ആരും അവരെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. വലാഹും, അവരല്ല യുൻഖദൂൻ, രക്ഷപ്പെടുത്തപ്പെടുന്നവർ, അവർ രക്ഷപ്പെടുകയുമില്ല. ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഒരിക്കൽ കൂടി വാക്കുകളുടെ അർത്ഥം പറയുക, എഴുതിയെടുക്കുന്നവർ ശ്രദ്ധിച്ചെഴുതിയെടുക്കുക, മനസ്സ് കൊടുത്ത് ശ്രദ്ധിക്കുക. ഇൻ, എങ്കിൽ, നശ, നാം ഉദ്ദേശിച്ചു, ഇൻ നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നഖരിഖുഹും, അവരെ നാം മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖ ലഹും, അപ്പോൾ അവരെ ആരും രക്ഷപ്പെടുത്തുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഫലാ സ്വരീഖ ലഹും എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കുകയില്ല, ആരും സഹായിക്കുകയില്ല. അങ്ങനെയാണ്, ഫലാ സ്വരീഖ ലഹും, അവരെ ആരും സഹായിക്കുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഇതാണ് ആ രണ്ട് വാക്കുകളുടെയും ആ ആയത്തിൻ്റെയും മൊത്തത്തിലുള്ളൊരു അർത്ഥം. നാം, അള്ളാഹു പറയാണ്, കപ്പലിൽ നാം അവരെ വഹിച്ചു കൊണ്ടുപോകുന്നു, എന്നാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ വെള്ളത്തിൽ താഴ്ത്തിക്കളയും. അങ്ങനെ വെള്ളത്തിൽ താഴ്ത്തിയാലോ ആരും അവരെ സഹായിക്കാനില്ല. ലാ അഹദുൻ യസ്രിഖു ലഹും ഫയുആവിനുഹും, അവർക്ക് വേണ്ടി ഉറക്ക സഹായത്തിനായി, സ്വറാഹത്ത് പറഞ്ഞാൽ ഉറക്ക അട്ടഹസിക്കുക, സഹായത്തിനു വേണ്ടി വിളിച്ചു കരയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും അവർക്ക് വേണ്ടി, സഹായത്തിനു വേണ്ടി ഉറക്ക കരയാനോ, ഫയുആവിനുഹും അലശിദ്ദ, അവർ അകപ്പെട്ട അപകടത്തിൽ നിന്ന് അവരെ ആരെങ്കിലും രക്ഷപ്പെടുത്താനോ ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ അകപ്പെട്ട ആ അപകടത്തിൽ അവരെ സഹായിക്കാനോ ആരും ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. സുഹൃത്തുക്കളെ, പടച്ചോ നമ്മളെ അങ്ങോട്ട് മുക്കിക്കളയാൻ തീരുമാനിച്ചാൽ, അള്ളാഹു നമുക്ക് തന്ന വാഹനമെന്ന അനുഗ്രഹത്തിൽ അത് നമുക്ക് ഉപയോഗപ്പെടാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അത് അള്ളാഹു ആ നിഅമത്തൻ പിൻവലിച്ചാൽ, അനുഗ്രഹം ആ കാരുണ്യൻ പിൻവലിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലെ, ആരാ നമ്മളെ രക്ഷപ്പെടുത്തുക? ആർക്കാ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? നമ്മുടെ മനസ്സിലേക്ക് ഈ വാക്കുകൾ പറയുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ടാകും, ഒരുപാട് സംഭവങ്ങൾ ഓർമ്മയിലേക്ക് കടന്നു വരുന്നുണ്ടാകും. അപകടങ്ങളുടെ, റോഡപകടങ്ങളുടെ, വിമാനപകടങ്ങളുടെ, കപ്പലപകടങ്ങളുടെ ധാരാളം ഓർമ്മകൾ, സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകും. അല്ലേ, എത്ര അത്യാധുനിക സൗകര്യമുള്ള വാഹനങ്ങൾ റോഡുകളിൽ അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിച്ചു പോകുന്നു. ആരെ രക്ഷപ്പെടുത്താനുള്ളത്? ആർക്കാ പിടിച്ചു നിർത്താൻ സാധിച്ചത്? ട്രാഫിക് സിഗ്നലുകളുണ്ട്, റോഡിലെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലേ, വാഹനങ്ങളിൽ എയർ ബാഗുകൾ സംവിധാനിച്ചിട്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു, കാറുകൾ തകർന്നു തരിപ്പണമാകുന്നു, മനുഷ്യർ മരിച്ചു പോകുന്നു. ഒറ്റ അപകടത്തിൽ തന്നെ ബസ്സുകളിലുള്ള നിരവധി ആളുകൾ മരണം സംഭവിക്കുന്നു. ഇതാ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിലാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു വലിയ ട്രെയിൻ അപകടമുണ്ടായത്. കൺപൂരിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 100-ൽ വരുന്ന, 150 വരുന്ന ആളുകളാണ് ഒറ്റ രാത്രി, ഒറ്റ ദിവസം മരണം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഒരു റെയിൽവേ സംവിധാനം, റെയിൽവേ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം എത്രയോ കഴിവും മികവും വിദ്യാസമ്പന്നരുമായ എഞ്ചിനീയർമാരുടെ ബദ്ധശ്രദ്ധയുണ്ട് അത് ട്രാക്ക് മാറിപ്പോകാതിരിക്കാൻ, ഓരോ ദിവസവും ട്രാക്കുകളിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത് പരിശോധിക്കാൻ വേണ്ടി ധാരാളം ജോലിക്കാരുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, അള്ളാഹുവിൻ്റെ വിധിയെത്തുമ്പോൾ മനുഷ്യൻ്റെ സംവിധാനങ്ങൾ തകരുന്നു. ഒരേ സമയം 100 ആളുകൾ അവരുടെ മരണം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉപയോഗിച്ച അവാചകങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്? അള്ളാഹു അവരെ മുക്കിക്കളഞ്ഞാൽ, നശിപ്പിച്ചു കളഞ്ഞാൽ. ഇപ്പോൾ നമുക്കറിയാം 1912 ടൈറ്റാനിക് എന്ന് പറയുന്ന വലിയൊരു കപ്പലിൻ്റെ ദുരന്തം, ലോകം മുഴുവൻ ചർച്ച ചെയ്തൊരു കപ്പൽ ദുരന്തമുണ്ടായത്. അക്കാലഘട്ടത്തിൽ 100 crore ചെലവഴിച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ ഒരു സംവിധാനം, 1000 യാത്രക്കാരെയും ചുമന്നു കൊണ്ടുപോകാൻ കഴിയാവുന്ന വലിയൊരു വാഹനം, അതിനകത്ത് കളിസ്ഥലങ്ങളുണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂളുകളുണ്ടായിരുന്നു, വലിയ ഹോട്ടലുകളുണ്ടായിരുന്നു, ആളുകൾക്ക് കിടന്നുറങ്ങാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബെഡ്റൂമുകളുണ്ടായിരുന്നു, കളിക്കാൻ മൈതാനങ്ങൾ സംവിധാനിച്ച ഒരു കപ്പൽ. ആ കപ്പൽ, അതിൻ്റെ എഞ്ചിനീയർമാർ അവകാശപ്പെട്ടിരുന്നത് കപ്പൽ തകർന്നാലും അത് വെള്ളത്തിലേക്ക് താഴണമെങ്കിൽ 2 സമയമെടുക്കുമെന്നാണ്. അതിനു മുമ്പ് അതിലുള്ള മുഴുവൻ ആളുകൾക്കും രക്ഷപ്പെടാം. 5000 വരുന്ന ജോലിക്കാരും യാത്രക്കാരുമായി അതിലാളുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്താ സംഭവിച്ചത്? വലിയൊരു ഐസ് മലയിലിടിച്ചു. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് യാത്ര തിരിച്ച കപ്പൽ ഒരു ഐസ് മലയിൽ തട്ടി തകർന്നു, തരിപ്പണമായി. എത്ര സമയമെടുത്തു? 2 കൊണ്ട് കപ്പൽ മുഴുവൻ വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയിന്നാണ്. 1500 വരുന്ന ആളുകളാണ് ആ ഒറ്റ ദിവസം മരണം സംഭവിച്ചത്. സുഹൃത്തുക്കളെ, ആ ആയത്ത് നമ്മൾ മനസ്സിൽ തട്ടി ഓതേണ്ട ആയത്താണ്. അല്ലേ, ഒരൽപ്പം സാമ്പത്തിക ശേഷിയുണ്ടായി, സൗകര്യങ്ങളുണ്ടായി, വാഹനങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിലെ സുഖസൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരൽപ്പം അഹംഭാവത്തോടുകൂടി വാഹനങ്ങളിൽ ഇങ്ങനെ കടന്ന് സുഖമായി അതിൻ്റെ ഏറ്റവും അത്യാധുനിക സൗകര്യത്തോടുകൂടി യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആയത്ത് കടന്നു വരണം. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കിക്കളയും. നോക്കിൻ, എത്ര വലിയ സംവിധാനങ്ങളോടുകൂടിയാണ് ഒരു വിമാനം പറന്നുയരുന്നത്, എന്നിട്ടെന്തുണ്ടായി? അല്ലേ, എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നുപോലും അറിയില്ല. വിമാനം കാണാതെയായി, അപ്രത്യക്ഷമായി. എവിടെ നഷ്ടപ്പെട്ടു? വലിയ തിരയാനും അന്വേഷിക്കാനും അതിൻ്റെ യാത്രയുടെ ഓരോ നിമിഷവും അത് എവിടെ എത്തിയെന്ന് നിരീക്ഷിക്കാനുമുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങളും മറ്റു പലതും ഉണ്ടായിരുന്നിട്ടും എങ്ങോട്ട് പോയി എന്നറിയില്ല മനുഷ്യന്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ. അല്ലേ, ബഹിരാകാശ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ മനുഷ്യൻ അയക്കുന്ന മറ്റു പല വാഹനങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ മിമ്മിസ്ലിഹിമായിർക്കബൂൻ, കപ്പൽ പോലെ മനുഷ്യൻ യാത്ര ചെയ്യുന്ന മറ്റു പലതിനെയും അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നു, അതിനകത്തു വരും. അല്ലേ, 1000 crore ചെലവഴിച്ചുണ്ടാക്കുന്ന റോക്കറ്റുകൾ അങ്ങോട്ട് വിക്ഷേപിച്ചതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരുന്നു. എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വലിയ പ്രതീക്ഷകൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് തിരിച്ചു പോരുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ വംശജയായ ഒരു ബഹിരാകാശ സഞ്ചാരി യാത്ര ചെയ്ത അമേരിക്കയുടെ ബഹിരാകാശ പര്യവേഷണ കേന്ദ്രമായ നാസ വിക്ഷേപിച്ച ഒരു ബഹിരാകാശ പേടകം അത് തിരിച്ചു വന്നത് ഓർക്കുന്നുണ്ടാകും, അതിൻ്റെ വാർത്ത വായിച്ചു തീർക്കുന്നുണ്ടാകും. അമേരിക്കയിലെ ടെക്സാസിലെ അതിൻ്റെ ലാൻഡിംഗ് സെൻറ്ററിലേക്ക് താഴെയെത്താൻ 7 മാത്രം ബാക്കിയിരിക്കുകയാണ് അത് അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത്, ചിന്നിച്ചിതറിയത്. കിലോമീറ്ററുകൾക്കപ്പുറത്തും ഇപ്പുറത്തുമാണ്. അതിൻ്റെ കഷ്ണങ്ങൾ അതിൽ സഞ്ചരിച്ചിരുന്ന മനുഷ്യരുടെ മൃതശരീരത്തിൻ്റെ കഷ്ണങ്ങൾ പലയിടങ്ങളിലായി ചിതറിത്തെറിച്ചത്. എന്തു ചെയ്യാൻ സാധിക്കും? വ ഇന്നശ നുഗരിഖുഹും. മനുഷ്യനെ അങ്ങനെ അഹങ്കരിക്കേണ്ടതില്ല. മനുഷ്യരിങ്ങനെ തോന്നേണ്ടതില്ല, ഞാൻ തന്നെയാണ് എല്ലാം, എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഉണ്ട്, എൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് അല്ലേ, എൻ്റെ ഗവേഷണ പാഠവം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഗവേഷണങ്ങൾ നടത്തുന്നു, കണ്ടെത്തുന്നു, വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, അതിൽ യാത്ര പോകുന്നു, അതിൽ ഏറ്റവും ആസ്വാദനത്തിൻ്റെ ഏറ്റവും പുതിയ പുതിയ രൂപങ്ങൾ പരീക്ഷിക്കുന്നു. മനുഷ്യ ഇന്നശ നുഗരിഖുഹും, നാം ഉദ്ദേശിച്ചാൽ അവനെ മുക്കിക്കളയും, അത് തകർത്തുകളയും. ആർക്കുമൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ബഹിരാകാശ പേടകം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ താഴെ നിന്ന് അതിൻ്റെ പിന്നെ വിക്ഷേപണ കേന്ദ്രത്തിലിരുന്ന് നിരീക്ഷിച്ചിരുന്ന ആളുകൾ ഇതാ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ പുതിയ വിവരങ്ങളുമായി, ബഹിരാകാശത്ത് നിന്ന് പകർത്തിയെടുത്ത പുതിയ ചിത്രങ്ങളുമായി അത് താഴേക്കെത്തും. ഏതാനും സെക്കൻഡ് മതി, അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവരുടെ കൺമുന്നിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന രംഗമൊന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യൻ്റെ കഴിവുകേടിൻ്റെ, മനുഷ്യൻ്റെ ബലഹീനതയുടെ, മനുഷ്യൻ നിസ്സഹായനായി അന്തം വിട്ട് നോക്കി നിൽക്കുന്നതിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ. ഇത് ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ മാത്രമല്ല, ധാരാളം സമയങ്ങളിൽ ഇതിന് സമാനമായ ഉദാഹരണങ്ങൾ ഒരുപക്ഷേ എന്നേക്കാൾ കൂടുതൽ ശ്രോതാക്കൾക്ക് നിരത്തിവെച്ച് വിശദീകരിക്കാൻ സാധിച്ചേക്കും. മിന്നശ നുഗരിഖുഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കിക്കളയും, അത് തകർത്തുകളയും. ഫലാ സ്വരീഖ ലഹും, അവർക്കൊരു സഹായിയുമില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. സുഹൃത്തുക്കളെ, അടുത്ത ആയത്താണ് എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത്? ഇല്ലാ റഹ്മതൻ മിന്ന, ഇല്ലാ റഹ്മതൻ, അത് കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല. മിന്ന, നമ്മിൽ നിന്നുള്ള. വ മതാഅൻ, വിഭവവുമാകുന്നു. ഇലാഹീൻ, ഒരു സമയം വരേക്കുള്ള. വാക്കുകളെല്ലാം അറിയുന്നതാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാരുണ്യമെന്നാണ്. മിന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാണ് നമ്മളിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല. വ മതാഅൻ, വിഭവവുമാകുന്നു. ഈ ലോകത്ത് ആസ്വദിക്കാനുള്ള, ജീവിക്കാനുള്ള, ഉപയോഗപ്പെടുത്താനുള്ള വിഭവമാണ്. എല്ലാ കാലത്തേക്കും അനന്തമായി ഉപയോഗപ്പെടുത്താനുള്ള വിഭവമാണോ? അല്ല. ഇലാഹീൻ, ഹീൻ എന്ന് പറഞ്ഞാൽ സമയം എന്നാണ്. ഒരു സമയം വരെ, മനുഷ്യൻ്റെ മരണം വരെ, ഈ പ്രപഞ്ചത്തിന് അള്ളാഹു നിശ്ചയിച്ചു വെച്ച അതിൻ്റെ അവസാനം സംഭവിക്കുന്ന, റബ്ബ് നേരത്തെ തീരുമാനിച്ചു വെച്ച അവധിയുണ്ടല്ലോ, ഈ പ്രപഞ്ചം തകർന്നു തരിപ്പണമാകുന്ന, നാമാവശേഷമാകുന്ന അവധി, അതുവരേക്കുള്ള വിഭവമാകുന്നു അത്. അതിൻ്റെ കപ്പലായിരുന്നാലും മറ്റു വാഹനങ്ങളായിരുന്നാലും എല്ലാം ഇല്ലാ റഹ്മത്തം മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യവും. വ മതാഅൻ, അതോടൊപ്പം തന്നെ ഒരു വിഭവവുമാണ്. ഇലാഹീൻ, ഒരു നിശ്ചിത സമയത്തേക്കുള്ള വിഭവവുമാകുന്നു അത്. അത് മറക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു വാഹനം കാണുമ്പോൾ, ഒരു പുതിയ വാഹന സഞ്ചാര സംവിധാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അൽഹംദുലില്ലാ എന്ന് പറയണം, മാഷാ അല്ലാ എന്ന് പറയണം, അള്ളാഹു അക്ബർ എന്ന് പറയണം, സുബ്ഹാനല്ലാ എന്ന് നമ്മൾ ആവർത്തിച്ചുച്ചരിക്കണം. റബ്ബ് നമുക്ക് സംവിധാനിച്ചു എന്ന സംവിധാനം അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിലുള്ള ആളുകളോടുകൂടി അതിനെ നശിപ്പിച്ചു കളയാൻ ഏതാനും സെക്കൻഡുകളുടെ വളരെ കുറഞ്ഞ ഒരംശം മതി എന്ന തിരിച്ചറിവ്, അതാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ചരിത്രത്തിലെ ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ ഈ ആയത്തിനോട് ചേർത്തു വെക്കാൻ, നമുക്ക് ഈ ആയത്തുകളോട് ചേർത്തു വെക്കാൻ നമുക്ക് സാധിച്ചേക്കും. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മുന്നോട്ട് വച്ചിരുന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. വ ആയത്തുൽ ലഹും എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകളാണ് പരലോകത്തിനും അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുമുള്ള ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ചോദ്യം. അത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. സൂറത്ത് യാസീനിലെ 33-ാമത്തെ ആയത്തിൽ വ ആയത്തുൽ ലഹുമുൽ അർദ്, ഒന്ന്. 37-ാമത്തെ ആയത്തിൽ വ ആയത്തുൽ ലഹുമുൽ ലൈൽ, രണ്ട്. 3-ാമത്തേത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത വ ആയത്തുല്ലഹും അന്നാഹമല്ലാ ദുരിയത്തുഹും മൂന്ന് ആയത്തുകൾ വ ആയത്തുല്ലഹും വ ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്, ആയത്തുകൾ ആരംഭിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ആഴ്ചയിൽ മുന്നോട്ട് വെക്കാനുള്ള നിങ്ങൾക്ക് ഒരു ചിന്തക്കും പഠനത്തിനും അന്വേഷണത്തിനും കഴിഞ്ഞ തവണ പഠിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കാനുള്ളൊരു അവസരം എന്ന നിലക്കുമാണ് ചോദ്യം. അത് ആ നിലക്ക് തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വാക്കിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. വആയത്തുല്ലഹും അന്നഹമല്ല ദുരിയതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ. എന്താണ് മഷ്ഹൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മുഹമ്മദ് അമാനി മൗലവി, മർഹൂം മുഹമ്മദ് അമാനി മൗലവി, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആ വാക്കിന് കൊടുത്ത അർത്ഥമെന്ത്? അതൊന്ന് പരിശോധിക്കുക ഇൻഷാല്ലാ. അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ഉത്തരത്തെക്കുറിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മളെടുത്ത ഏറെ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ആ രണ്ട് ആയത്തുകൾ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. വ ഇന്നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നഖ്രിഖുഹും, നാം അവരെ വെള്ളത്തിലേക്ക് മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖലഹും, അപ്പോൾ അവർക്ക് ഒരു സഹായവുമില്ല, ഒരു സഹായിയുമില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഇല്ലാ റഹ്മത്തൻ മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ലാതെ. വ മതാഅൻ, വിഭവവുമല്ലാതെ. ഇലാഹിൻ, ഒരു നിശ്ചിത സമയം വരേക്ക്, ഒരു അവധി വരേക്കുള്ള വിഭവവും കാരുണ്യവും മാത്രമാകുന്നു നേരത്തെ പറഞ്ഞ കപ്പലുകളും അതുപോലെയുള്ള സഞ്ചരിക്കാനുള്ള മറ്റു വാഹനങ്ങളും എന്നൊക്കെയാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് പാരായണം ചെയ്യാം, നിങ്ങളെൻ്റെ കൂടെ ഓതുക ഈ വാക്കുകളുടെ അർത്ഥം. അത് മനസ്സിലേക്ക്, അത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. പറയണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പറയണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓതാം. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. إلا رحمة منا ومتاعا إلى حين. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തിന് വേണ്ടി തയ്യാറാകുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: സൂറത്തു യാസീനിൻ്റെ 43-44 വചനങ്ങൾ അനാവരണം ചെയ്ത് നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം പരിപാടിയാണ് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചത്.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദിയ അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും, സൂറ ശുഅറ മുഴുവനായും, സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും സുന്ദരമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന കുരുന്നുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സൗദ്.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്ത് മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് അഹമ്മദ് സൗദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു നിസാ 66 മുതൽ 79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റായദ് അൽ ഖുർദി.
2: أعوذ بالله من الشيطان الرجيم.

ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനഃപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
5: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും

0: ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
0: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: tvquran.com.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹുമസയുടെ തഫ്സീറിന്റെ ഭാഷാന്തരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
2: തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 104-ാം അധ്യായം സൂറത്തുൽ ഹുമസ അൽ ഹുമസ എന്ന അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ 9 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ നല്ല മധുരതരമായിരിക്കുന്ന ഭംഗിയോടെയുള്ള പാരായണം നമുക്ക് ആദ്യമൊന്ന് ശ്രദ്ധിക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ തന്നെയാണ് സൂറത്തുൽ ഹുമസയുടെ പാരായണം നമ്മളിപ്പോൾ കേട്ടത്. ഇനി അതിൻ്റെ ഓരോ വാക്കർത്ഥങ്ങളിലേക്ക്, ഓരോ ആയത്തിൻ്റെയും വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്രകാരമാണ് നമുക്കത് മനസ്സിലാക്കാനുള്ളത്. വൈലുൻ, നാശം, കഷ്ടപ്പാട്. ലിക്കുല്ലി ഹുമസത്തിൻ, എല്ലാ കുത്തിപ്പറയുന്ന ഇടിച്ചു താഴ്ത്തുന്നവർക്കും. ലുമസ, ദുഷിച്ചു പറയുന്ന, കുറവാക്കി പറയുന്നവരായ. അല്ലദി ജമഅ, അതായത് ശേഖരിച്ചവൻ, ഒരുമിച്ച് കൂട്ടിയവൻ. മാലൻ, ധനം, സ്വത്ത്. വഅദ്ദദ, അതിനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തവൻ. യഹ്സബു, അവൻ കണക്കാക്കുന്നു, വിചാരിച്ചുകൊണ്ട്. അന്ന മാലഹു, അവൻ്റെ ധനം ആകുന്നു എന്ന്. അഹ്ലദ, അവനെ ശാശ്വതനാക്കി, സ്ഥിരവാസിയാക്കിയിരിക്കുന്നു എന്ന്. കല്ല, അങ്ങനെ വേണ്ട. ലയും ബദന്ന, നിശ്ചയമായും അവൻ ഇടപ്പെടും, എറിയപ്പെടും. ഫിൽ ഹുതമ, ഹുതമയിൽ. വമാ അദ്രാക, നിനക്ക് എന്തറിയാം. മൽ ഹുതമ, ഹുതമ എന്താണെന്ന്. നാറുല്ലാഹി, അല്ലാഹുവിൻ്റെ അഗ്നിയാണ്. അൽ മൂഖദ, കത്തിക്കപ്പെട്ട, ജ്വലിക്കപ്പെട്ട. അല്ലതി തത്വലിഉ, എത്തിക്കുന്നതായ, കയറി ചെല്ലുന്നതായ. അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ മേൽ. ഇന്നഹ, നിശ്ചയമായും അത്. അലൈഹിം, അവരുടെ മേൽ. മുഅസ്സദ, അടച്ചുമൂടപ്പെട്ടതായിരിക്കും. ഫീ അമദിൻ, ചില തൂണുകളിലായിട്ട്. മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട, നീണ്ട എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ 104 അധ്യായം സൂറത്തുൽ ഹുമസയിലെ ആയത്തുകളുടെ ഓരോ വാക്കർത്ഥങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആവശ്യമാകുന്ന രൂപത്തിൽ അവയെ എഴുതിയെടുക്കാനും കൂടുതൽ പഠിക്കാനും വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇനി ഈ ആയത്തുകളുടെ മൊത്തത്തിലുള്ള അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവയുടെ വിശദീകരണങ്ങൾക്ക് മുമ്പേ ഈ ആയത്തുകളുടെ ഓരോന്നിൻ്റെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം.
1: കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന്. അവന്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്നവൻ വിചാരിക്കുന്നു. നിസ്സംശയം അവൻ ഹുതമയിൽ എറിയപ്പെടുക തന്നെ
2: ചെയ്യും.
1: ഹുതമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അത് അല്ലാഹുവിന്റെ ജ്വലിക്കപ്പെടുന്ന അഗ്നിയാകുന്നു. ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതായ. തീർച്ചയായും അത് അവരുടെ മേൽ അടച്ചുമൂടപ്പെടുന്നതായിരിക്കും. നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്.
0: മാഷാല്ലാ, മനുഷ്യന് സംഭവിക്കാവുന്ന, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുര്യോഗത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഈ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമ്മളതിലെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. മഹാനായ സഅദി തൻ്റെ തഫ്സീർ സഅദിയിൽ എന്താണ് അതിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീർ സഅദിയിലെ ഈ സൂറത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷാന്തരത്തിൻ്റെ മലയാള സംസാരമാണ് അല്ലെങ്കിൽ ശബ്ദമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കാതോർക്കേണ്ടതുണ്ട്.
3: വൈലുൻ എന്നാൽ നാശം, താക്കീത്, കഠിന ശിക്ഷ എന്നൊക്കെയാണ് അർത്ഥം. ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും ജനങ്ങളെ കുത്തിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർക്ക്. പ്രവർത്തനങ്ങൾ കൊണ്ടും സൂചനകൾ കൊണ്ടും ജനങ്ങളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരാണ് ഹമ്മാസ്. വാക്കുകളെക്കൊണ്ട് മറ്റുള്ളവരെ അപമാനിക്കുന്നവനാണ് ലമ്മാസ്. ഈ രണ്ടു വിഭാഗങ്ങളുടെയും ലക്ഷണം ധനം സമ്പാദിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ്. ഈ സമ്പത്ത് നന്മയുടെ മാർഗത്തിലോ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിലോ ചെലവഴിക്കുന്നതിൽ അവർക്ക് യാതൊരുവിധ താൽപ്പര്യവും ഇല്ല. അവൻ്റെ അജ്ഞത മൂലം അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഹ്ലദ, അവൻ്റെ ധനം ഇഹലോകത്ത് അവന് ശാശ്വത ജീവിതം നൽകുമെന്ന്. അതിനാൽ തന്നെ അവൻ്റെ സമ്പത്ത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ അധ്വാനങ്ങളും പരിശ്രമങ്ങളുമെല്ലാം. എന്നാൽ പിശുക്ക് ആയുസ് നശിപ്പിക്കുകയും വീടുകളെ തകർത്തുകളയുകയും ചെയ്യുന്നതാണെന്നും പുണ്യകർമ്മങ്ങളാകട്ടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണെന്നും അവൻ മനസ്സിലാക്കിയിട്ടില്ല. അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും. ഹത്വമയിൽ, ഹത്വമ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അതിൻ്റെ ഭയാനകതയും ഭീകരതയും എത്രമാത്രമായിരിക്കുമെന്നാണ് പിന്നീടുള്ള വചനം വിശദീകരിക്കുന്നത്. അതാണ്, അത് അല്ലാഹുവിൻ്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയാകുന്നു. മനുഷ്യരും കല്ലുകളുമാണ് അതിലെ ഇന്ധനം. ആ തീയിൻ്റെ ശക്തി അത് ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതാണ്. ശരീരം തുളച്ച് ഹൃദയത്തിലേക്കെത്തുമെന്നർത്ഥം. ഈ കഠിനമായ ചൂടിനോടൊപ്പം അവർ അതിൽ തടവിലാക്കപ്പെട്ടവരുമായിരിക്കും. അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിൽ അവർ നിരാശരാണ്. അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. അതിൽ നിന്ന് അവർ പുറത്തു പോകാതിരിക്കാൻ നരകത്തിൻ്റെ വാതിൽ പിന്നിൽ നിന്ന് പൂട്ടിയതായിരിക്കും. അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്കു തന്നെ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ് സൂറത്തു സജദ 20-ാമത്തെ വചനം. അതിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അവൻ നമുക്ക് സൗഖ്യവും വിട്ടുവീഴ്ചയും പ്രദാനം ചെയ്യട്ടെ.
0: മാഷാല്ലാ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു അൽഹുമസ 104-ാം അധ്യായമാണ് സൂറത്തുൽ ഹുമസ. അതിൻ്റെ വിശദീകരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ആവശ്യമാവിധം അത് വീണ്ടും വീണ്ടും കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുകയും ഇത്തരം ആയത്തുകളിൽ നിന്ന് സൂറത്തുകളിൽ നിന്ന് കൃത്യമായി പാഠമുൾക്കൊള്ളേണ്ടുന്ന ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പാഠമുൾക്കൊള്ളുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടുകൂടെ ഇന്നത്തെ തഫ്സീർ സഅദിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ മറ്റു ദിവസങ്ങളിൽ മറ്റു സമയങ്ങളിൽ മറ്റുള്ള സൂറകൾ ആയത്തുകൾ പഠിക്കാനുള്ള അവസരം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. തഫ്സീർ സഅദിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹുമസയുടെ തഫ്സീർ സഅദിയുടെ ഭാഷാന്തരമാണ് നാം കേട്ടത്.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയുമെല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഈസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ അത്തൻസീലിൽ സൂറത്തു അഅ്റാഫ് 159-ാമത്തെ വചനം മുതൽ സൂറത്തു അൻഫാൽ 28-ാമത്തെ വചനം വരെയാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ ഖുർആൻ കാരി മുഹമ്മദ് അയ്യൂബ്.

فأرجه وأخاه وأرسل في المدائن حاشرين يأتوك بكل ساحر عليم.

0: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അഅ്റാഫ് 109-ാമത്തെ വചനം മുതൽ സൂറത്തു അൻഫാൽ 28 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരിഅ് മുഹമ്മദ് അയ്യൂബ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ അത്തഹ്സീനിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു മുജാദിരയിൽ നിന്നും 14, 15, 16 ആയത്തുകളാണ് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദില 14, 15, 16 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: അലം തറ ഇലൽ ലദീന തവല്ലൗ ഖൗമൻ ഗദിബല്ലാഹു അലൈഹിം മാഹും മിൻകും വലാ മിൻഹും ويحلفون على الكذب وهم يعلمون أعد الله لهم عذابا شديدا إنهم ساء ما كانوا يعملون اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين.
3: ألم تر إلى الذين ألم تر ساكنة من الشاشم تاؤه رمبول إخفى شفوي അവിടെ വെളിവാക്കി ഉച്ചരിക്കണം. എലം ടെറ ട ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട, അഥവാ കനം കുറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തൊറ അല്ല, അലം തൊറ അല്ല, എലം ടെ എലം ടെറ റിനെ കനപ്പിക്കുകയും വേണം. ഇലല്ലദീന ഇലല്ലദീ ലസി അല്ല ലദി ഇലല്ലദീന തവല്ലൗ തവല്ലൗ അല്ല തവല്ലൗ ഖൗമൻ ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞിട്ടുള്ളതാണ് മഖ്റജ് ചെറുനാക്കിൻ്റെ ആ ഭാഗം. ഖൗമൻ ഖൗമൻ ഗ തൻവീന് ശേഷം ഗൈന് വെളിവാക്കി ഉച്ചരിക്കണം. മണിക്ക് അവിടെ മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഖൗമൻ ഗദിബ ഗദിബ ദാദാണ് ഗദിബ അല്ല ഗദിബ ഗദിബ അല്ലാഹു അലൈഹിം അലൈഹിമ്മഹും സാക്കിന മീമിന് ശേഷം വീണ്ടും മീം അതിൻ്റെ ഇപ്പുറത്തും മാഹും മിൻകും ഇവിടെയൊക്കെ എന്താണ് മീം സാക്കിനയ്ക്ക് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം മുതമാഥിൽ അവിടെ എന്ത് ചെയ്യണം ഒന്നാക്കിയിട്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മാഹും അലൈഹിം മാഹും മിൻകും ഇങ്ങനെ ഇദ്ഗാം ചെയ്ത് മണിക്കണം. മിൻകും ഇഖ്ഫാമ്പിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻകും മിൻകും വല സാക്കിന മീമിന് ശേഷം വ ഇദ്ഹാർ ഷഫവി ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. മിൻകും വല മിൻഹും വയഹ്ലിഫൂൻ സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നാൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിക്കണം. ധാരാളം ക്ലാസ്സുകൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ടും അത് പഠിക്കാൻ ശ്രമിക്കണം. മിൻഹും വയഹ്ലിഫൂന വയഹ്ലിഫൂന അലൽ കദീബി അലൽ കദീബി അലൽ കദീബി കസിബി അല്ല കദീബി വഹും യഅലമൂൻ വഹും യ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് ശ്രദ്ധിക്കണം. യഅലമൂൻ അല്ല യഅലമൂൻ അഅദല്ലാഹു ലഹും അദാബൻ ശദീദ أعد الله أعد الله لهم أعد الله لهم عذابا لهم ساكنة ميم ششم عين لهم عذابا أي بورد لهم عذابا شديدا تنوين ششم شين عذابا ش عذابا ش إخفهم بغنة أفك تماكي مانيكنا عذابا شديدا شديدا رند حركة تند قادر لانا نيتي نرتين دادي مد عفظ إننا بير شديدا إنهم إنهم ساء نون شد مانيكنا ساء مد متصل مد متصل واجبان نربند مايتم نالا أنجو حركة تند قادر نيتنا إنهم ساء ما كانوا ഇങ്ങനെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. ما كانوا يعملون يعملون അവസാനത്തിൽ മദ്ദ് ഇഅറാദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് പതിനാറാമത്തെ ആയത്ത് اتخذوا أيمانهم جنة فصدوا اتخذوا اتخذوا അല്ല അവിടെ ഒന്നാമത്തെ ഹംസ വസുലിൻ്റെ ഹംസയാണ്, ചേർത്തി ഓതുന്ന സമയത്ത് അതിനെ ഒഴിവാക്കും. എങ്ങനെ? അതിൻ്റെ മുന്നത്തായത്ത് നമ്മൾ കൂട്ടി ഓതുമ്പോൾ മഖാനു യഅമലൂനത്തഖദു അങ്ങനെയാണ് ഓത്, പക്ഷേ നമ്മളവിടെ നിർത്തിയിട്ടാണല്ലോ ഓതുന്നത്. എടുത്തു ഓതുന്ന സമയത്ത് ഹംസ ഉച്ചരിക്കണം കസർ നൽകിക്കൊണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ വളരെയധികം നമ്മൾ വിശാലമായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇഹ്ദിന സിറാത്തൽ അധികം ആളുകളും അവിടെ ഖുർആനിൽ സുക്കൂനുണ്ടാവും, ആ സുക്കൂൻ നൽകിക്കൊണ്ട് തന്നെ ഇഹ്ദിന എന്ന് ഓതും. അങ്ങനെയല്ല, ഇഹ്ദിന എന്ന് പഠിക്കണം, നമ്മൾ അങ്ങനെ തന്നെ ഓതണം ഇൻഷാല്ലാ. ഇവിടെയും ഇത്തഖദു ഇത്തഖദു അയ്മാനഹും ഇത്തഖദു മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ അയ്മാനഹും മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടേണ്ട മദ് നീട്ടാം എന്ന മദ്ദാണ്. അയ്മാനഹും ജുന്നതൻ, ജുന്നതൻ നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. ജുന്നതൻ ഫസദ്ദു തൻവീന് ശേഷം ഫ, ഇവിടെയും ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. തൻവീനിനെയാണ് അവ്യക്തമാക്കണം, അല്ലെങ്കിൽ നൂന് സാക്കിന, സാക്കിന നൂനാണെങ്കിൽ അങ്ങനെ നൂനെ ഇവിടെ തൻവീൻ, അതിനെയാണ് അവ്യക്തമാക്കി മണിക്കേണ്ടത്. ജുന്നതൻ ഫസദ്ദു ശേഷം ഫ ആണ്, ഇത് ഖാമിലേക്ക് പോവരുത്. എങ്ങനെ? ജുന്നതൻ അല്ല, ജുന്നതൻ ഫസദ്ദു. ഫസദ്ദു അൻ സബീലില്ലാഹ്, അൻ സ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. അൻ സബീലില്ലാഹി ഫലഹും അദാബുൻ, ഫലഹും فَلَهُمْ عَذَابٌ, عَذَابٌ لَّا عَذَابٌ, عَذَابٌ مُّهِينٌ. تَنْوِينُ شَشَمْ مِيم إِدْغَام بِغُنَّة, تَنْوِينُ شَشَمْ مِيم വന്നാൽ തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. عَذَابٌ مُّهِينٌ فَلَهُمْ عَذَابٌ مُّهِينٌ. ഇങ്ങനെ ആയത്തിന്റെ അവസാനങ്ങളിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ ആണ്. അത് ആരുടെ സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സുക്കൂൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ നോക്കൂ, യഅലമൂൻ, യഅമൽ, യഅമലൂൻ, മുഹീൻ, ഇതൊക്കെ എന്താണ്? യഅമലൂന, യഅമലൂന, മുഹീനുൻ ഒക്കെയാണല്ലോ. പക്ഷേ നിർത്തുന്നത് കാരണത്താൽ അവിടെ സുക്കൂൻ വരുന്നു. അതുകൊണ്ടാണ് മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വന്നാൽ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണല്ലോ, അതാണ് മദ് ആരുടെ സുക്കൂൻ. വഖഫ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സുക്കൂൻ വരുന്നത്. അതാണ് മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
4: അലം തറ ഇലല്ലദീന തവല്ലൗ ഖൗമൻ ഗദിബല്ലാഹു അലൈഹിം മാഹും മിൻകും വലാ മിൻഹും വയഹ്ലിഫൂന അലൽ കദിബി വഹും യഅലമൂൻ أعد الله لهم عذابا شديدا إنهم ساء ما كانوا يعملون اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين
3: سورة مجادلة 14, 15, 16 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നന്നായിട്ട് പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീകും. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തു മുജാദിലയിലെ 14, 15, 16 ആയത്തുകളാണ് അൽഹംദുലില്ലാ കേട്ടത്. ക്ലാസ് എടുക്കാനായി നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ.
5: الله ربنا هو الاله له من الاسماء
6: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൻ്റെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് സുദ്ദീഖ് അൽ മിൻഷാവി.

0: tvquran.com.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: أحدا من العالمين.
1: جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന

ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫ്ലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.

പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം, അവതരണം നിഷാദ് സലഫി. കാണാത്ത കാഴ്ചകൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من

0: ഷൈത്വാൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഅഖുദുഹും വഹും യഖസ്വിമൂൻ. فلا يستطيعون توصية ولا إلى أهلهم يرجعون. സ്നേഹ നിറഞ്ഞ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറ യാസീനിലെ 47 ആയത്തുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങളെ അവൻ നൽകിയ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തണമെന്ന്, പ്രത്യേകിച്ച് ദാനധർമ്മങ്ങൾ നിർവഹിക്കണം എന്നൊക്കെയാണ് അവസാന ആയത്തുകളിൽ പറഞ്ഞിരുന്നത്. ശ്രോതാക്കളത് ഓർക്കുന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ 3 ആയത്തുകളാണ് ഇവിടെ ഓതി വച്ചത്. വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്നത്. ഏറെ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കേണ്ടുന്ന ചില പരാമർശങ്ങളാണ് ഈ ആയത്തുകളിലുള്ളത്. അതിൻ്റെ ആശയതലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. 48-ാമത്തെ ആയത്തിൽ ഒരൽപ്പം ശ്രദ്ധ കൊടുത്ത് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ് ഇൻ കുൻതും സ്വാദിഖീൻ. ഇൻ കുൻതും എന്ന് ഓതാനാണ് സാധാരണഗതിയിൽ സാധ്യത. പലപ്പോഴും നമ്മൾ പറയാറുള്ള സുക്കൂനുള്ള നൂനിൻ്റെ നിയമങ്ങൾ ഏകദേശം 1 വർഷത്തോളം പീസ് റേഡിയോ പൂർത്തിയാക്കുമ്പോൾ പല ഹൃദയവസന്തം പരിപാടികളിലും കേൾക്കാറുള്ള ഒരു ഭാഗമാണത്. ഇൻ കുൻതും എന്ന് ഐൻ എന്ന് സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കി പാരായണം ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമല്ല ഇത്. കാഫിന് മുമ്പും തായിന് മുമ്പും സുക്കൂനുള്ള നൂന് വരുമ്പോൾ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് ഇവിടുത്തെ നിയമം. ഒരു നല്ല കാര്യത്തിൻ്റെ പാരായണം കേൾക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ മനസ്സിലാകും. ഒരു തവണ ഞാനതൊന്ന് ഓതാം, നിങ്ങൾ ശ്രദ്ധിക്കുക. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. ഇൻ കുൻതും സ്വാദിഖീൻ. ഏറെക്കുറെ അതിനു സമാനമായ മറ്റൊരു തരത്തിലുള്ള അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ളൊരു നിയമമാണ് മായൻദുറൂന. തൊട്ടടുത്തായത്തിൽ മായൻദുറൂന മായൻദുറൂന, അവിടെയും നമ്മൾ ആ രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. സുക്കൂനുള്ള നൂനിനെ എൻ എന്ന് വ്യക്തമാക്കാതെ അവ്യക്തമാക്കി പാരായണം ചെയ്യണം. വലാ ഇലാ അഹ്ലിഹിം എന്ന് പറയുന്നിടത്ത് മദ്ദുകളുണ്ട്. 3-ാമത്തെ 50-ാമത്തെ ആയത്തിനെ കുറിച്ചാണ് പറയുന്നത്. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. വേണമെങ്കിൽ ഒരല്പം നീട്ടി ഓതാം. വലാ ലാ എന്നതിന് ശേഷം ഹംസ വന്നു. ഇല എന്നതിലെ ഇ ഹംസ. ഇല എന്നതിന് ശേഷം അഹ്ലിഹിം എന്നതിലെ അ ഹംസ വന്നു. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഒരൽപ്പം ഒരു 6 ഹറക്കത്തിൻ്റെ കതിർ അളവ് നീട്ടി ഓതാവുന്ന രംഗങ്ങളാണ്. എന്നാൽ ലാ എന്നതൊരു വാക്കും ഇല എന്നത് മറ്റൊരു വാക്കുമായിരുന്നതിനാൽ ഇനി ഒരു അസ്ലിയായ അഥവാ സാധാരണ ഒരു ദീർഘത്തോടുകൂടി ഓതുന്ന രൂപത്തിലായിരുന്നാലും പാരായണം ശരിയാണ്. നിയമത്തിൻ്റെ സാങ്കേതികത്വങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. രണ്ടു രീതിയും ഒന്ന് പാരായണം ചെയ്യുന്നു, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, ഇങ്ങനെ ഓതാം. ഇതൊരു സാധാരണ പാരായണമാണ്. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അതിന് പകരം ആ മദ്ദുകളെ പരിഗണിച്ച് നീട്ടി ഓതുകയും ആവാം. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, രണ്ട് രീതിയും ശരിയാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇനി നമുക്കതിൻ്റെ വാക്കുകളുടെ അർത്ഥവും എന്താണ് ഈ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. വയഖൂലൂൻ, അവർ പറയുന്നു, അഥവാ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നു. മത്ത എപ്പോഴാണ്, ഒരു ചോദ്യവാക്കാണ് മത്ത എന്നത്. അർത്ഥം എപ്പോഴാണ്. ഹാദൽ വഅദ്, ഈ കരാർ. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യസന്ധന്മാരാണെങ്കിൽ പറയൂ, നിങ്ങൾ പറയുന്ന ഈ കരാർ എപ്പോഴാണ് സംഭവിക്കുക? നമുക്കറിയാം, പ്രവാചകന്മാരഖിലവും ലോകത്തെ പഠിപ്പിച്ചത് പരലോകത്തെ സംബന്ധിച്ചാണ്. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി എന്ന ഒരു ലക്ഷ്യം സമൂഹത്തെ, മനുഷ്യരാശിയെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പരലോകത്ത് രക്ഷപ്പെടാൻ. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, എല്ലാം നശിക്കും. എന്നിട്ടതിനുശേഷം അള്ളാഹു പരലോകത്ത് മനുഷ്യരെല്ലാവരെയും പുനർജീവിപ്പിക്കും. ഇത് പറയുമ്പോൾ ഓരോ ആളുകളും, ഓരോ വിഭാഗവും ചോദിക്കുന്നത്, ഓരോ പ്രവാചകന്മാരോടും മുൻകഴിഞ്ഞ് സമൂഹങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്, മതഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ പറയുന്നതിൽ സത്യമാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ കരാറുണ്ടാവുക? സൂറത്തുൽ മുൽക്കിലെ 25-ാമത്തെ ആയത്തിൽ ഇതേ വാചകം, വയഖൂലൂന മതഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തു അംബിയയിലെ 38-ാമത്തെ ആയത്തിലും, ഖുലഖൽ ഇൻസാനു മിൻ അജൽ സഊരീകും ആയാതി ഫലാ തസ്തഅജിലൂൻ വയഖൂലൂന മതഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. സൂറത്തു യൂനുസിലെ 48-ാമത്തെ ആയത്തിലും, വലികുല്ലി ഉമ്മത്തിർ റസൂൽ ഫഇദാ ജാ റസൂലുഹും ഖുലിയ ബൈനഹും ബിൽ ഖിസ്ത് വഹും ലാ യുസ്ലമൂൻ വയഖൂലൂന മതഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും, പ്രവാചകരെ, മുഹമ്മദെ, നീ പറയുന്ന ശിക്ഷ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് സമൂഹം ആവശ്യപ്പെട്ടിരുന്നത്, അങ്ങനെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നിങ്ങൾ പറഞ്ഞ ശിക്ഷ, അതൊന്നും ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അന്ത്യദിനം എവിടെ, അതൊന്നും ഇങ്ങോട്ട് വരട്ടെ എന്ന് പൂർവ്വകാല പ്രവാചകന്മാരോട് അവരവരുടെ സമൂഹങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ ഒരു പരാമർശമാണ് അവിശ്വാസികളുടെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ് ഈ ആയത്തിലൂടെയും അള്ളാഹു ചെയ്യുന്നത്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം പറയാം. ശ്രോതാക്കൾ എഴുതിയെടുക്കാൻ സന്നദ്ധരായിട്ടിരിക്കുന്നവർ അതൊന്ന് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് എഴുതി വെക്കുക. വയഖൂലൂന, വാക്ക് നമുക്ക് പരിചയമുണ്ടല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ പറയുക. ആ അതൊക്കെ ഒരൊറ്റ പിന്നെ ക്രിയാധാതുവിൽ നിന്ന് ഉണ്ടായതാണ്. ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു, യഖൂലൂന അവർ പറയുന്നു, മത എപ്പോഴാണ്, ഹാദൽ വഅദു ഈ കരാർ, നിങ്ങൾ പറയുന്ന ഈ കരാർ അതെപ്പോഴാണ് ഉണ്ടാവുക. ഇൻ കുന്തും സ്വാദിഖീൻ, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ സത്യസന്ധന്മാരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിൻ. അല്ലാഹു അതിനുള്ള മറുപടി പറയുന്നു, മായുന്നുറൂന ഇല്ല സ്വൈഹത്തം വാഹിദ, മായുന്നുറൂന അവർ കാത്തിരിക്കുന്നില്ല, അവർ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല, ഇല്ല അല്ലാതെ, സ്വയഹത്തൻ, ഒരു ഘോരശബ്ദത്തെ. ഒരു ഘോരശബ്ദത്തെ അല്ലാതെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. ആ പ്രയോഗം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ആളല്ലോ. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല. ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. അഥവാ അല്ലാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ. ഉണ്ടോ ആ പ്രയോഗം? എങ്ങനെയാണ് ലാ ഇലാഹ, ആരാധ്യനായി ആരുമില്ല. ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. ഇവിടെയും അതാണ്, മാ യൻറൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ലാ സ്വൈഹത്തൻ, ഒരു ഘോരശബ്ദത്തെയല്ലാതെ. അവർ കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഘോരശബ്ദത്തെയാണ്. ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, വാഹിദ എന്ന് പറഞ്ഞാൽ ഒറ്റയൊന്ന്, ഒരു ഒന്ന്. സ്വൈഹത്തൻ വാഹിദ, ഒരു ഘോരശബ്ദത്തെയല്ലാതെ അവർ കാത്തിരിക്കുന്നില്ല. തഅഖുദുഹും, അത് അവരെ പിടികൂടും. തഅഖുദു, പിടികൂടും. ഹും, അവരെ. വഹും, അവർ ആയിരിക്കെ. യഹ്സിമൂൻ, തർക്കിച്ചുകൊണ്ടിരിക്കുകയിരിക്കെ. യഹ്സിമൂൻ, തർക്കിക്കുക. അവർ തർക്കിക്കുന്നു. വഹും, വ എന്നത് ഹാലിനെ സൂചിപ്പിക്കുന്നതാണ്. അഥവാ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കുമ്പോൾ എന്ന അർത്ഥത്തിലാണ് ആ വാവ്. ആ ഘോരശബ്ദം അവരെ പിടികൂടുമ്പോൾ അവരെന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക? വഹും യഹ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നുകൂടെ പറയാം, വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. എന്താണ്? മാ യൻറൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല, കാത്തിരിക്കുന്നില്ല. ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദത്തെ അല്ലാതെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. തഅഖുദുഹും, ആ ശബ്ദം അവരെ പിടികൂടും. വഹും യഹ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ. എപ്പോഴാണ് പരലോകം ഉണ്ടാവുക? എപ്പോഴാണ് ലോകം അവസാനിക്കുക? എവിടെ നിങ്ങളുടെ ലോകാവസാനം? അതെങ്ങനെ സംഭവിക്കുക? എന്നാ അത് ഉണ്ടാവുക? അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ വെറുതെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദവും വാഗ്വാദവും നടക്കുന്നതിനിടയിൽ ലോകാവസാനം സംഭവിക്കും. വളരെ പെട്ടെന്നത് മനുഷ്യനെ പിടികൂടും. പൊതുവിൽ ലോകാവസാനം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവനെ, തർക്കിക്കുന്നവനെ കുറിച്ച് ആളുകൾ പല പൊതുവിൽ മനസ്സിലാകാൻ വേണ്ടി പല ഉദാഹരണങ്ങളും നമ്മൾ പറയാറുണ്ട്. ഗർഭസ്ഥ ശിശു അല്ലേ, അതിനകത്ത് മറ്റൊരു സംവിധാനമുണ്ടെങ്കിൽ അതിനോട് സംസാരിക്കാം. എന്താണ്? ഏയ്, ഇതാണ് ലോകം. ഈ ഉമ്മയുടെ ഗർഭാശയമാണ് ലോകം. വേറൊരാൾ പറയണ, അല്ല, ഇതിനപ്പുറമൊരു ലോകമുണ്ട്. ഇത് തൽക്കാലം മാത്രമാണ്. വരാനിരിക്കുന്ന യഥാർത്ഥത്തിൽ 9 മാസവും ഏതാനും ദിവസവും പൂർത്തിയാകുമ്പോൾ നീ പുറത്തു പോകും. അപ്പോൾ വിശാലമായ പുഴകളും മരുവികളും വനങ്ങളും മരുഭൂമികളും ലക്ഷോപലക്ഷം മനുഷ്യരും ജീവജാലങ്ങളുമുള്ള ഒരു ലോകത്തേക്കാണ് നീ പോകുന്നത്. അപ്പോൾ ഗർഭത്തിനകത്തുള്ള കുട്ടി പറയെ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ പരലോകത്തെ നിഷേധിക്കുന്നവൻ്റെ ഒരു അവസ്ഥ ഏതാണ്? കൂപമണ്ഡൂകത്തെപ്പോലെ നമ്മൾ പറയാറില്ലേ, പൊട്ടക്കിണറ്റിലെ തവളയും അല്ലേ, അങ്ങനൊരു സാങ്കല്പിക കഥ അവതരിപ്പിക്കാറുണ്ട്. പുറത്തുനിന്ന് വന്ന ഒരു തവളയും തമ്മിലുള്ള സംസാരം. എന്താ, ഞാൻ പുറത്തുനിന്നാണ് വരുന്നത്, ഈ കിണറിനപ്പുറത്ത് വലിയ ലോകമുണ്ട്. അപ്പോൾ കിണറ്റിലെ തവള പറയാണ്, അതൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാണ്, ഇതന്നെയാണ് ലോകം, ഇതുമാത്രമാണ് ലോകം, ഇതിനപ്പുറൊരു ലോകമുണ്ടെന്നു, അതൊക്കെ നിങ്ങൾ വെറുതെ പറയുകയാണ്. യഥാർത്ഥത്തിൽ പരലോകത്തെ നിഷേധിക്കുന്നവൻ്റെ അതിലെ വിഡ്ഢിത്തം ആ കൂപമണ്ഡൂകത്തെ പൊട്ടക്കിണറ്റിലെ തവളയുടേതിന് സമാനമാണ്. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയും വഹയുകളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിച്ചത്, മനുഷ്യരെ, ഇതിനപ്പുറൊരു ലോകമുണ്ട്. മനുഷ്യനതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ ആ ലോകാവസാനം മനുഷ്യനെ അടുത്തേക്ക് കടന്നെത്തും അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കിനെ പടച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു, ഇസ്രാഫീലിനെ അല്ലേ. എപ്പോഴാ ലോകാവസാനം ഉണ്ടാവുക? ഇസ്രാഫീൽ കാഹളത്തിലൂതുമ്പോൾ, സൂറിലൂതുമ്പോൾ ഈ ലോകം മുഴുവൻ അവസാനിക്കും. എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആ ഇസ്രാഫീൽ, ആ കർണ്, ആ കാഹളം അത് തൻ്റെ വായിന് മുകളിൽ എടുത്തു വച്ചിരിക്കുന്നു. വഹന്ന ജബഹത്തഹു, ആ ഇസ്രാഫിൽ തൻ്റെ നെറ്റി ചുളിച്ചിരിക്കുന്നു. വാസ്ഖാ സംഅഹു, അള്ളാഹുവിലേക്ക് തൻ്റെ കാതു കൂർപ്പിച്ചിരിക്കുന്നു. യന്തളിറു അൻ യുമറ ഫയുംഫഖ് ഫയംഫഖു ഫീഹി. അദ്ദേഹം ഇസ്രാഫിൽ അലൈഹിസ്സലാം ഹന്ന ജബഹത്തഹു, വായിക്ക് കാഹളം ചുണ്ടോടടുപ്പിച്ച് നെറ്റി ചുളിച്ച് കാത് റബ്ബിലേക്ക് കൂർപ്പിച്ച് എപ്പോഴാണ് കാഹളത്തിലൂതാനുള്ള വിധി വരിക, കൽപ്പനയുണ്ടാവുക, അതും കാത്തിരിക്കുകയാണ്. പ്രവാചകന്റെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഞാനും പ്രവാചകന്റെ രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ നിയോഗവും ലോകാവസാനവും ഇതുപോലെയാകുന്നു. പ്രവാചകന് ശേഷം അധികമില്ല ലോകാവസാനത്തേക്ക്. പ്രവാചകന് മുമ്പ് കഴിഞ്ഞുപോയ കാലത്തെ ആപേക്ഷികമായി ചിന്തിക്കുമ്പോൾ വളരെ കുറച്ചു സമയം മാത്രമാണ്. സുഹൃത്തുക്കളെ, അതിൽ തന്നെ 1400-ലധികം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി അധികം സമയമില്ല. നമ്മൾ ചിന്തിക്കും കുറേ കാലം ഉണ്ടാകുന്ന്, നമ്മൾ സ്വപ്നം കാണും അല്ലേ, 80, 90, 100, 150 വർഷത്തേക്കുള്ള നമ്മൾ സ്വപ്നം കണ്ടു കൂട്ടുകയാണ്. പക്ഷേ എപ്പോഴാണ് അത് വരിക? വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് അത് കടന്നു വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം ഹദീസുകളിൽ കാണാം, ഞാൻ എങ്ങനെയാണ് ആനന്ദിക്കുക, ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? ഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർന, ആ ഖർനിൻ്റെ ഉടമ, അഥവാ കാഹളത്തിലൂതാൻ ചുമതലപ്പെടുത്തപ്പെട്ടയാൾ, അയാൾ തൻ്റെ കാഹളമെടുത്തിരിക്കുന്നു, അത് തൻ്റെ വായിനടുത്തേക്ക് ചേർത്തു വച്ചിരിക്കുന്നു. എനിക്കെങ്ങനെയാണ് ആനന്ദിക്കാൻ സാധിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തു അംബിയയിലെ 1-ാമത്തായത്ത്, യഖതറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിളൂൻ. മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു, പക്ഷേ അവർ അശ്രദ്ധയിലായി തിരിഞ്ഞു കളയുകയാണ്. ആളുകൾ കച്ചവടത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ആളുകൾ ജോലിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, വരുമാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്, തൻ്റെ വീടിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, തൻ്റെ വാഹനത്തെക്കുറിച്ചാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഐഹിക ജീവിതത്തിലെ വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും ഇവിടുത്തെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനുഷ്യനെ മറ്റൊരു ലോകത്തേക്ക്, ആനന്ദത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ അല്ലേ ഒരു ലോകത്തേക്ക് ഇങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോയി അവിടെ അതിലിങ്ങനെ വ്യാപൃതനായി എല്ലാറ്റിൽ നിന്നും അശ്രദ്ധനായി കഴിയുകയാണ്. പക്ഷേ ഖതറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്കാണെങ്കിൽ അവരുടെ വിചാരണ ഇതാ സമീപത്തെത്തിയിരിക്കുന്നു. എന്തെല്ലാം അടയാളങ്ങൾ സംഭവിച്ചു! പ്രവാചകൻ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു. എന്നാ ലോകാവസാനം ഉണ്ടാവുക? ദിവസം എന്നാണെന്ന് ആർക്കും അറിയില്ല. അത് മഫാത്തിഹുൽ ഗൈബിൽ പെട്ടതാ. പ്രവാചകന് പോലും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ മാത്രം അറിവുകളിൽ പെട്ടതാണ്. പക്ഷേ അതിൻ്റെ കുറേ അടയാളങ്ങൾ പഠിപ്പിച്ചു, പലതും സംഭവിച്ചു. പ്രവാചകൻ്റെ നിയോഗം ആ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ്. പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്നു, തിന്മകൾ വർദ്ധിക്കുന്നു, ഫിത്നകൾ വർദ്ധിക്കുന്നു. അതൊക്കെ ലോകാവസാനങ്ങളുടെ അടയാളങ്ങളായി പ്രവാചകൻ പഠിപ്പിച്ചു. സംഭവിക്കാനിരിക്കുന്ന പല അടയാളങ്ങളും ഇനി വരാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ ലോകാവസാനത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് അതിനെ പഠിപ്പിച്ചത്. അന്ത്യദിനം അടുത്തിരിക്കുന്നു. വൻ ഷഖൽ ഖമർ, ചന്ദ്രൻ രണ്ട് പിളർപ്പായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, അതിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. മായങ്ങുറൂൻ, അവർ കാത്തിരിക്കുന്നത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദത്തെ അല്ലാതെ മറ്റൊന്നുമല്ല. തഖ്ദുഹും, ആ ഘോര ശബ്ദം അവരെ പിടികൂടും. വഹും യഹസിമൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കുക, അവർ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴാ ലോകാവസാനം ഉണ്ടാവുക എന്നിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ആ ശബ്ദമുണ്ടാവുക അല്ലേ. അൽഖാരിഅതുൽ ഖാരിഅ വമാ അദ്റാകമൽ ഖാരിഅ, മഹാസംഭവം എന്നാണെന്ന് നിനക്കറിയാമോ? എന്താണ് ആ വലിയ സംഭവം? യൗമയകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. മനുഷ്യൻ എന്തുപോലെയാണ്, പിന്നെ പാറ്റകളെപ്പോലെയായിത്തീരും. വതകൂനുൽ ജിബാൽ, പർവ്വതങ്ങൾ കടഞ്ഞെടുക്കപ്പെട്ട പിന്നെ രോമങ്ങൾ പോലെയായിത്തീരും. അത്ര വലിയ അപകടകരമായ ഒരു രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരുന്നു. അടുത്ത ആയത്തിൽ എന്താ അള്ളാഹു പഠിപ്പിക്കുന്നത്? ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഫലാ യസ്തതിഊൻ, അവർക്ക് സാധിക്കുകയില്ല. ഇസ്തതാഅ, സാധിച്ചു, കഴിഞ്ഞു. ലാ യസ്തതിഊന, അവർക്ക് സാധിക്കുകയില്ല, കഴിയുകയില്ല. തൗസിയതൻ, വസിയത്ത് ചെയ്യാം. വലാ ഇല്ല ഇലാ അഹ്ലിഹിം, അവരുടെ അഹ്ലിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്. യർജിഊൻ, അവർ മടങ്ങി വരികയുമില്ല. റജ യർജിഊ എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, തിരിച്ചു വരിക. ലാ യർജിഊ, ലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നതുമല്ല. ഒരു വസിയത്ത് ചെയ്യാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. അത്ര പെട്ടെന്ന് സംഭവിക്കും. ഒന്നിനും കഴിയാത്തവരായവർ നിലം പതിക്കും. വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരാകും. വലിയ സംഭവ വികാസങ്ങൾക്ക് അവർ സാക്ഷികളാകും. അല്ലേ, അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും. തൻ്റെ സമ്പത്ത് എന്തു ചെയ്യണമെന്ന്, തൻ്റെ കാലശേഷം ആർക്കു വേണ്ടിയാണോ സമ്പാദിച്ചത്, അവരോടൊരു വാക്കു പറയാൻ, അവർക്ക് വേണ്ടി അതൊന്ന് നീക്കിവെക്കാൻ, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ഒന്നും നടക്കില്ല. ഒന്നിനും സാധിക്കുകയില്ല, ഒന്നിനും സമയമുണ്ടാവുകയില്ല. വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. ഫലാ യസ്തതിഊൻ, മനുഷ്യന് സാധിക്കുകയില്ല. തൗസിയത്തൻ, ഒരു വസീയത്ത് നൽകാൻ, ഒരു വസീയത്ത് ചെയ്യാൻ മനുഷ്യൻ അന്നേ ദിവസം സാധിക്കുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങി വരുന്നതുമല്ല. ഇനിയൊരു തിരിച്ചറിവ് ഇങ്ങോട്ടുണ്ടോ? ഈ അനന്തകാലം ജീവിക്കുമെന്ന ഭാവനയോടുകൂടി കെട്ടിയുണ്ടാക്കിയ ഭവനങ്ങളിലേക്ക്, ഈ സുന്ദരമായ ഭൂമിലോകത്തേക്ക്, ഏറെ സ്നേഹിച്ചിരുന്ന കുടുംബങ്ങളിലേക്ക്, ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്ന മക്കളിലേക്ക്, ലാളിച്ചു വളർത്തിയ മാതാപിതാക്കളിലേക്ക്, ഈ ലോകത്തേക്ക്, ഇവിടുത്തെ ആസ്വാദനങ്ങളിലേക്ക് ഒരു മടങ്ങിവരവ്, ഒരു തിരിച്ചുവരവ് ഇനിയുണ്ടോ? ഒരിക്കലുമില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ ഒരിക്കലും അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്നതുമല്ല എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, നോട്ട് പുസ്തകവും പേനയും കയ്യിലുള്ളവർ എഴുതിയെടുക്കുന്നുണ്ടാകും. നേരത്തെ പറഞ്ഞപ്പോൾ എഴുതിയെടുക്കാൻ കഴിയാത്തവർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. വയഖൂലൂന, അവർ പറയുന്നു. മത്താ, എപ്പോഴാണ്? ഹാദൽ വഅദ്, ഈ കരാർ. നിങ്ങൾ പറയുന്ന ലോകാവസാനമെന്ന, പരലോകമെന്ന കരാർ എപ്പോഴാണ് ഉണ്ടാവുക? ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരി. മായുറൂൻ, അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല സ്വൈഹത്തൻ, ഒരു ശബ്ദത്തെയല്ലാതെ. ഇല്ല സ്വൈഹത്തൻ വാഹിദ, ഒരു ഘോര ശബ്ദത്തെയല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നില്ല. തഅഖുദുഹും, അത് അവരെ പിടികൂടും. വഹും യഹസ്സിമൂൻ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ. ഏതൊരു ലോകാവസാനത്തെക്കുറിച്ചാണോ അവർ വാഗ്വാദം നടത്തുന്നത്, ആ വാഗ്വാദത്തിലായിരിക്കെ വളരെ പെട്ടെന്ന് അതവരുടെ അടുത്തേക്ക് കടന്നു വരികയും അവരെ പിടികൂടുകയും അവരെ മരിപ്പിച്ചു കളയുകയും ചെയ്യും. ഫലാ യസ്തതിഊന തൗസിയതൻ, അവർക്കൊന്ന് വസിയത്ത് ചെയ്യാൻ പോലും സാധിക്കുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോവുകയുമില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ടുന്ന, നമ്മുടെ ഹൃദയങ്ങൾ വിറക്കുന്ന ആ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളും ആശയങ്ങളുമാണ് ഈ മൂന്ന് വരിയിൽ അള്ളാഹു ഒതുക്കി വച്ചിട്ടുള്ള, 2.5 വരിയിൽ അള്ളാഹു ഒതുക്കി വച്ചിട്ടുള്ള ഈ വാക്കുകൾ. യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം, പരലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി സമ്പാദിക്കാനും ഒരുങ്ങാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു
1: അലൈക്കും. സൂറത്തു യാസീനിന്റെ ഏതാനും വചനങ്ങളെ ആസ്പദമാക്കി നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം പരിപാടിയാണ് ഇതുവരെ നാം ശ്രവിച്ചത്.

പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
2: ذلك الكتاب لا ريب فيه هدى للمتقين.
1: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
3: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ്, അവതരണം അമീർ ഒറ്റപ്പാലം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വൽ ആഖിബത്തു ലിൽമുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനസ്സല്ലി വനസ്സലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആന്റെ പഠനവും പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ടെലികിസ്. എല്ലാ കുട്ടികളെയും നമ്മൾ അമ്മ ജുസ് സൂറത്തുൻ നബ മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങൾ പഠിപ്പിക്കുകയും അത് കൃത്യമായ ചിട്ടയോടുകൂടിയിട്ടുള്ള ഒരു റിവിഷൻ നൽകുകയും ചെയ്താൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം നേടാൻ കഴിയും ഇൻഷാ അള്ളാ. എല്ലാ ഞായറാഴ്ചകളിലും 4 മുതൽ 6 വരെയുള്ള സമയത്ത് നടക്കുന്ന അതിൻ്റെ റെക്കോർഡിങ്ങിൽ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുക. 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത് അറിയാത്തവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഒരുപാട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: അലൈക്കും സലാം.
4: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: അഫ്നാൻ.
4: അസ്നാൻ. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
5: 1-ാം ക്ലാസ്.
4: 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അസ്നാൻ എന്ന കുട്ടിയാണ് വിളിച്ചിട്ടുള്ളത്. മാഷാ അല്ലാ. എവിടെയാണ് വീട് അസ്നാന്?
5: മലപ്പുറം.
4: മലപ്പുറത്താണല്ലേ. ഓക്കേ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് അസ്നാൻ കുട്ടി? കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ?
5: 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
4: അപ്പൊ കിട്ടിയോ? കിട്ടിയിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഫോണിൽ കിട്ടിയോ?
5: സമ്മാനം വിന്നറായിട്ടുള്ളൂ.
4: സമ്മാനം കിട്ടിയിട്ടില്ലേ? എവിടെയാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പീസിലോ? ഓക്കെ, പീസ് സ്കൂളിലാണല്ലേ. ശരി, അപ്പൊ അവിടെയൊക്കെ ഖുർആനൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവൂല്ലേ? ശരി, അപ്പൊ മാഷാല്ലാ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോ വളരെ സന്തോഷമുണ്ട്. മോന് നന്നായിട്ട് പാട്ടൊക്കെ പാടുവോ? ഒരു രണ്ടുപേര് പാട്ട് പാടിയോ നോക്ക്, പാട്ട് പാടാൻ നോക്ക്, ശ്രമിച്ചു നോക്കൂ. ഇൻഷാ അല്ലാ.

ഓക്കേ, മാഷാല്ലാ, വെരി ഗുഡ്. അപ്പൊ നന്നായിട്ടുണ്ട് പാട്ടൊക്കെ. അപ്പൊ പാട്ടൊക്കെ എന്തിനാ പാടിപ്പിച്ചെന്നറിയോ? ചെലപ്പോ എന്തേലും പേടിയൊക്കെ ഉണ്ടെന്ന്, പേടിയൊന്നും മാറാനെ. പേടിയൊന്നുമില്ലല്ലോ അല്ലേ, ഉഷാറല്ലേ? അപ്പൊ എവിടുന്ന് ചോദിക്കാന്നറിയോ അസ്നാന്? ചോദ്യങ്ങളുണ്ടാവുക. ആ അമ്മ ജുസ്ന്ന് മൂന്ന് ചോദ്യങ്ങളുണ്ടാവും. മൂന്ന് ചോദ്യത്തിനും മോനും മറുപടി പറയണം. ഓക്കെ, അപ്പോ നമ്മൾ തുടങ്ങാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന സൂറത്തിലെ ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. അതിന്റെ ശേഷം അതിന്റെ തൊട്ടടുത്ത ആയത്ത് മോൻ ഓതണം. ഓക്കെ, എന്നാല് ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا الليل لباسا

واجعلنا الليل لباسا واجعلنا

0: حاسبوك حاسبوك.
1: من المعصرات ماء سجادا.
0: മതി മതി മതി, മാഷാല്ലാ, ബാറക്കല്ലാഹു ഫിക്. നന്നായിട്ട് ഓതാൻ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നിലക്ക് ഓതാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് മാഷാല്ലാ. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വജഅൽനാന്ന് ഓതാതെ വജഅൽന, അവിടെ ജീമിന് സുക്കൂന് വരാതെ ശ്രദ്ധിക്കണം. ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഇനി ഒന്നാമത്തെ ചോദ്യം, ഓക്കെ ഉത്തരം പറഞ്ഞു, അഹ്സൻറ്റ, ബാറക്കല്ലാഹു ഫിക്ക്. ഇനി രണ്ട് ചോദ്യങ്ങളുണ്ട്, രണ്ട് ചോദ്യത്തിന് മോന് ഇനി മറുപടി പറയണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തുകൾ ഏത് സൂറത്തിൽ ആയത്താണെന്ന് പറയേണ്ടത്. ഓതട്ടെ.
1: ثم
0: شققنا الأرض شقا.
1: عبس
0: سورة عبس لا ورپانا. اوكي اوما رنڈ چودتنم اروڑی بارنجو رنڈ چودتنم مونتنم بارنجو very good پٹن دنن بارنجو لو നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലേ, അതൊക്കെ അറിയാ, കാണാതെ പഠിച്ചിട്ടുണ്ട്
1: തോന്നുന്നു.
0: മാഷാല്ലാ. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്ന ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഓക്കെ, ആ റിവേഴ്സ് റിവേഴ്സ്. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ആയത്താണ് ഓതിയണമെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ആയത്താണെങ്കിൽ മോൻ ഒന്നാമത്തെ ആയത്ത് ഓതണം, അങ്ങോട്ട് റിവേഴ്സ് ഓതണം. ഓക്കെ, എന്നാ ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ ചോദ്യം,

0: അതിന്റെ മുൻപിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഓക്കെ, അത് ശേഷമുള്ള ആയത്തല്ലേ? ശേഷമുള്ളതല്ല, അതിന്റെ മുൻപുള്ള ആയത്ത്. ഹലോ ഹലോ, അതിന്റെ മുൻപുള്ള ആയത്താണ് ഓതേണ്ടത്. ഞാൻ ഓതിയ ആയത്തിന്റെ മുൻപിലുള്ള ആയത്ത്. വേഗം ഓതിക്കോളൂ. ഹലോ, ഹലോ ഹലോ, ബേജാറാവണ്ട, ബേജാറാവണ്ട, സമാധാനത്തിൽ ഓതിയാൽ മതി കേട്ടോ. ആ ആയത്തിന് മുൻപത്തെ ആയത്ത് മോന് ഓതി ആയത്ത് തെറ്റാണ് കേട്ടോ. പക്ഷെ ആ മുൻപ് വേറെ ആയത്താണ് അതിലുള്ളത്. സുഹൃത്ത് മാറിപ്പോയോ എന്നറിയില്ല. ഹലോ, അവിടെ ഒരു വേറെന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. മോനെ ഒന്ന് ഒറ്റക്ക് നിൽക്കണം അവിടെ കേട്ടോ. ശബ്ദങ്ങള് കുറച്ച് കൂടുതൽ കേൾക്കുന്നുണ്ട്. ശ്രദ്ധ അങ്ങോട്ടുകൂടെ മാറിപ്പോകുന്നുണ്ട് മോനക്ക് ഓതാൻ കഴിയാത്തത്. സുമ്മയോ? ആ ഓക്കെ. ഹലോ ഹലോ, മോൻ ഓതേണ്ട ആയത്ത് അതായിരുന്നു. സുമ്മയോ കാലു ഹാദല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ. ആ ആയത്തായിരുന്നു മോൻ ഓതേണ്ടത്. ഹലോ, ആ ഹലോ മോനെ, ഞാൻ ആ ചോദ്യം ഒന്നുകൂടി വേറെ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ. അത് കൺഫ്യൂഷൻ ആയിപ്പോയി അവൻ മോനക്ക്, ആ കൂടി കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ഇനി ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഓക്കെ, കുറെ സമയം എടുക്കരുത്, ടൈം ഒരുപാട് നമുക്ക് പോയി. ഞാൻ വേഗം ഓതണേ. ഞാൻ അടുത്ത ആ ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, അതിന്റെ മുൻപിലുള്ള ആയത്ത് ഓതണം. ഹലോ, ആയത്ത് മാറിപ്പോയല്ലോ മോനെ. ഹലോ, ശേഷമുള്ള ആയത്തല്ല മുൻപുള്ള ആയത്താണ് ഓതേണ്ടത്. ഇൻഷാല്ലാ, എന്താപ്പോ ചെയ്യാ? ഒന്നുകൂടി ആലോചിച്ചോതു, വേഗം ഓതു കേട്ടോ. ആയത്ത് മാറിപ്പോയല്ലോ മോനെ. ഞാൻ ഓതി ആയത്ത് ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, അതിന്റെ മുൻപുള്ള ആയത്ത് മോൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത്. ഞാൻ നേരത്തെ കോൾ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒരു അവസരം കൂടി തന്നതാണ്. ഐന യശ്റബു ബിഹൽ മുഖറബൂൻ എന്നായിരുന്നു ശരിയായ ഉത്തരം. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യമോ നന്നായിട്ട് ഒന്നുകൂടി നന്നായി ഒരുങ്ങി മെമ്മറിയൊക്കെ ഒന്ന് ശരിയാക്കി റിവേഴ്സ് നമ്മൾ ഇങ്ങനെ ആയത്ത് ഓതാനും കൂടി പഠിച്ചു വരാം. ഓക്കെ, ഇൻഷാല്ലാ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്നാൻ എന്ന ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്മളോട് സംബന്ധിച്ചത്. മലപ്പുറത്ത് നിന്നുള്ള കുട്ടിയാണ്. രണ്ട് ചോദ്യങ്ങൾക്ക് അസ്നാൻ മറുപടി പറയുകയും മൂന്നാമത്തെ ചോദ്യത്തിന് എന്തോ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ ഒന്നുകൂടി നന്നായി പഠിച്ച് അടുത്ത പ്രാവശ്യം വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ അസ്നാന് കഴിയട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. ഇനി അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹലോ, അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫാത്തിമ അഫ്ന.
0: ഫാത്തിമ അഫ്ന, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള്?
1: ആറാം ക്ലാസ്.
0: ആറാം ക്ലാസ്. എവിടെന്നാ വിളിക്കുന്നത്?
1: എന്ത്,
0: എവിടെയാണ് വീട്, സ്ഥലം?
1: മലപ്പുറം.
0: മലപ്പുറം, ഓക്കെ. പിന്നെ ആദ്യമായിട്ടാണോ മോള് പീസ് റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് വിളിക്കുന്നത്?
1: അല്ല
0: അല്ല, മുമ്പ് വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഹലോ, സമ്മാനം
1: കിട്ടിയിട്ടുണ്ടോ?
0: സമ്മാനം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് സമ്മാനം വാങ്ങണം ഇൻഷാല്ലാ. പിന്നെ ഖുർആനൊക്കെ നമ്മള് മദ്രസയിലും സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നുണ്ടാവൂലേ? നമ്മള് അമ്മ ജുസ് എന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അമ്മ ജുസ് കംപ്ലീറ്റ്, അതിന് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ മൂന്ന് ചോദ്യങ്ങളും മോള് ശരിക്കും ശ്രദ്ധിച്ച് തെറ്റാതെ മറുപടി പറയണം. അപ്പോ പീസ് റെഡി നൽകുന്ന ഒരു സമ്മാനം മോൾക്ക് ലഭിക്കും ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഞാൻ ഓതുന്ന ആയത്തുകൾ ശ്രദ്ധിച്ചിട്ട് അതിന്റെ ബാക്കി ആയത്താണ് മോൾ ഓതേണ്ടത്. ഞാൻ നിർത്തിയെടുത്തതിന്റെ അടുത്ത ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في ذلك لعبرة لمن يخشى. ഹലോ, إن في ذلك لعبرة لمن يخشى.
1: أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها.
0: حسبك حسبك. مدي مدي ما شاء الله. ഒന്നാമത്തെ ഉത്തരം മോള് പറഞ്ഞു. അഹ്സൻതി, ബാറക്കല്ലാഹു ഫീക്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം മോള് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യം മോള് ശ്രദ്ധിച്ച് ആ ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്തുകളാണ് എന്നാണ് മോള് പറയേണ്ടത്. ഓക്കെ,
1: ആ
0: ആയത്തുകൾ ശ്രദ്ധിക്കുക. ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്താണെന്ന് പറഞ്ഞാൽ തന്നെയാണ് രണ്ടാമത്തെ ഉത്തരം രണ്ടാമത്തെ ഉത്തരമാവും അങ്ങനെ പറഞ്ഞാൽ തന്നെ. ഓക്കെ, علمت نفس ما احضرت فلا اقسم بالخنس. സൂറത്ത് തക്വീർ എന്ന് ആണ് മോള് ഉത്തരം പറയണം. അത് കറക്റ്റ് ആണോ എന്ന് ആലോചിച്ചിട്ട് പറയണം. ഓക്കെ, ഉറപ്പാണോ? ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ടോ? ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ടോ? ഹലോ,
1: എന്താ
0: ലൗഡ് സ്പീക്കർ? ആ ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിട്ടോ. ആ ആ, അത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? അലിമത് നഫ്സും മാ അഹ്ദറത് ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് الجوار الكنس. സൂറത്തുൽ തക്വീർ. സൂറത്തുൽ അല്ല, സൂറത്തു തക്വീർ. സൂറത്തു തക്വീർ ആണ് അല്ലേ? ആ ഓക്കെ, ആയിക്കോട്ടെ. മോള് അവിടുന്ന് കുറെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അവിടെ സൗണ്ട് ഇല്ലാത്തോടത്തേക്ക് മാറി നിൽക്കണം. ഓക്കെ, നമ്മൾ ഗ്രൂപ്പായിട്ടല്ല ടെലികിസിൽ പങ്കെടുക്കുന്നത്, സിംഗിൾ ആയിട്ടാണ്. ഓക്കെ, ആ ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ചോദ്യം ഓതിയ ആയത്തിന്റെ തൊട്ട് ബാക്കിലുള്ള ആയത്ത്, മുന്നിലല്ല ബാക്കിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഓക്കെ, ഹലോ കേൾക്കണ്ടോ? പറഞ്ഞത് കേൾക്കണ്ടോ? എന്താ ഞാൻ പറഞ്ഞ്? ആ ഞാൻ ഇനി ഒരായത്ത് ഓതും, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ബാക്കിലുള്ള ആയത്ത്, മുൻപിലല്ല തൊട്ടടുത്തുള്ള ആയത്തല്ല, അതിന്റെ മുൻപിലുള്ള ബാക്കിലുള്ള ആയത്ത്. അതായത് ഇപ്പോ രണ്ടാമത്തെ ആയത്താണെങ്കിൽ മോള് ഓതേണ്ടത് ഒന്നാമത്തെ ആയത്താണ്. ഓക്കെ, അപ്പൊ നാലാമത്തെ ആയത്ത് ഓതിയാലും മൂന്നാമത്തെ ആയത്താണ് മോള് ഓതേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കാം. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. ഒന്ന് കേൾക്കില്ല മോളെ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. ഹലോ, ഒരു മിനിറ്റ് ആലോചിക്കാനുള്ള സമയം ഉണ്ടാവില്ല, വേഗം പറയാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് എന്നൊക്കെ പറയുമ്പോ കുറച്ച് കൂടുതലായില്ലേ. ഹലോ, ഹലോ,
1: ഹലോ,
0: ആ
1: വയസ്ല
0: സഈറ ഉറപ്പാണോ? ഓക്കെ. അപ്പോ മാഷാല്ലാ, മൂന്ന് ചോദ്യത്തിന് മോള് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അഫ്ന ഫാത്തിമ അല്ലേ? ഫാത്തിമ അഫ്ന, ആ ഫാത്തിമ അഫ്ന മാഷാല്ലാ സമ്മാനത്തിന് അർഹയാണ്. ശുക്രൻ, ജസാകുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാ. ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ അഫ്ന എന്ന കുട്ടിയാണ് നമ്മളോട് സംസാരിച്ചത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഫാത്തിമ മറുപടി പറയുകയും സമ്മാനത്തിന് അർഹയാവുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ വളരെ നല്ല നിലക്ക് നമ്മുടെ മക്കളെ ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കുകയും അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളും രക്ഷിതാക്കളുമായ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇൻഷാല്ലാ കൂടുതൽ പങ്കെടുത്ത കുട്ടികൾക്കും കൂടുതൽ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാനുമൊക്കെ നമ്മൾ ഒരു ശ്രദ്ധയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ ടെലികിസിൻ്റെ അതുപോലുള്ള പരിപാടികളുടെ നമ്പറുകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എത്തിച്ചു കൊടുക്കുക. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. ഒരുപാട് കുട്ടികൾ ഇനിയും പങ്കെടുക്കേണ്ടതുണ്ട്. അവർക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കാനും ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കാനും കഴിയട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളാക്കി വളർത്താൻ നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ടെലികിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: والخير فتنة وإلينا ترجعون.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 21 സൂറ അംബിയ 11 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസഫ് അസ്സഈദ്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ. അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്ത് മുജാദില 9-10 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ജീവിത നിയമങ്ങളാണ് ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ 9-10 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. يا ايها الذين امنوا اذا تناجيتم فلا تتناجوا بالاثم والعدوان ومعصيه الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون يا ايها الذين امنوا يا ايها مد منفصل ആണ് 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് الذين امنوا اذا ഇവിടെയും മദ് മുൻഫസിലാണ്. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. 4-5 ഹർക്കത്ത് വരെ നീട്ടാം. ഇദാ തനാജയ്തും
4: ഫല,
3: സാക്കിനായ മീമിന് ശേഷം ഫ വരുമ്പോൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ഇദാ തനാജയ്തും ഫല ബിൽ ഇസ്മി ഇസ്മ ആയി പോവരുത്, അർത്ഥം മാറിപ്പോ. ബിൽ ഇസ്മി വൽഉദ്വാൻ, അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം.
4: വൽഉദ്വാനി വമഅസിയതി
3: ഐൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ സാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വമഅസിയതി അല്ല വമഅസി, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം.
4: വമഅസിയതി റസൂലി വതനാജൗ ബിൽ ബിർറി
3: എന്ന് ഓതരുത്, ബിർറി. റാഇനെ ഷദ്ദുണ്ടെങ്കിലും തർഖീഖ് ചെയ്യണം. സൂറത്തുൽ ഫലഖിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ബിൽ ബിർറി
4: വത്തഖ്വ കാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. ശ്രദ്ധിക്കണം, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യാഅന് ശേഷം ഹംസ. അല്ലദീ ഇലൈഹി, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. ഇലൈഹി തുഹ്ഷറൂൻ, ഇലൈഹി തുഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗം. തുഹ്ഷറൂൻ, തുഹ്ഷറൂൻ അല്ല തുഹ്ഷറൂൻ. പത്താമത്തെ ആയത്ത്, ഇന്നമൻ നജ്വ, ഇന്ന നൂന്ന് ശദ്ദ് മണിക്കണം. ഇന്നമൻ നജ്വ, ഇന്നമൻ, രണ്ട് സ്ഥലത്തും നൂന്ന് ശദ്ദുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്നമൻ നജ്വ, നജ് ജീമിനെ കലക്കല ചെയ്യണം, കേൾക്കണം. നജ്വ അല്ല നജ്, നജ്വ. മിനശ്ശൈത്താനി, മിനശ്ശ, ഷീൻ ഉച്ചരിക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നും. എന്നാൽ ഷ എന്ന്, അതിനെ തഫസി എന്നൊരു സിഫത്തുണ്ട്, ഇങ്ങനെ പരത്തി കൊണ്ടുവരണം അതിനെ. മിനശ്ശ ഷൈത്താനി, ഇങ്ങനെ തന്നെ പറയണം. അതുപോലെ ത ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യം മണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, ഉയർന്നാൽ പോരാ ചേർന്ന് നിൽക്കണം. അതാണ് ഇത്തുബാക്ക് എന്ന സിഫത്ത്. ഷൈത്താനി, അധികം ആളുകൾ മോതെങ്ങനെ ഔദു ബില്ലാഹിമ ഷൈത്താനി റജീം എന്നാണ്, അങ്ങനെയല്ല. ഷൈത്താ, മിനഷൈത്താനി ലിയഹ്സുന അല്ലദീന, ലിയഹ്സുന അല്ലദീന ആമനു, ലിയഹ്സുന അല്ലദീന, അല്ലദീന, അല്ലദീന അല്ല, അല്ലദീന ആമനു, വലൈസ ബിദാരിഹിം, വലൈസ ബിദാദ്, ബിദാ അല്ല. സൂറത്തുൽ ഫാത്തിഹയിൽ വളരെ നന്നായിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. ബിദാ, ദാ, ബിദാ, ദാദിൻ്റെ ഉച്ചാരണവും അതിൻ്റെ മഖ്റജും അതിൻ്റെ സിഫത്തും എല്ലാം കൃത്യമായാൽ മാത്രമാണ് ഇതേ രൂപത്തിൽ ശബ്ദം വരികയുള്ളൂ. ബിദാ അല്ലെങ്കിൽ ബിദാരിഹിം എന്നാവും, അങ്ങനെയല്ല. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട, പഠിക്കേണ്ട ഒരു കാര്യമാണത്. ബിദാരിഹിം, ഇവിടെയുള്ള മദ്ദ് ബിദാരിഹിം, മദ്ദ് ലാസിം കലിമി മുസഖൽ, കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഷദ്ദാണ്, അടുത്ത അക്ഷരത്തിൽ ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് മദ് ലാസിം കലിമി മുസഖൽ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും അവിടെ നീട്ടണം ആറ് ഹർക്കത്ത് വരെ. വലൈസ ബിദാരിഹിം, റാഇന് ഷദ്ദുണ്ട്, ഷദ്ദുണ്ടെങ്കിലും റി എന്നല്ല, റാഇനെ തർഖീഖ് ചെയ്യണം. ബിദാരിഹിം അല്ല, വളരെയധികം ഗൗരവത്തിൽ കേൾക്കേണ്ട വിഷയമാണിതൊക്കെ പാരായണത്തിൻ്റെ കാര്യത്തിൽ. ബിദാരിഹിം ഷൈഅൻ, ഷൈഅൻ ഇല്ല ഇദ്ഹാർ, ഷൈഅൻ ഇ തൻവീനിനെ വെളിവാക്കണം, ഹംസ വെളിവാക്കണം. ഷൈഅൻ ഇല്ല, ഇല്ല ബിഇദ്നില്ലാഹ്, ഈ ബിഇദ്നില്ലാഹ് എന്നുള്ള പദം സോ ആയത്തിൽ കുറിച്ചേക്ക് ഒന്ന സമയത്ത് കേൾക്കാൻ പറ്റും. ബിഇദ്നി, ബിഇദ്നി എന്ന് പറയും ചില ആളുകൾ, അങ്ങനെയല്ല. ബിഇദ്നി, ഹംസക്ക് കസർ, ദാലിന് സുക്കൂന്, ബിഇദ്നി, ബിഇദ്നി, ബിഇദ്നില്ലാഹ്, അങ്ങനെ തന്നെ പറയണം. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, വഅലല്ലാഹി, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനൂൻ അല്ല മുഅ്മിനൂൻ, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. മദ് ആരദുൽ സുക്കൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
5: يا ايها الذين امنوا اذا تناجيتم فلا تتناجوا بالاثم والعدوان فلا تتناجوا بالاثم والعدوان ومعصيه الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله
4: സൂറ മുജാദില 9-10 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 9-10 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ നമ്മെ പഠിപ്പിച്ചത്.
6: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം
1: മൊഡ്യൂൾ 16 ക്ലാസ് 27 എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല. അന്നൂർ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകൾ വിശദീകരിക്കവേ 186 വചനം ദുആവുമായി ബന്ധപ്പെട്ട വചനമാണ് പഠിച്ചു വരുന്നത്. വഇദ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഫഇന്നി ഖരീബ് എന്ന ഭാഗത്തിലെ വിഷയങ്ങളും വിധികളും വിശേഷങ്ങളുമൊക്കെയാണ് പഠിച്ചു പോയത്. നമ്മൾ പറഞ്ഞു ഫഇന്നി ഖരീബ് എന്നുള്ളത് ജവാബാണ്, അത് ജവാബിൻ്റെ ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗമാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ എന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് നമുക്ക് ഇൻഷാല്ലാ പഠിക്കുവാനുള്ളത്. ഇത് നമ്മുടെ വചനം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെ സംബന്ധിച്ച് എൻ്റെ ദാസന്മാർ താങ്കളോട് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു അവരുടെ ചോദ്യം അതെന്തെന്ന് വ്യക്തമല്ല, പക്ഷെ ഉത്തരം മുഫസ്സലാണ്, വിശദമാക്കപ്പെട്ട നിലക്കാണ്. ഫഇന്നി ഖരീബ്, അള്ളാഹുവിൻ്റെ ഖുർബ്, സാമീപ്യം, അതിനെക്കുറിച്ചായിരുന്നു അവരുടെ ചോദ്യം. ഒപ്പം ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, ഇജാബത്ത്, ഉത്തരം നൽകൽ, അതായിരുന്നു മറ്റൊരു ചോദ്യത്തിൻ്റെ വിഷയം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർബിനെ കുറിച്ച്, സാമീപ്യത്തെക്കുറിച്ച്, അള്ളാഹു ഉത്തരം നൽകുന്നതിനെ കുറിച്ച്, ഇജാബത്തിനെ കുറിച്ച്, അതിലായിരുന്നു ചോദ്യം ഉണ്ടായത്. ചോദ്യത്തിൽ അത് മുബഹമാണ്, അവ്യക്തമാണ്. പക്ഷേ ഉത്തരത്തിൽ അവ്യക്തമായ ചോദ്യത്തിൻ്റെ വിഷയം അതെന്തായി? വ്യക്തമായി. അതായിരുന്നു ചോദ്യത്തിൻ്റെ വിഷയം എന്നത് മുഅയ്യൻ, നിർണിതമായി. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുപോയി. ഇനി നമുക്ക് ഈ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, ഉത്തരത്തിൻ്റെ ആ രണ്ടാം ഭാഗം, അതാണ് ഇവിടെ ഇന്ന് ആദ്യം മനസ്സിലാക്കുവാനുള്ളത്. ബീദനില്ല, അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു ഉജീബു, ഞാൻ ജവാബ് നൽകും. ചിലർ പറഞ്ഞു ഉജീബു എന്നാൽ അസ്മഉ, ഞാൻ കേൾക്കും, കേട്ടുത്തരം കനിയും, അതാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞു അത് അജാബ എന്നത് ഇജാബയിൽ നിന്നാണ്, ഉത്തരമേകി. അപ്പോൾ ഉജീബു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം കനിയും. രണ്ടായാലും ഒരേ ആശയം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. സുആൽ, അതിൻ്റെ വിപരീതമാണ് ജവാബ്. സുആൽ രണ്ട് നിലക്കുണ്ട്, ഒന്ന് തലബു മക്കാൽ, മറ്റൊന്ന് തലബു നവാൽ. എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരം സംസാരത്തിലൂടെ ആവശ്യപ്പെടുക, അതാണ് സുആലു മക്കാൽ. അപ്പോൾ അതിൻ്റെ ഉത്തരം മക്കാലായിരിക്കും. തലബു നവാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ആവശ്യപ്പെടുക, അപ്പോൾ അതിൻ്റെ ഉത്തരം ജവാബുഹു നവാൽ, ആ ആവശ്യപ്പെട്ടത് നൽകിക്കൊണ്ടായിരിക്കും. സുആലു മക്കാലിൻ വ ജവാബുഹുൽ മക്കാൽ, സുആലു നവാലിൻ ഫ ജവാബുഹു അന്നവാൽ എന്ന് പറയും. ഏതായാലും ഉജീബു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം ഏകും. ആർക്ക്? ദഅവത ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദഅവത്തിന്, ദുആക്ക്. ഇവിടെ അദ്ദാഇ എന്നുള്ളത് അസലിൽ അദ്ദാഇ എന്നാണ്, അവിടെ യാണ്ട് അത് കളയപ്പെട്ടതാണ്. അദ്ദാഇ ദാ ദുആ ചെയ്തു, യദുഉ അതിൻ്റെ ഇസ്മു ഫാഇലാണ്. ദാഇ അദ്ദാഇ ഖുർആനിൽ പറഞ്ഞില്ലേ, അജീബു ദാഇ അല്ലാഹ്. യാണ്ട് പക്ഷേ കളയപ്പെടും, അത് തഖ്ഫീഫിന് വേണ്ടി എന്ന് പറയും. അൽ കബീറുൽ മുതആൽ എന്ന് പറഞ്ഞേ അള്ളാഹിനെ കുറിച്ച്, അൽ മുതആൽ എന്നുള്ളത് അസില്ല അൽ മുതആലി എന്നാണ് യാണ്ട്. പക്ഷെ അത് തഖ്ഫീഫിന് വേണ്ടി അറബി ഭാഷയിൽ അങ്ങനെ അക്ഷരങ്ങൾ കളയപ്പെടുന്ന, ചിലപ്പോൾ ചില പിന്നെ പദങ്ങൾ കളയപ്പെടുന്ന, ചിലപ്പോൾ ചില സെൻറ്റൻസുകൾ തന്നെ കളയപ്പെടുന്ന പ്രത്യേകത ഉണ്ട്. ഭാഷയുടെ ഒരു സൗന്ദര്യം കൂടിയാണത്. ഏതായാലും ഇവിടെ അദ്ദാഇ എന്നാണ് ദുആ ചെയ്യുന്നവൻ. ഉജീബു ദഅവത്ത് അദ്ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദഅവത്ത്, അതിനോട് ഞാൻ പ്രതികരിക്കും, അതിന് ഞാൻ ഉത്തരം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഇദാ ദആനി, ഇവിടെയും ദആനി എന്നാണ് അസില്, പക്ഷേ ഞാൻ കളയപ്പെട്ടു. ദആനി ഈ നൂൻ നൂനുൽ വിഖായ എന്ന് പറയും, അതിനുശേഷം യാ ഉൽ മുത്തക്കല്ലിമാണ്. ദആനി എന്നോട് ദുആ ചെയ്തു, ഇദാ ദആനി എന്നോട് ദുആ ചെയ്താൽ. അപ്പോൾ ഉജീബു ദഅവത്ത് ദാഇ ഇദാ ദആൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരമേകും, അവൻ എന്നോട് ദുആ ചെയ്താൽ. ഇദാ എന്നുള്ളതിൻ്റെ കർത്താവ് ഈ മുന്നേ പറയപ്പെട്ട ദാഇ, ദുആ ചെയ്യുന്നവൻ ദുആ ചെയ്താൽ. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. നമ്മൾ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ ഫഇന്നി ഖരീബ് എന്നത് പഠിച്ചുപോയി. അവിടെ ഇന്ന എന്ന തൗക്കീദിൻ്റെ ഇതിൻ്റെ അദാത്ത് ശക്തിപ്പെടുത്താനുള്ള ആ അവ്യയം ഇന്ന, അതിൻ്റെ ഇസ്മാണ് അവിടെ യാ ഉൽ മുത്തക്കല്ലിം ഇന്നീ എന്നത്. അതിൻ്റെ ഖബറാണ് ഖരീബ്, ഇന്നീ ഖരീബും, തീർച്ചയായും ഞാൻ ചാരത്തുള്ളവനാകുന്നു, സമീപസ്ഥനാകുന്നു, ഏറ്റവും അടുത്തവനാകുന്നു. ഇന്ന എന്നതിൻ്റെ രണ്ടാമത്തെ ഖബർ എന്ന് പറയും, അതാണ് ഈ ജുംല, ഈ സെൻറ്റൻസ്. ഉജീബു ദഅവത്ത് ദാഇ ഇദാ ദആൻ, അപ്പോൾ ഇന്നീ തീർച്ചയായും ഞാൻ, ഖരീബുൻ അത് നാമമാണ്, ഇസ്മാണ്, അത് അതിൻ്റെ ഒന്നാമത്തെ ഖബർ വ്യാകരണ പ്രകാരം. രണ്ടാമത്തെ ഖബർ അതൊരു ജുംല സെൻറ്റൻസാണ്, അതാണ് ഉജീബു ദഅവത്ത് ദാഇ ഇദാ ദആൻ എന്നുള്ളത്. അത് വ്യാകരണ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെക്കുറിച്ച് ഖരീബ് എന്ന് പറഞ്ഞു ആദ്യം, ഞാൻ ഏറെ ചാരത്ത്, ഏറ്റവും അടുത്ത്, അങ്ങേയറ്റം സമീപസ്ഥനായി എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹുവിൻ്റെ സത്ത കൊണ്ട് അള്ളാഹു അർഷിന്മേൽ എന്നത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട വിഷയമാണ്. സുമ്മസ്തവ അലൽ അർഷ്, അള്ളാഹു ഇസ്തവ അലൽ അർഷ് എന്നത് അള്ളാഹിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പരിചയപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും അള്ളാഹുവിനെക്കുറിച്ച് അത് പരിചയപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം ഉയർന്നേക്കും, സപ്തവാനങ്ങൾക്കുപരിയിൽ മഹിതമായ അള്ളാഹുവിൻ്റെ അർഷ്, ആ അർഷിൻ്റെ വലിപ്പം എത്ര? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ പറഞ്ഞു. സപ്തവാനങ്ങൾ തന്നെ, സപ്തവാനങ്ങളും ഭുവനങ്ങളും അള്ളാഹുവിൻ്റെ ഉള്ളം കയ്യിൽ, കഫിൽ, ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ എന്നാണ്. അപ്പോൾ ഈ സപ്തവാനങ്ങൾക്ക് മേൽക്കൂരയായ അർഷ്, അതിൻ്റെ വലിപ്പം എത്രയായിരിക്കും? അതിനുപരിയിൽ ഉപവിഷ്ടനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ, ദുആ ചെയ്യുന്നവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ എത്ര ദൂരമാണ്? അത്ര ദൂരമുണ്ടെങ്കിലും ഉജീബു ദഅവത്ത് ദാഇ ഇദാ ദആൻ, ഉത്തരം ചെയ്തും ഉത്തരം ചെയ്യാനുള്ള കഴിവുള്ളവനായും അള്ളാഹു സുബ്ഹാനഹു വതആല സമീപസ്ഥൻ, ഏറ്റവും അടുത്തവൻ എന്നുള്ളതാണ് ഈ ഒരു ഉത്തരത്തിൻ്റെ അനുബന്ധം, ഖരീബ് എന്നതിനോടുള്ള അനുബന്ധം അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖരീബ് എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യാൻ കഴിവുറ്റവൻ, അതിന് ഉത്തരം ചെയ്തുകൊണ്ട് ഏറ്റവും അടുത്തവൻ എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കുറച്ച് വിഷയങ്ങൾ ഈ ആയത്തിൻ്റെ പദപ്രയോഗങ്ങളെ പരിഗണിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ഉജീബു എന്നുള്ള പ്രയോഗമാണ്. ഉജീബു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം നൽകും എന്നാണ്. ദഅവത്ത് ദഇദാ ദഅൻ, അതൊരിക്കലും ചോദിക്കുന്നത് നൽകും എന്നതിനെ നേരിട്ട് അർത്ഥമാക്കുന്നില്ല. അതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ദുആ ഇരക്കുന്നവൻ ഒരു വിഷയത്തിൽ ദുആ ചെയ്യുന്നു, അതിനോട് അള്ളാഹു പ്രതികരിക്കും, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്നുള്ളത് കട്ടായമാണ്, ഉറപ്പാണ്. അത് കാരണം അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ ദുആ ചെയ്യുന്നവൻ, യാചിക്കുന്നവൻ, ചോദിക്കുന്നവൻ ചോദിക്കുന്നത് തന്നെ ഉത്തരമായി ഭവിച്ചു കൊള്ളണമെന്ന് ഇല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുമില്ല. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മാമി മുസ്ലിമി യദുഉ ബിദഅവതിൻ, ഒരു ദുആ നിർവഹിക്കുന്ന ഒരു മുസ്ലിമുമില്ല. ബിദഅവതിൻ എന്നാണ്, ബിദുആഇൻ എന്ന അർത്ഥത്തിൽ. ആ ദുആഇ ലൈസ ഫീഹ ഇസ്മുൻ വലാ ഖതിഅതു റഹീം, യാതൊരു കുറ്റവും ഇല്ലാത്ത ദുആയാണ്. അതേപോലെ തന്നെ ഈ രക്തബന്ധങ്ങൾ മുറിക്കാൻ ആവശ്യപ്പെട്ട് കൊണ്ടുള്ള ദുആയല്ല. പുണ്യകരമായ ഒരു ദുആ നിർവഹിക്കുന്ന ഒരു മുസ്ലിം. ചില നിവേദനങ്ങളിൽ മാമിൻ മുഅ്മിനിൻ യൻസുബു വജൂഹഹു ഇലല്ലാഹ് യസ്അലുഹു മസ്അലതൻ, അള്ളാഹുവിലേക്ക് മുഖം നിവർത്തി നേരെയാക്കി അള്ളാഹുവിനോടൊരു മസ്അല തേടുന്ന ഒരു വിശ്വാസി. യസ്അലുഹു മസ്അലതൻ എന്നാണ് ഹദീസിൻ്റെ പ്രയോഗം. അള്ളാഹുവിനോട് യസ്അലുഹു, അവൻ ചോദിക്കുന്നു, മസ്അലതൻ, അള്ളാഹുവിനോടൊരു മസ്അല ചോദിക്കുന്നു, ഒരു കാര്യം, ഒരു വിഷയം ചോദിക്കുന്നു. എന്താ? ഇല്ല അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ എന്നാണ്. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല മൂന്നിലൊരു കാര്യം അവന് നൽകാതിരിക്കില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിനോട് ഒരു കാര്യം തേടുന്ന ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം, അവനാ ചോദിക്കുന്നത് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവന് നൽകിക്കൊള്ളണം എന്നില്ല. പിന്നെയോ, ഇല്ല അഅതാഹുല്ലാഹു ബിഹ, അവൻ ചോദിച്ചത് കൊണ്ട് അള്ളാഹു അവന് മൂന്നാലൊന്ന് നൽകും എന്നാണ് വാഗ്ദാനം. ആ ചോദിച്ച മസലന്നെ കൊടുത്തോളണം എന്നില്ല. പിന്നെയോ, അത് മുഖാന്തരം മൂന്നാലൊന്ന് അള്ളാഹു നൽകും എന്നാണ്. എന്താണ് ആ മൂന്നാലൊന്ന്? അത് ഹദീസിൽ കാണാം. ഇമ്മ അൻ തുഅജ്ജലഹു ദഅവതുഹു ഫി ദുനിയ, അവൻ ചോദിച്ച ഉണ്ടല്ലോ അവൻ്റെ ആ ദഅവത്ത്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് നൽകിയേക്കാം. ഒന്നുകിൽ ആ ചോദിച്ചത് എന്താണോ അത് പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയേക്കാം. വഇമ്മ, അതാണ് ഒന്നാമത്തേത് കേട്ടോ. വഇമ്മ രണ്ടാമത്തേത്, അൻ യദ്ദഖിറഹ ലഹു ഫിൽ ആഖിറ, അവൻ ഈ ദുആ ചെയ്തത്, ദുആ ഏറ്റവും വലിയ പുണ്യല്ലേ, ഏറ്റവും ഉയർന്ന മഖാമല്ലേ, മഖാമാത്ത് സ്ഥാനം, ദുആ അതാണല്ലോ ഇബാദത്ത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പരലോകത്തേക്ക് അവന് എടുത്തു വെക്കും, അവനൊരു നന്മയായി പുണ്യമായി ഇബാദത്തായി പ്രതിഫലം അവിടെ മഹത്തരമാക്കുന്നതിന് വേണ്ടി അള്ളാഹു ആ ദുആ അവന് പരലോകത്തേക്ക് എടുത്തു വെക്കും. വഇമ്മ അയ്യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹ, അല്ലെങ്കിൽ അവൻ ദുആ ചെയ്ത മസ്അല അതുപോലത്തെ വിപത്തുക്കൾ അവന് നേരെ വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വഴിമാറ്റും. അപ്പോൾ ഇത്ര അവൻ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടോ, ആ ചോദിച്ചതിന് സമാനം തിന്മകളെ, അപകടങ്ങളെ, അപായങ്ങളെ അള്ളാഹു അവനിൽ നിന്ന് വഴിമാറ്റും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉജീബു, ഞാൻ ഉത്തരമേകും, ദുആ ഇരക്കുന്നവൻ്റെ ദുആക്ക് എന്ന് പറയുമ്പോൾ ആ ഉത്തരമേകൽ ദുആ ഇരക്കുന്നവൻ ചോദിച്ചത് നൽകിക്കൊണ്ട് മാത്രമായിക്കൊള്ളണം എന്നില്ല. അള്ളാഹുവിൽ നിന്ന് ഇജാബത്ത് ഉണ്ടാകും, അത് കട്ടായാണ്. പക്ഷേ ആ ഇജാബത്ത് ഒന്നുകിൽ ദുആ ചെയ്തവൻ ചോദിച്ചത് കൊണ്ടായേക്കാം, അല്ലെങ്കിൽ പരലോകത്തേക്ക് അത് അവനൊരു നന്മയായി പുണ്യമായി എടുത്തു വെച്ചു കൊണ്ടായേക്കാം, അല്ലെങ്കിൽ അവനിൽ നിന്ന് അപകടങ്ങളെ അപായങ്ങളെ വഴിമാറ്റിക്കൊണ്ടായേക്കാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതിന് പല കാരണങ്ങളുണ്ട്, ഇൻഷാല്ലാ ഞാനത് പറയാം എന്തുകൊണ്ട് എന്നത്. അതിനേറ്റവും നമ്മൾ പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നവർ ഒരു കാര്യം എണ്ണി നിർണയിച്ച് ദുആ ചെയ്യുന്നു, പക്ഷേ നമുക്കറിയില്ല നമ്മൾ ആ ചോദിക്കുന്നതിലാണോ നമ്മൾ ആവശ്യപ്പെടുന്നതിലാണോ നമുക്ക് നന്മയുള്ളത്, നമുക്ക് അനുഗ്രഹമുള്ളത്, നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അനുകൂലമായി ഭവിക്കുമോ അതല്ല പ്രതികൂലമായിട്ടാണോ ഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ എല്ലാം അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നന്മയുള്ളത് ഏതാണോ അതായിരിക്കാം നമുക്ക്, അതാണ് നമുക്ക് കനിയുക. നമ്മളേക്കാൾ നമ്മളോട് കരുണയും കനിവുമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വ അർഹമുർ റാഹിമീൻ, ഏറ്റവും നല്ല സംരക്ഷകൻ, ഏറ്റവും കരുണാമയൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുകൂലമായതും നന്മയായതുമാണ് നമുക്ക് നമ്മുടെ ദുആയിലൂടെ തരിക. അത് അള്ളാഹ്ക്കെ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോദിച്ചത് തന്നെ ഉത്തരമായി വന്നുകൊള്ളണം എന്നില്ല. ഇത് നമ്മൾ പ്രത്യേകം ഇവിടെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മൂന്നാലൊന്നായിരിക്കും തരിക. ആതാഹു അല്ലാഹു ബിഹ, അവൻ ചോദിച്ച മസാല ഉണ്ടല്ലോ അതിന് പകരം ഇഹ്ദാ സലാസ്, മൂന്നിലൊന്ന് തരും. ആ മൂന്നിലൊന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാലം യഅജൽ, മാലം യഅജൽ, ദുആ ചെയ്യുന്നവൻ തിരക്ക് കൂട്ടാത്ത കാലത്തോളം, ധൃതി കാണിക്കാത്ത കാലത്തോളം. അപ്പോൾ സഹാബികൾ ചോദിച്ചു, മാ അജലതുഹു, എന്താണ് ഈ തിരക്ക് കൂട്ടൽ, ധൃതി കാണിക്കൽ ദുആ ചെയ്യുന്നവൻ്റെ? യാ റസൂലല്ലാഹു, മാ അജലതുഹു എന്ന് ചോദിച്ചു, തിരക്ക് കൂട്ടൽ എന്താ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, യഖൂൽ, ദുആ ചെയ്യുന്നവൻ പറയും, ദഅഊതു വദഅഊതു വലം ഉറാഹു യസ്തജാബൂലി, ഞാൻ ദുആ ചെയ്തു, വീണ്ടും ദുആ ചെയ്തു, എനിക്ക് ഉത്തരം കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, എനിക്ക് ഉത്തരം കനിയപ്പെടില്ല എന്നിങ്ങനെ എന്തു ചെയ്യും ചിലർ? ഉത്തരം വൈകിയാൽ ചോദിച്ചത് നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ പരിതപിക്കും, അതുണ്ടായാൽ ഉത്തരം കിട്ടൂല എന്നുള്ളതാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യണം, ദുആ ചെയ്യുമ്പോൾ മൂന്നിലൊന്ന് ജവാബായി ഉത്തരമായി വരും, ദുആ ഒരിക്കലും പാഴാകൂല എന്നിങ്ങനെ പഠിപ്പിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു എന്നാണ്, ഇദൻ നുക്സിർ, എങ്കിൽ ഞങ്ങൾ ധാരാളം ദുആ ചെയ്യും, ദുആയെ ഞങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചു പറഞ്ഞു എന്നാണ്, അല്ലാഹു അക്സർ, നിങ്ങൾ ധാരാളം ദുആ വർദ്ധിപ്പിച്ചാൽ അല്ലാഹു പ്രതിഫലവും നന്മയും കൂടുതൽ കൂടുതൽ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചു തരും. അല്ലാഹുവിൻ്റെ ഖജനാവ് വറ്റൂല്ല, അതിൽ കുറവോ കമ്മിയോ വരൂല്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ എത്ര ചോദിച്ചോ അതിനേക്കാൾ കൂടുതലാണ് അള്ളാഹുവിൽ നിന്നുള്ള വരവുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഈ ആയത്ത് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ദുആ ഇരക്കുന്നവൻ്റെ ദഅവത്ത്, ദുആ, അതിന് അള്ളാഹു ഉത്തരമേകും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ ആ ഉത്തരമേകൽ ചോദിക്കുന്നത് തന്നെ കഴിഞ്ഞുകൊണ്ടാകുകയില്ല, ഉത്തരമേകുമെന്നുള്ളത് കട്ടായമാണ്. പക്ഷേ അതെങ്ങനെ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിവരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോഴാണ് അടിയാന്മാർ, ദുആ ഇരക്കുന്നവർ അള്ളാഹുവിനോട് കൂടുതൽ ഭക്തി പുരസ്സരരായി വിനയാന്യതരായി, അതേപോലെ തന്നെ ദുആയിൽ ഇൽഹാഹ് അലിഹു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അള്ളാഹിനോട് അലട്ടി അലട്ടി ചോദിക്കണം, ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ദുആ ഇരക്കുന്നവർക്കുണ്ടാകണമെങ്കിൽ അങ്ങനെ ഈമാൻ വർദ്ധിക്കാൻ, പ്രതിഫലം വർദ്ധിക്കാൻ, പരലോകത്തേക്ക് പുണ്യം സ്വരൂപിക്കാൻ, തിന്മകൾ, വിപത്തുക്കൾ, അപകടങ്ങൾ വഴിമാറ്റപ്പെടാൻ, അതിനാണ് ചോദിക്കുന്നത് തന്നെ നൽകാതെ മൂന്നാലൊന്ന് നൽകുന്നത് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ചോദിക്കുന്നത് പെട്ടെന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ചോദ്യം നിലക്കും, ഭവ്യതയും ഭക്തിയും അതൊക്കെ ശോഷിക്കും, വീണ്ടും വീണ്ടും ചോദിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് ചോദിക്കുന്നത് തന്നെ തരാതെ ഇങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതികരണം ജവാബായി, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായത്. ഇമാം ഇബ്നുൽ അറബി ഈ ഒരു മസല നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിലും മറ്റൊക്കെ നമുക്കത് വായിക്കാം. ഇപ്പം നിർബന്ധിതൻ്റെ ദുആ, അത് മറയില്ലാതെ അർശിങ്കൽ എത്തുകയും അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ദുആയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ, നിർബന്ധിതൻ ദുആ ചെയ്താൽ ഉത്തരം നൽകുന്നവൻ ആര്? അള്ളാഹു അല്ലേ. അപ്പം നിർബന്ധിതൻ്റെ ദുആ അതിന് ജവാബുണ്ട്. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ, ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദിതൻ്റെ ദുആ നീ സൂക്ഷിക്ക്. ഫൈനഹ ലൈസ ബൈനഹ വ ബൈനല്ലാഹി ഹിജാബ്, ആ ദുആക്കും അള്ളാഹുവിനുമിടയിൽ യാതൊരു മറയില്ല. ചില നിവേദനങ്ങളിൽ ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബത്തുൻ വ ഇൻ കാന ഫാജിറൻ ഫഫുജൂറുഹു അലാ നഫ്സി, മർദിതൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കും. മർദിതൻ ഒരു തമ്മാടിയാണെങ്കിലും ശരി, ഫഫുജൂറുഹു അലാ നഫ്സിഹി, അവൻ്റെ തമ്മാടിത്തം അത് അവനെതിരിൽ ഭവിക്കുന്നതാണ്, അവൻ്റെ മേൽ ഭവിക്കുന്ന വിഷയമാണ്. പക്ഷെ അവൻ്റെ അടുക്കൽ നിന്ന് പോലും അവൻ മർദിതനാണെങ്കിലുള്ള ദുആക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞു. ചില നിവേദനങ്ങളിൽ വ ഇൻ കാനത്ത് മിൻ കാഫിരിൻ, ദഅവത്തുൽ മദ്ലൂമുണ്ടല്ലോ മർദിതൻ്റെ ദുആ, അത് കാഫിറിൽ നിന്നാണെങ്കിലും ഫൈനഹു ലൈസ ലഹ ഹിജാബുൻ ദൂൻ അല്ലാഹ്, അള്ളാഹുവിനിപ്പുറം അതിന് യാതൊരു മറയില്ല എന്ന് പറഞ്ഞാൽ, കാഫിറിൽ നിന്നാണെങ്കിൽ പോലും അവൻ മർദിതനാണെങ്കിൽ അവൻ്റെ ദുആ അള്ളാഹുവിങ്കിലെത്തും, അള്ളാഹു അതിന് ഉത്തരം നൽകും എന്നുള്ളതാണ്. ആ ഉത്തരം നൽകൽ എങ്ങനെ? അത് തന്നെ, ആ ചോദിച്ചതെന്തോ അത് നൽകിയിട്ടല്ല, അതിന് ഉത്തരമുണ്ട് എന്നുള്ളത് കട്ടായാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കും വിധം, അള്ളാഹു ഉദ്ദേശിക്കും വിധമുള്ള ഉത്തരം നൽകണം. ഒന്നുകിൽ ആ ചോദിച്ചതെന്തോ അത് അങ്ങനെ തന്നെ നൽകിക്കൊണ്ട് അള്ളാഹു മർദിതനെ സഹായിക്കും, അതില്ല എങ്കിൽ അവനിൽ നിന്ന് തിന്മകളെ വഴിമാറ്റി അവനെ സഹായിക്കും. മർദിതൻ വിശ്വാസിയാണ് എങ്കിൽ പരലോകത്തേക്ക് അതൊരു ഇബാദത്തായി പുണ്യമായി ശേഷിപ്പിച്ച് അവനെ അള്ളാഹു സുബ്ഹാന തആല ആ നിലക്ക് പ്രതികരിക്കും. അതുകൊണ്ടാണ് മർദിതൻ്റെ ദുആയിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്, ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻഷാ, നിങ്ങൾ അള്ളാഹുവിനോട് തേടുന്നത് അള്ളാഹു സുബ്ഹാന തആല വഴിമാറ്റും പോക്കും, ഇൻഷാവിൻ ഉദ്ദേശിച്ചെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പം ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അള്ളാഹു സുബ്ഹാന തആല ഉത്തരമേകുമെന്ന് പറഞ്ഞു, പക്ഷേ ദുആ ചെയ്യുന്നവൻ ചോദിക്കുന്നത് തന്നെ കനിഞ്ഞുകൊണ്ടുള്ള ഉത്തരമായിക്കൊള്ളണം എന്നില്ല. മൂന്നാലൊന്ന് സാക്ഷാത്കരിച്ചുകൊണ്ട് സഫലമാക്കിക്കൊണ്ട് ആ മൂന്നാലൊന്നാണ് ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇത് സുപ്രധാനമായിട്ടുള്ള ഒരു മസലയാണ്. മറ്റൊരു മസല, ഈ ഇദാ ദഅനി എന്നുള്ള പ്രയോഗമാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇദാ ദഅ എന്നത് ഇവിടെ പ്രത്യേകം പരാമർശിച്ചത്? ഉജീബു ദഅവത്ത ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരമേകും എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ ഇദാ ദഅൻ എന്ന് പറഞ്ഞില്ലേ, അവൻ ദുആ ചെയ്താൽ, അദ്ദാഇ എന്ന് പറഞ്ഞാൽ തന്നെ ദുആ ചെയ്തവനാണല്ലോ, പിന്നെന്തിനാണ് ഇദാ ദഅൻ എന്ന അനുബന്ധം തുടർന്ന് വന്നത്? അത് പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇദാ ദഅനി എന്ന് പറഞ്ഞത് അവൻ എന്നോട് ദുആ ചെയ്യുകയായാൽ, ദുആയിൽ അവന് സത്യസന്ധത വേണം, താൻ അള്ളാഹുവിനോട് ആണ് ദുആ ചെയ്യുന്നത്, അതേപോലെ താൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, അള്ളാഹു സുബ്ഹാന തആല എനിക്ക് ഉത്തരം കനിയാൻ കെൽപ്പുറ്റവനാണ്. ദുആ ചെയ്യുമ്പോൾ അവൻ്റെ കൽബ് അള്ളാഹുവിൽ പരിമിതപ്പെടണം, അള്ളാഹുമായി മാത്രം ബന്ധപ്പെടണം. ദുആയിൽ ഇഖ്ലാസ്, അതേപോലെ സിദ്ഖ്, നിഷ്കളങ്കതയും സത്യസന്ധതയും ഇത് വേണം എന്നുള്ളത് അറിയിക്കാനാണ് ഇദാ ദഅ എന്ന പ്രയോഗം. അതില്ല എങ്കിൽ ഉജീബ് ദഅവത്ത് ദാ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരമേകും എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ദുആ ചെയ്യാനും അള്ളാഹു ഉത്തരം തരും എന്നതും അറിയിച്ചു. മാത്രമല്ല അദ്ദാഴി എന്നാണ് പറഞ്ഞത്, ദുആ ചെയ്യുന്നവൻ, ദുആ ചെയ്യുന്ന ഒരാൾക്കാണ് അദ്ദാഴി എന്ന് പറയുക. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല ഇദാ ദഅനി എന്ന് പറഞ്ഞത് അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. ദുആ ചെയ്യുമ്പോൾ നിഷ്കപടനായി, നിഷ്കളങ്കമായി, സത്യസന്ധനായി ദുആ ചെയ്യണം. അള്ളാഹുവിലേക്ക് താൻ ആവശ്യക്കാരനാണ്, അള്ളാഹു തനിക്ക് ഉത്തരം ചെയ്യാൻ കൽപ്പിച്ചവനാണ്, ഈ ഉറപ്പോടുകൂടിയൊക്കെ ആയിരിക്കണം ദുആ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ പ്രയോഗം. അത് പണ്ഡിതന്മാർ പ്രത്യേകം ഈ ഒരു പ്രയോഗം എടുത്ത് ഉണർത്തിയ ഒരു വിഷയമാണ്. അപ്പോൾ ഉജീബു ദഅവത്ത് ദാഇ ഇദാ ദഅനി. ഇനി മറ്റൊരു മസല, ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം പ്രതിപാദ്യമായിട്ടുള്ളത് ഈ വചനം, അതുപോലെ വിശുദ്ധ ഖുർആനിലെ മറ്റു ചില വചനങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനത്തെയും ഉറപ്പിനെയുമാണല്ലോ അറിയിക്കുന്നത്. അതെന്താ? ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് അള്ളാഹു ജവാബേകും, ഉത്തരമേകും, അള്ളാഹുവിൽ നിന്ന് ഇജാബത്ത് കിട്ടും, ഇജാബത്തുണ്ട്. ഉദൂനി അസ്തജിബ് ലക്കും, സൂറത്ത് ഗാഫിറിൻ്റെ 60-ൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം കനിയും തീർച്ച. അവിടെ അസ്തജിബ് എന്നാണ്. പക്ഷേ അല്ല, നമുക്കത് ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകത ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ ഫലി അസ്തജീബൂലി വലിയു മിനുബി എന്നെടുത്ത് മനസ്സിലാക്കാം. അസ്തജിബിലക്കും, അള്ളാഹു തീർപ്പാക്കി പറയണം ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും, ഉദൂനി അസ്തജിബിലക്കും. അതേപോലെ നമ്മൾ തൊട്ടുമുമ്പ് കേട്ടു അമ്മൈ യുജീബുൽ മുത്തറ ഇദാ ദഅ, നിർബന്ധിതൻ ദുആ ചെയ്താൽ ഉത്തരം നൽകുന്നവൻ ആര്യെന്ന്. അവിടെ ആ ചോദ്യം അള്ളാഹു ഉത്തരം തരും എന്നുള്ളതാണ്. യുജീബുൽ മുത്തർ ഇദാ ദഅഹു, അള്ളാഹു ഉത്തരം തരും എന്നുള്ളത് വാക്ക് പറയാണ്, അള്ളാഹു സുബ്ഹാന തആല വാഗ്ദാനം നൽകുകയാണ്. നമ്മുടെ ഈ വചനം ഉജീബ് ദഅവത്ത് ദാ ഇദാ ദഅ, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. എത്ര ദുആ ചെയ്യുന്നവർ, അവർ ഏറെ ദുആ ചെയ്തിട്ടും അവർക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലരുടെയും സങ്കടമാണ്, പലരുടെയും കരച്ചിലും വിളിയുമൊക്കെയാണ്. ദുആ ചെയ്യുന്നു, പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാന തആല വാഗ്ദാനം ചെയ്തത് എന്തുകൊണ്ട് പലരുടെയും അളവിൽ ലഭ്യമാകുന്നില്ല, പലർക്കും അത് നിറവേറ്റപ്പെടുന്നില്ല? ഈ വാഗ്ദാനത്തിൻ്റെ വിഷയത്തിൽ, അത് നിറവേറ്റപ്പെടുന്ന വിഷയത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഈ ആയത്ത് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കൽ അത്യന്താപേക്ഷിതാണ്, അനിവാര്യമാണ്. അടുത്ത എപ്പിസോഡിൽ ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 27, എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: ചോദ്യം 1, സുആലു നവാൽ എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ, സംസാരത്തിലൂടെ ഉത്തരം ആവശ്യപ്പെടുക. ബി, ഒരു വസ്തുവോ കാര്യമോ ആവശ്യപ്പെടുകയും അത് നൽകിക്കൊണ്ട് ഉത്തരം നൽകുകയും ചെയ്യുക. സി, ഉത്തരം നൽകാതിരിക്കുക. 2, അദ്ദാഇ എന്ന യാ പദത്തിൽ ഒഴിവാക്കപ്പെട്ടത് അറബി ഭാഷയിലെ ഏത് പ്രത്യേകത കാരണത്താലാണ്? ഓപ്ഷൻ എ, അക്ഷരത്തെറ്റ് കാരണം. ബി, ഭാഷാപരമായ സൗന്ദര്യത്തിനും ലഘൂകരണത്തിനും വേണ്ടി അഥവാ തഹ്ഫീഫിന് വേണ്ടി. സി, ആ വാക്കിന് അർത്ഥമില്ലാത്തതുകൊണ്ട്. ചോദ്യം 3, ഒരു മുസ്ലിം നടത്തുന്ന പുണ്യകരമായ ദുആക്ക് അള്ളാഹു നൽകുന്ന ഇജാബത്ത് എത്ര തരത്തിലാകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ, രണ്ട് തരത്തിൽ, ബി അഞ്ച് തരത്തിൽ, സി മൂന്ന് തരത്തിൽ.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840
5: റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന കുഞ്ഞു ഖാരി മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ 1 മുതൽ 155 വരെയുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.
1: സൂറത്തു ആലി ഇംറാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

وحكمة ثم جاءكم رسول مصدق لما معكم مصدق

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലു ഇമ്രാൻ 1 മുതൽ 155 വരെയുള്ള വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അലാജ്മി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു മുദ്ദസിറിലെ 16 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 16. വാക്കർത്ഥം: ലാ തുഹരിക്, നീ ഇളക്കരുത് അഥവാ ചലിപ്പിക്കരുത്. ബിഹി, അതും കൊണ്ട്, അതുമായി. ലിസാനക, നിന്റെ നാവ്. ലിതഅജല ബിഹി, അതിനെ നീ ധൃതിപ്പെടുവാൻ വേണ്ടി.
5: ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി.
4: നബിയെ, നീ അതിന് അഥവാ ഖുർആന് ധൃതി കൂട്ടുവാൻ വേണ്ടി നിന്റെ നാവിനെ അതും കൊണ്ട് നീ ഇളക്കേണ്ട. വചനം 17. വാക്കർത്ഥം: ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ജംഅഹു, അതിനെ ഒരുമിച്ച് കൂട്ടൽ അഥവാ സമാഹരിക്കൽ. വഖുർആന, അതിനെ ഓതിത്തരലും.
5: ഇന്ന അലൈന ജംഅഹു വഖുർആന,
4: നിശ്ചയമായും അതിനെ അഥവാ നിന്റെ മനസ്സിൽ സമാഹരിക്കലും അത് ഓതിത്തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. വചനം 18. വാക്കർത്ഥം: ഫഇദാ ഖറഅനാഹു, അങ്ങനെ അഥവാ ആകയാൽ നാം അതിനെ ഓതിയാൽ അഥവാ ഓതിത്തന്നാൽ.

നമ്മുടെ മേലാണ് ബാധ്യത. ബയാന, അതിന്റെ വിവരണം, വിവരിക്കൽ. പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. 16 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ആശ്വാസപ്രദമായ ഒരു ഉപദേശമാണ് ഈ വചനങ്ങളിൽ അല്ലാഹു നൽകുന്നത്. സൂറത്ത് ത്വാഹ 114 ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ചതുപോലെ, ജിബ്രീൽ അലൈഹിസലാം ഖുർആന്റെ വഹിയുമായി വരുമ്പോൾ അദ്ദേഹം സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ അത് മനഃപ്പാഠമാക്കുവാനും മറന്നു പോകാതിരിക്കുവാനും വേണ്ടി തിരുമേനി അത് ധൃതിയിൽ നാവിളക്കി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ചാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നും ബുഖാരിയും മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സാഹസപ്പെടേണ്ടതില്ലെന്നും അത് മനസ്സിൽ സമാഹരിച്ച് ഉറപ്പിച്ചു തരലും വേണ്ടതുപോലെ പാരായണം ചെയ്തു തരലും നമ്മുടെ ബാധ്യതയാണെന്നും ഓതിത്തരുമ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതിയെന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. മാത്രമല്ല, അവതരിപ്പിച്ചു തരുന്ന ഖുർആൻ വചനങ്ങൾക്ക് ആവശ്യമായ വിവരണവും വ്യാഖ്യാനവും നൽകലും അല്ലാഹുവിന്റെ ബാധ്യത തന്നെയാണെന്ന് കൂടി ഉണർത്തിയിരിക്കുന്നു. ബുഖാരിയുടെ റിവായത്തിൽ ഈ വചനങ്ങൾ അവതരിച്ചതിന് ശേഷം പിന്നീട് ജിബ്രീൽ അലൈഹിസലാം വരുമ്പോൾ തിരുമേനി തല താഴ്ത്തി ശ്രദ്ധാപൂർവം കേൾക്കുകയും അദ്ദേഹം പോയാൽ അല്ലാഹു വാഗ്ദത്തം ചെയ്തതുപോലെ അവിടുന്ന് അത് ഓതിക്കേൾപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. അതിനെ സമാഹരിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന അലൈനാ ജംഅഹു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം, അപ്പോൾ അവതരിക്കുന്ന വചനങ്ങൾ മറന്നുപോകാതിരിക്കത്തക്കവണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ ഉറപ്പിച്ചു പാഠമാക്കി കൊടുക്കുന്നു എന്നത്രേ. മുസ്ഹഫുകളിൽ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്രോഡീകരണമല്ല ഇതുകൊണ്ട് ഉദ്ദേശ്യം എന്ന് വ്യക്തമാണ്. ഈ ക്രോഡീകരണത്തെപ്പറ്റി മുഖവുരയിൽ വിവരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഖുർആൻ വിവരിക്കുന്നതിന്റെ ബാധ്യതയും അല്ലാഹുവിനാണ്. തുമ്മ ഇന്ന അലൈനാ ബയാന എന്ന് പറഞ്ഞുവല്ലോ. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് പ്രധാനമായും രണ്ട് പ്രകാരത്തിലായിരിക്കും. ഒന്ന്, ചില വചനങ്ങളിൽ സംക്ഷിപ്തമായോ സൂചനയായോ വ്യംഗ്യമായോ മറ്റോ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റു ചില വചനങ്ങൾ മുഖേന വ്യക്തമായും വിശദമായും വിവരിച്ചു കൊടുക്കുക. ഖുർആന്റെ ചില വശങ്ങൾ ചില വശങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നുവെന്ന് പറയുന്നതിന്റെ സാരം ഇതാണ്. രണ്ട്, ഖുർആൻ വചനങ്ങൾ മുഖേനയല്ലാതെ അഥവാ വഹീന്റെ പല ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരിനം മുഖേന ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും ചര്യകളിലൂടെയും ഇത് നമുക്ക് ലഭിക്കുന്നു. തിരുമേനിയുടെ സുന്നത്തുകൾ ഖുർആന്റെ വ്യാഖ്യാനമാണെന്ന് പറയുന്നതിന്റെ ഉദ്ദേശ്യം ഇതാണ്. ഖിയാമത്ത് നാളിനെയും അതിനെ നിഷേധിക്കുന്നവരെയും കുറിച്ചായിരുന്നുവല്ലോ മുൻ ആയത്തുകളിലെ സംസാരം. ഇടക്ക് വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. ഒരുപക്ഷെ ഈ സ്ഥാനത്ത് വച്ച് തന്നെ ഈ ഉപദേശം നൽകേണ്ടുന്ന പ്രത്യേക സന്ദർഭം നേരിട്ടിരുന്നുവെന്നും വരാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ വച്ച് തന്നെ അക്കാര്യം ഉണർത്തിയത്. അല്ലാഹുവിനറിയാം. ഏതായാലും അടുത്ത വചനങ്ങളിൽ മുൻ സംസാര വിഷയം തന്നെ തുടരുന്നു. വചനം 20, വാക്കർത്ഥം. കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ തുഹിബ്ബൂന, എങ്കിലും അഥവാ പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ആജില, ക്ഷണികമായതിനെ, വേഗം കഴിയുന്നതിനെ. മനുഷ്യരെ, അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ ക്ഷണികമായതിനെ അഥവാ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. വചനം 21, വാക്കർത്ഥം. വതദറൂന, നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. അൽ ആഖിറ,
പരലോകത്തെ.

0: പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. 20 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം, അതാണ് നിങ്ങൾക്ക് പിണഞ്ഞ അബദ്ധം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സത്യ യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുവാനും തോന്നിയാസങ്ങളിൽ മുഴുകുവാനും ഒരുമ്പെടുന്നത് എന്ന് താൽപ്പര്യം. വാസ്തവത്തിൽ പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവർ പോലും ദുർമാർഗത്തിൽ പതിച്ചു പോകുവാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ. അതെ, ഐഹിക ജീവിതത്തോടുള്ള പ്രേമവും പരലോക ജീവിതത്തെക്കുറിച്ചുള്ള അവഗണനയും. വചനം 22. വാക്കർത്ഥം: വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമ ഇദിൻ, അന്ന്. നാദിറ, പ്രസന്നമായവയായിരിക്കും അഥവാ ഭംഗിയായവയായിരിക്കും.
1: വുജൂഹുൻ യൗമ ഇദിൻ നാദിറ,
0: ചില മുഖങ്ങൾ അന്നത്തെ ദിവസം സന്തോഷിച്ചു പ്രസന്നമായവയായിരിക്കും. വചനം 23. വാക്കർത്ഥം: ഇലാ റബ്ബിഹ, അവയുടെ റബ്ബിങ്കലേക്ക്. നാദിറ, നോക്കുന്നവയായിരിക്കും.
1: ഇലാ റബ്ബിഹ നാദിറ,
0: അതെ, അവയുടെ റബ്ബിങ്കലേക്ക് നോക്കിക്കാണുന്നവയായിരിക്കും. വചനം 24. വാക്കർത്ഥം: വ വുജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമ ഇദിൻ, അന്ന്. ബാസിറ, ചുരുങ്ങിയ, ചുളിഞ്ഞ, ഇരുണ്ടവയായിരിക്കും.
1: വൗജൂഹു യൗമ ഇദിൻ ബാസിറ,
0: ചില മുഖങ്ങളാവട്ടെ അന്നത്തെ ദിവസം വിഷാദിച്ച് ചുളുങ്ങിയവയുമായിരിക്കും. വചനം 25. വാക്കർത്ഥം: തദുന്നു, അവ ധരിക്കും അഥവാ ഉറപ്പിക്കും. അയ്യുഫ്അല, ചെയ്യപ്പെടുമെന്ന് അഥവാ പ്രവർത്തിക്കപ്പെടുമെന്ന്. ബിഹ, അവയെക്കൊണ്ട്, അവയോട്. ഫാഖിറ, വല്ല അത്യാപത്തും, നട്ടെല്ലിന് ബാധിക്കുന്ന വിപത്ത്.
1: തദുന്നു അയ്യുഫ്അല ബിഹ ഫാഖിറ,
0: അവയെക്കൊണ്ട് വല്ല അത്യാപത്തും പ്രവർത്തിക്കപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതാണ്. 22 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതായത്, സന്തോഷാധിക്യത്താൽ സജ്ജനങ്ങളുടെ മുഖങ്ങൾ പ്രശോഭിച്ച് പ്രസന്നങ്ങളായിത്തീരുകയും അള്ളാഹുവിനെ ദർശിക്കുകയെന്ന മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും. അതേസമയത്ത് ദുർജനങ്ങളാകട്ടെ, തങ്ങൾക്ക് അത്യാപത്താണ് നേരിടുവാനുള്ളതെന്ന് കണ്ട് അങ്ങേയറ്റം വിഷാദപ്പെടുകയും അവരുടെ മുഖങ്ങൾ ഇരുളടഞ്ഞ് ചുളുങ്ങിപ്പോകുകയും ചെയ്യുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വമ്പിച്ച അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ തിരുസന്നിധി ദർശിക്കുവാനുള്ള ഭാഗ്യം. മുഅ്തസില വിഭാഗക്കാരെ പോലെയുള്ള ചില യുക്തിവാദക്കാർക്ക് അവരുടെ തത്വശാസ്ത്രമനുസരിച്ച് ഈ ദർശനത്തെ അംഗീകരിക്കുവാൻ സാധിക്കയില്ല. അതുകൊണ്ട് അവർ അത് സംബന്ധിച്ച രേഖകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുകയോ തള്ളിക്കളയുകയോ ചെയ്തു കാണാം. പക്ഷേ ചില ഖുർആൻ വചനങ്ങളിൽ നിന്നും ബലപ്പെട്ട പല ഹദീസുകളിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ടതും സ്വഹാബികൾ, താബിഉകൾ, സമുദായത്തിലെ പണ്ഡിതന്മാർ എന്നുവേണ്ട, പൊതുവിൽ മുസ്ലിം സമുദായം മുഴുവനും അംഗീകരിച്ചതുമായ ഒരു യാഥാർത്ഥ്യമാണത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികളിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റും ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില ആളുകൾ ചോദിച്ചു: അള്ളാഹുവിന്റെ റസൂലെ, നാം ഖിയാമത്ത് നാളിൽ നമ്മുടെ റബ്ബിനെ കാണുമോ? അപ്പോൾ തിരുമേനി പറഞ്ഞു: ഒട്ടും മേഘമില്ലാത്ത അവസരത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിൽ നിങ്ങൾക്ക് വിഷമം നേരിടുമോ? അവർ പറഞ്ഞു: ഇല്ല. തിരുമേനി പറഞ്ഞു: അതുപോലെ നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വഴിയെ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി സുഹൈബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്ന ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്: സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വല്ലതും കൂടുതലായി നൽകേണ്ടതുണ്ടോ എന്ന് അല്ലാഹു അവരോട് ചോദിക്കും. അവർ മറുപടി പറയും, നീ ഞങ്ങളുടെ മുഖം വെള്ളയാക്കി ഞങ്ങൾക്ക് സന്തോഷം നൽകിത്തരുകയും ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു തന്നില്ലേ? ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ മറ ഉയർത്തപ്പെടും. എന്നിട്ട് അവർ അല്ലാഹുവിൻ്റെ തിരുമുഖം നോക്കിക്കാണും. അപ്പോൾ അവർക്ക് തങ്ങളുടെ റബ്ബിനെ നോക്കിക്കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായി മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കയില്ല. പിന്നീട് തിരുമേനി ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്ത്, നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവുമുണ്ട് കൂടുതലുമുണ്ട് എന്ന ഖുർആൻ വചനം ഓതുകയും ചെയ്തു.
2: ഇമാം മുസ്ലിം റഹിമഹുല്ലാ.
0: ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറഞ്ഞത് സ്വർഗവും കൂടുതൽ എന്ന് പറഞ്ഞത് തിരുമുഖ ദർശനവും ആകുന്നുവെന്നാണ് തിരുമേനി ഇതു മുഖേന ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ മറ ഉയർത്തപ്പെടും എന്നുള്ള ഹദീസിലെ വാക്യം ശ്രദ്ധേയമാണ്. അള്ളാഹുവിൻ്റെ തിരുമുഖം സൃഷ്ടികൾക്ക് കാണുവാൻ സാധിക്കാതിരിക്കുമാറുള്ള എന്തോ ഒരു മറ ഉണ്ടെന്നും ആ മറ എന്താണെന്ന് അള്ളാഹുവിനറിയാം. ആ മറ ആരിൽ നിന്ന് നീക്കപ്പെടുന്നുവോ ആ ഭാഗ്യവാന്മാർക്കേ അതിന് സാധിക്കുകയുള്ളൂവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വസ്തുത അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സൂറത്തുൽ മുത്തഫിഫീനിൽ നരകക്കാരായ മഹാപാപികളെപ്പറ്റി അള്ളാഹു പറയുന്നു, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അങ്ങനെയല്ല, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിച്ചതുപോലെ അള്ളാഹുവിനെ ദർശിക്കുന്നതിൽ നിന്ന് സജ്ജനങ്ങൾ മറയിടപ്പെടുന്നതല്ല. അതുകൊണ്ടാണല്ലോ അവിശ്വാസികൾ മറയിടപ്പെടുന്നവരാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്.
3: പീസ് ഖുർആൻ റേഡിയോ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ലം യകുൻ അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. മിൻ അഹ്ലി, നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്, അപ്പോൾ ഇലുഹാർ. ഫക്കീന, ഇലുഹാറാണ്. ഹത്താത്ത് തീഹുമുൽ ബയ്യിന, ബയ്യിന, ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന. ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു, ബയ്യിന. പിന്നെ റസൂലും മിന, തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന, എത്തുലു സുഹുഫം, അതും തൻവിന് ശേഷം മീമാണ്. സുഹുഫം മുതഹറ, ഫീഹ കുതുബു ഖയ്യിമ, അതും ഇഖ്ഫാ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി, ഇഖ്ലാബാണ്. നൂന് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. മിം ബഅദി. പിന്നെ ജാ മദ്ദാണ്, മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസ്സീൻ ലഹുദ്ദീൻ ഹുനഫാ, മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ദാലിക ദീനുൽ ഖയ്യിമ, ഹിന്നല്ലദീന കഫറു മിൻ അഹ്ലി, വീണ്ടും ഇളഹാറാണ് മിൻ അഹ്ലി. ഖാലിദീന ഫീഹ ഉലൈക മദ് മുത്തസിലാണ്, നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ അമിനു വഅമിലു സ്വാലിഹാത്തി ഉലൈക, വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും മദ് മുത്തസിൽ ഇൻദ ഇഖ്ഫാ ആണ്. ജന്നാത്തു അദനിൻ തജ്രി, വീണ്ടും ഇഖ്ഫാ. മിൻ തഹ്തിഹ, അതും വീണ്ടും ഇഖ്ഫാ. അൻഹാർ ഇൽഹാർ. ഖാലിദിന ഫീഹ അബദ മദ് മുത്തസിൽ മദ് മുഫസിൽ. റളിയല്ലാഹു അൻഹും ഇൽഹാർ. വറളു അൻ ഇൽഹാർ. ലിമൻ ഖഷിയ, ലിമൻ ഖഷിയ ഇൽഹാർ. അപ്പം ഓതി നോക്കാം. أعوذ بالله من الشيطان

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി മതി. ആ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാത വദാലിക
0: ഒന്നുകൂടി ഹുനഫ
1: ഹുനഫ
0: സകാന നിർത്ത
1: വയുഖീമു സ്വലാത വയുതു സകാത വദാലിക
0: സകാത്ത് നിർത്ത യുതുസ്സകാ ഹ ഹുനഫ

0: ഇൻഷാല്ലാ അത് അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൌ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമീം മുസക്കൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്, തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ, ബസീർ എന്നത് മദ് ഇഅറിദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുല്ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും, യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും, പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വിൻ വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വിൻ വനുഫൂർ
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല തൻവീനു ശേഷം അയൻ, മുക്കിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കിബന്നല എന്നല്ല, മുക്കിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സിലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ. അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അലാ സിറാത്തി മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അലാ സിറാത്തി മുസ്തഖീം, അലാ സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അലാ സിറാത്തി മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ
5: ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ചപരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത്

0: കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് ആറേഴ് കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 115 മുതൽ 135 വരെയുള്ള വചനങ്ങളാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഉമർ അൻവർ അന്നബ്രാവി.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. വിശുദ്ധ ഖുർആനിനെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ പാരായണം നിർവഹിക്കപ്പെടുന്നത് കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടി ഒരുക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറത്തു അംബിയ 42 മുതൽ അവസാനം വരെയും സൂറത്തുൽ ഹജ്ജ് മുഴുവനായും സൂറത്തുൽ മുഅ്മിനൂൻ 1 മുതൽ 50 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി മിഷാരി റാഷിദ് അൽ അഫാസി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു അംബിയ 42 മുതൽ അവസാനം വരെയും സൂറത്തു ഹജ്ജ് മുഴുവനായും സൂറത്തു മുഅ്മിനൂൻ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ ഖാരി മിശാരി റാഷിദ് അൽ അഫാസി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 29. യൂസുഫു, യൂസുഫേ, ആരിദ്, നീ തിരിഞ്ഞുകളയുക അഥവാ അവഗണിച്ചേക്കുക. അൻഹാദ, ഇതിനെപ്പറ്റി. വസ്തഗ്ഫിരി, പെണ്ണേ, നീ പാപമോചനം തേടുകയും ചെയ്യുക. ലിദം

0: അഥവാ അബദ്ധക്കാരിൽപ്പെട്ടവൾ.
1: യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക് ഇന്നകി കുന്തി മിനൽ ഖാത്തിഇൻ.
2: യൂസുഫ്, നീ ഇതിനെപ്പറ്റി അവഗണിച്ചേക്കുക. സുലൈഖ, നീ നിന്റെ പാപത്തിന് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും നീ തെറ്റുകാരിൽപ്പെട്ടവളായിരിക്കുന്നു.
3: രണ്ടുപേരുടെയും മൊഴിയിൽ അവനവന്റെ നിരപരാധിത്വവും മറ്റേയാളുടെ മേലുള്ള ആരോപണവും ഉള്ളതുകൊണ്ട് ഒരാളുടെ മേൽ കുറ്റം ചുമത്തുവാൻ എന്തെങ്കിലും തെളിവ് വേണമല്ലോ. സ്ത്രീയുടെ സ്വന്തക്കാരിൽ നിന്ന് തന്നെ ഒരാൾ മുമ്പോട്ട് വന്നു. അവൻ അവളെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ മുൻവശവും അവൾ അവനെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ പിൻവശവുമായിരിക്കും കീറിയിരിക്കുക എന്ന് പറഞ്ഞു. നിഷ്പക്ഷമായ ഒരു തെളിവ് സമർപ്പണമാണല്ലോ ഇത്. നോക്കുമ്പോൾ കുപ്പായം കീറിയിരിക്കുന്നത് പിൻഭാഗത്തായിരുന്നു. ഇതിൽ നിന്ന് കാര്യം വെളിക്കുവന്നു. അസീസ് അവൾക്കു നേരെ ക്ഷോഭിച്ച് ശണ്ട കൂടുവാനോ കയർക്കുവാനോ മുതിരാതെ വിഷയം കൈകാര്യം ചെയ്തു. ഉപായവും സൂത്രവും പ്രയോഗിച്ച് തടിതപ്പുകയും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നത് സ്ത്രീകൾക്ക് പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. അതിൽ നിങ്ങൾക്ക് വലിയ സാമർഥ്യം തന്നെയുണ്ട്. അതിൽപ്പെട്ടതാണിതും എന്ന് പറഞ്ഞ് കുറ്റം ഭാര്യയുടേത് തന്നെയാണെന്നും സ്ഥാപിച്ചു. മേലിൽ ഇതിനെ തുടർന്ന് അനിഷ്ടകരമോ അപമാനകരമോ ആയ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അവളുടെ പക്കൽ വന്നുപോയ ഈ കൃത്യത്തെ കേവലം നിസാരമാക്കി അവഗണിച്ചു കളയണമെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമയെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അന്തരീക്ഷം ശാന്തമാക്കിയ ശേഷം, നിന്റെ പക്കൽ തെറ്റ് പറ്റിപ്പോയിട്ടുള്ളത് ഇനി നിഷേധിച്ചിട്ട് കാര്യമില്ല, പാപമോചനം തേടിക്കൊള്ളണം എന്ന് ഭാര്യയെയും ഉപദേശിച്ചു. കേസിന് തുമ്പുണ്ടാക്കുമാറ് തെളിവ് സമർപ്പിച്ച സാക്ഷി ആരായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അവളുടെ സ്വന്തക്കാരിൽപ്പെട്ട ഒരു സാക്ഷി ഷാഹിദുമിൻ അഹ്ലിഹ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വന്തത്തിൽപ്പെട്ടവർ കക്ഷിക്ക് ഗുണകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുമ്പോൾ അതിൽ സംശയിക്കപ്പെടാമെങ്കിലും ദോഷകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുന്നത് കൂടുതൽ വിശ്വസനീയമായിരിക്കുമല്ലോ. ഈ വിശേഷണത്തിൽ ആ സൂചന അടങ്ങിയിരിക്കുന്നതായി കാണാം. ആ സാക്ഷി അവളുടെ വീട്ടിലോ കുടുംബത്തിലോ പെട്ട ആളായിരുന്നുവെന്നും ഒരു ചെറിയ ശിശുവായിരുന്നുവെന്നും അല്ലെന്നുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നിനും തെളിവില്ല താനും. ചെറിയ ശിശുവായിരുന്നുവെന്ന് കാണിക്കുന്ന ഒരു ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ദുർബലമത്രേ. സാക്ഷ്യം പറഞ്ഞത് ആരായാലും ശരി, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദുർവൃത്തരും തന്ത്രശാലികളുമാണെന്നല്ല ആ വാക്കിന്റെ താൽപര്യം. സന്ദർഭത്തിൽ നിന്ന് അത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ സുലൈഖയാണ് വാതിലടച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് നേരെ വശീകരണ ശ്രമം നടത്തിയത്. എന്നിട്ടും പെട്ടെന്ന് ഭർത്താവിനെ കണ്ടപ്പോഴേക്കും യൂസുഫ് എന്റെ നേരെ ഇങ്ങോട്ട് വന്ന് ദുർവൃത്തിക്ക് ശ്രമം നടത്തിയതാണെന്ന് മറിച്ചാരോപിക്കുകയും അവനെ ശിക്ഷിക്കാതെ വിടരുതെന്ന് പറഞ്ഞ് അതിനെ ശക്തിപ്പെടുത്തുകയുമാണല്ലോ സുലൈഖ ചെയ്തത്. അത്രയുമല്ല, അങ്ങയുടെ വീട്ടുകാരുടെ നേരെ ഇത്തരം ദുർവൃത്തിക്ക് വരുന്നത് സാധാരണയിൽ കവിഞ്ഞ ഗൗരവം അർഹിക്കുന്നതാണെന്ന് കൂടി ധ്വനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് അല്പമായ ഒരു ആലോചനയ്ക്ക് പോലും സമയമെടുക്കാതെ ഉപായം കണ്ടെത്തുന്ന ഈ സ്ത്രീ സഹജ സ്വഭാവത്തെപ്പറ്റിയാണ് നിങ്ങളുടെ തന്ത്രം വമ്പിച്ചത് തന്നെ എന്ന് പറഞ്ഞത്. അസീസിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പാരം കീറിയ സംഭവം ബൈബിൾ സ്പർശിച്ചിട്ടില്ല. അതിൽ ഈ രംഗം വിവരിച്ചതിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നു. അതുകൊണ്ട് യജമാനന്റെ ഭാര്യ അവന്റെ മേൽ കണ്ണുവച്ചു. അവൻ സമ്മതിക്കാതിരുന്നു. അവൾ പലതും പറഞ്ഞു നോക്കി, അവൻ അനുസരിച്ചില്ല. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ അവൾ അവന്റെ വസ്ത്രം പിടിച്ചു. എന്നോടുകൂടി ശയിക്ക എന്ന് പറഞ്ഞു. അവൻ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടു പുറത്തേക്കോടി. അവൾ വീട്ടിലുള്ളവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കാൻ അവൻ അഥവാ ഭർത്താവ് ഒരു എബ്രയാനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്റെ കൂടെ ശയിക്കാൻ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചു. അവൻ വസ്ത്രം എന്റെ അടുക്കൽ ഇട്ടുപോയി. യജമാനൻ വന്നപ്പോഴും ആ വണ്ണം തന്നെ പറഞ്ഞു. യജമാനന് കോപം ജ്വലിച്ചു. അവനെ പിടിച്ചു രാജാവിന്റെ കാരാഗ്രഹത്തിലാക്കി. ഉൽപ്പത്തി 39 7 മുതൽ 21 വരെ. കാരാഗ്രഹത്തിലാക്കിയതിന് മുമ്പ് നടന്നതും തുടർന്നുള്ള വചനങ്ങളിൽ കാണുന്നതുമായ വിവരങ്ങളൊന്നും ബൈബിളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല.
0: വചനം 30. വഖാല, പറയുകയും ചെയ്തു. നിസ്വത്തുൻ, ചില സ്ത്രീകൾ. ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള. ഇമ്രഅത്തു, സ്ത്രീ അഥവാ ഭാര്യ. അൽ അസീസി, അസീസിൻ്റെ. തുറാവിദു, വശീകരണ ശ്രമം നടത്തുന്നു. ഫതാഹ, അവളുടെ വാലിയക്കാരനോട് അഥവാ യുവാവിനോട്. അൻ നഫ്സിഹി, അവനു വേണ്ടി. അഥവാ അവനെ വശീകരിക്കുവാൻ. ഖദ് ശഗഫഹ, അവൾക്ക് ഉള്ളിൽ പൂകിയിട്ടുണ്ട് അഥവാ മനം കവർന്നിട്ടുണ്ട്. ഹുബ്ബൻ, സ്നേഹത്താൽ. ഇന്ന, നിശ്ചയമായും നാം. ലനറാഹ, അവളെ കാണുക തന്നെ ചെയ്യുന്നു. ഫീ ദലാലിൻ, വഴിപിഴവിലായി. മുബീനിൻ, വ്യക്തമായ.
1: وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد

0: പട്ടണത്തിലുള്ള ചില സ്ത്രീകൾ പറയുകയും ചെയ്തു, അസീസിന്റെ സ്ത്രീ അഥവാ ഭാര്യ അവളുടെ വാലിയക്കാരനെ വശീകരിക്കുവാൻ ശ്രമം നടത്തുന്നു. അവനോടുള്ള പ്രേമം അവളുടെ മനം കവർന്നിരിക്കുന്നു. നിശ്ചയമായും നാം അവളെ വ്യക്തമായ വഴിപിഴവിലായി കാണുക തന്നെ ചെയ്യുന്നു.
1: വചനം 31. ഫലമ്മാ സമിഅത്ത്, അങ്ങനെ അവൾ കേട്ടപ്പോൾ, ബിമക്കിരിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി, അർസലത്ത്, അവൾ അയച്ചു അഥവാ ആളയച്ചു, ഇലൈഹിന്ന, അവരിലേക്ക്, വഅഅതദത്ത്, അവൾ ഒരുക്കുകയും ചെയ്തു, ലഹുന്ന, അവർക്ക് വേണ്ടി, മുത്തകഅൻ, ചാരിയിരിക്കത്തക്ക സദസ്സ് അല്ലെങ്കിൽ വിരുന്ന് സദസ്സ്, വഅഅതത്ത്, അവൾ കൊടുക്കുകയും ചെയ്തു, കുല്ലവാഹിദത്തിൻ, എല്ലാ ഓരോരുവൾക്കും, മിൻഹുന്ന, അവരിൽ നിന്നുള്ള, സിക്കീനൻ, ഒരു കത്തി, വഖാലത്ത്, അവൾ പറയുകയും ചെയ്തു, ഉഖ്റുജ്, നീ പുറപ്പെടുക അഥവാ പ്രത്യക്ഷപ്പെടുക, അലൈഹിന്ന, അവരിൽ, ഫലമ്മാ റഅയ്നഹു, അങ്ങനെ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ, അക്ബർനഹു, അദ്ദേഹത്തെപ്പറ്റി വിസ്മയിച്ചുപോയി, വഖത്തഅന, അവർ മുറിച്ചു കളയുകയും ചെയ്തു, ഐദിയഹുന്ന, അവരുടെ കൈകളെ, വഖുൽന, അവർ പറയുകയും ചെയ്തു, ഹാശ, പരിശുദ്ധി വാഴ്ത്തുന്നു, ലില്ലാഹി, അല്ലാഹുവിന്, മാഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ബഷറൻ, ഒരു മനുഷ്യൻ, ഇൻഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ഇല്ലാ മലക്കുൻ, ഒരു മലക്കല്ലാതെ, കരീമുൻ, മാന്യനായ.

0: കേട്ടറിഞ്ഞപ്പോൾ അവൾ അവരുടെ അടുക്കലേക്ക് ആളെ അയക്കുകയും അവർക്കായി ഒരു വിരുന്ന് സദസ്സ് ഒരുക്കുകയും ചെയ്തു. അവരിൽ ഓരോരുവൾക്കും ഓരോ കത്തി അവൾ കൊടുക്കുകയും ചെയ്തു. നീ അവരിൽ പ്രത്യക്ഷപ്പെട്ടു ചെല്ലുക എന്ന് യൂസുഫിനോട് അവൾ പറയുകയും ചെയ്തു. അങ്ങനെ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ വലുതായി കണ്ടു, അഥവാ വിസ്മയിച്ചു പോയി. അവർ തങ്ങളുടെ കൈകളെ മുറിപ്പെടുത്തുകയും ചെയ്തു. അവർ പറയുകയും ചെയ്തു, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, ഇതൊരു മനുഷ്യനല്ല, ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റാരും അല്ല.
1: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ യജമാനനെ കുറിച്ചാണ് അൽ അജീസ് എന്ന് പറഞ്ഞത്. മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് അദ്ദേഹത്തിന്റെ സാക്ഷാൽ പേരല്ല. പ്രതാപശാലി, മഹാൻ, ശക്തൻ, വീര്യപ്പെട്ടവൻ, യോഗ്യൻ, ഊക്കൻ, ബഹുമാന്യൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭം പോലെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു വാക്കാണത്. മന്ത്രിമാരെ പോലെ മേലേക്കിടയുള്ള വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് അദ്ദേഹം അന്നത്തെ രാജഭരണത്തിലെ ഉന്നതനായ ഒരാളായിരുന്നുവെന്ന് മനസ്സിലാക്കാം. അക്ബറ എന്ന ക്രിയയുടെ സാക്ഷാൽ അർത്ഥം വലുതാക്കി അഥവാ വലുതായി തോന്നി എന്നാകുന്നു. ആശ്ചര്യകരമായ വല്ലതും കണ്ട് അമ്പരപ്പും വിസ്മയവും തോന്നുമ്പോഴാണ് അത് ഉപയോഗിക്കപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥമെന്ന നിലക്ക് വിസ്മയിച്ചു എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. മുത്തക്ക് എന്ന പദത്തിന് ചാരിയിരിക്കപ്പെടാവുന്ന വസ്തു എന്നത്രയും വാക്കർത്ഥം. മെത്ത, സോഫ, തലയിണ മുതലായ വിരിപ്പ് വിധാനങ്ങളെ ഉദ്ദേശിച്ചാണ് അത് സാധാരണ പറയപ്പെടാറുള്ളത്. അവയിൽ ഇരുന്ന് കഴിക്കപ്പെടുന്ന പഴവർഗം മുതലായ സുഖഭോജ്യ വസ്തുക്കളെ ഉദ്ദേശിച്ചും പറയപ്പെടാം. ആ സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന വിരുന്നൊരുക്കങ്ങളാണിവിടെ ഉദ്ദേശ്യം. അതിൽ കത്തികൊണ്ട് മുറിച്ച് തിന്നേണ്ടുന്ന പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാകുന്നു. മക്ർ എന്ന വാക്കിന് വഞ്ചന, കുതന്ത്രം, കൗശലം, തന്ത്രം, കുസൃതി എന്നിങ്ങനെ സന്ദർഭോചിതം അർത്ഥങ്ങൾ വരും. മക്രഹുന്ന, അവരുടെ കുസൃതി എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആ സ്ത്രീകൾ അവളെപ്പറ്റി കുറ്റവും ആക്ഷേപവും പറഞ്ഞതും അത് പ്രചരിപ്പിച്ചതുമാകുന്നു. ആശ്ചര്യവും അതിശയവും തോന്നുമ്പോൾ സുബ്ഹാനല്ലാഹി എന്ന് പറയാറുള്ളതുപോലെ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു വാക്കാണ് ഹാഷലില്ലാഹി എന്നതും. യൂസുഫും സുലൈഹയും തമ്മിൽ നടന്ന സംഭവം പട്ടണത്തിൽ അഥവാ ഈജിപ്തിൽ പ്രചരിച്ചു. സ്ത്രീകൾക്കിടയിൽ അഥവാ കുലീന സ്ത്രീകളിൽ പ്രത്യേകിച്ചും അതൊരു സംസാര വിഷയമായി. അസീസിന്റെ പത്നിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹദി തന്റെ അടിമച്ചെറുക്കനെ പ്രേമിക്കുന്നു. അവൾ അതിൽ ലയിച്ചുപോയിരിക്കുന്നു, അവൾ പിഴച്ചുപോയി എന്നിങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി. വിവരം സുലൈഹ അറിഞ്ഞു. അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും തന്റെ ഒഴിവ് കഴിവ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും അവൾ ഒരു സൂത്രം പ്രയോഗിച്ചു. തന്നെപ്പറ്റി ആരോപണവും കുറ്റവും പറയുന്ന സ്ത്രീകൾക്ക് കേമമായ ഒരു വിരുന്ന് സദസ്സൊരുക്കി അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി. ഭക്ഷ്യവിഭവങ്ങളുടെ കൂട്ടത്തിൽ കത്തികൊണ്ട് മുറിച്ച് തിന്നേണ്ടുന്ന പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കത്തിയെടുത്ത് മുറിച്ചു തിന്നുമ്പോൾ പെട്ടെന്ന് ആ സദസ്സിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാമയോട് കൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കാണേണ്ട താമസം അദ്ദേഹത്തിൻ്റെ അസാധാരണ സൗന്ദര്യവും നിരുപമമായ കോമളാകൃതിയും കണ്ട് സ്ത്രീകൾ മതിമറന്നുപോയി. അതൊരു മനുഷ്യരൂപമാണെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ആകാശത്തുനിന്ന് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ഒരു മലക്കായിരിക്കുവാനേ തരമുള്ളൂ എന്നവർ അഭിപ്രായപ്പെട്ടു. ശ്രദ്ധ മുഴുവനും യൂസുഫിലേക്ക് തിരിഞ്ഞതുകൊണ്ട് കയ്യിലുള്ള കത്തിയും പഴവർഗ്ഗങ്ങളും അവർ മറന്നുകളഞ്ഞു. യന്ത്രം കണക്കെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സ്വന്തം കൈകൾ അവർ സ്വയം ചെത്തി മുറിയാക്കിയത് അവർ അറിഞ്ഞില്ല. ഇത്രയുമായപ്പോൾ തന്റെ ഉദ്യമത്തിൽ താൻ വിജയിച്ചുവെന്ന് കണ്ട് സുലൈഹ അവരുടെ നേരെ തിരിഞ്ഞു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തു യൂസുഫ് 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ബിസ്സബ്ർ.
1: ഇതോടുകൂടി ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക്.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്, ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറത്തു യാസീനിനെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ

ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ 41-42 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞ കുറേ ആയത്തുകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു രംഗമുണ്ടാകും. അള്ളാഹു എങ്ങനെയാണ് മനുഷ്യനെ അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക? അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുള്ള തെളിവുകൾ എന്തെല്ലാമാണ്? ഇത് രണ്ടും പല തവണ പല ക്ലാസുകളിലും സൂചിപ്പിച്ചിരുന്നതുപോലെ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാവുന്ന ലളിതമായ ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിവുകളിലൂടെ കോടാനക്കോടി രൂപ ചെലവഴിച്ച് വർഷങ്ങൾ സമയമെടുത്ത് മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും കായികവും ആരോഗ്യപരവുമായ മറ്റു പല അധ്വാനങ്ങളുമൊന്നുമില്ലാതെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്ന ചില തെളിവുകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുന്നിൽ നിരത്തിവെക്കുന്നത്. വ ആയത്തുല്ലഹും, അവർക്കുള്ള തെളിവ്. വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. വ ആയത്തുല്ലഹും, അവർക്കുള്ള തെളിവ് എന്നു പറഞ്ഞാദ്യം ഭൂമിയെ അള്ളാഹു പരിചയപ്പെടുത്തി. വ ആയത്തുല്ലഹുമുല്ലൈൽ, രാത്രി ഒരു ദൃഷ്ടാന്തമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചു.

അതിൻ്റെ അർത്ഥ ആശയ തലങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് ആ ആയത്തിൻ്റെ പാരായണ മര്യാദകളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ശ്രദ്ധിക്കുക. വ ആയത്തുൽ ലഹും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അറബി വായിക്കുമ്പോൾ തൻവീനു കൊടുത്താൽ, ശ്രോതാക്കളുടെ കയ്യിൽ ഖുർആനുണ്ടെങ്കിൽ, ഫോണിലോ മറ്റൊക്കെ നോക്കാൻ കഴിയുമെങ്കിൽ 443-ാമത്തെ പേജ് 36-ാമത്തെ സൂറത്ത് യാസീനിലെ 41-ാമത്തെ ആയത്താണ് ചർച്ച ചെയ്യുന്നത്. ആയത്തുൻ പേനയെടുത്ത് പേപ്പറും കയ്യിലെടുത്തിരിക്കുന്ന ശ്രോതാക്കളുണ്ടാകും, അവരതൊന്ന് എഴുതി നോക്കിയാൽ എങ്ങനെ വായിക്കാം? വ ആയത്തുൻ എന്ന ഒരു ഉച്ചാരണം തൻവീനിന് അവസാനത്തിലുണ്ടാകും. രണ്ട് ലൊമ്മ്, രണ്ട് ഫതഹ്, രണ്ട് കസ്ര് ഒരുമിച്ചിടുന്നതിനെയാണല്ലോ നമ്മൾ തൻവീൻ എന്ന് പറയുന്നത്. കലമുൻ, കലമൻ, കലമിൻ എന്ന ഒരു ഉച്ചാരണം അതിൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആയത്തുൻ എന്നതിന് ശേഷം ലാമാണ് വരുന്നത്, ലഹും എന്നതിലെ ലാമ. തൻവീനിന് ശേഷം ലാമ് വന്നാൽ എങ്ങനെ പാരായണം ചെയ്യണം? അതിനൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ചാണ് നമ്മൾ ഓതേണ്ടത്. വ ആയത്തുൽ ലഹും അങ്ങനെയാണ് ഓതേണ്ടത്. വ ആയത്തുൽ ലഹും എന്താണിവിടെ സംഭവിച്ചത്? ആയത്തുൻ എന്നതിലെ ആ നൂന്, ഉച്ചാരണത്തിൽ വരുന്ന നൂന് ലാമിൽ അലിഞ്ഞു ചേർന്നാണ് വായന നടക്കുന്നത്, പാരായണം നടക്കുന്നത്. ആയത്തുൻ ലഹും എന്നല്ല, മറിച്ച് വ ആയത്തുൽ ലഹും ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് പിന്നീട് എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കാൻ പറ്റും. വ ആയത്തുൽ ലഹും, വ ആയത്തുൽ ലഹും അന്നാ ഹമൽന, ഈ രൂപത്തിലാണ് അത് പാരായണം ചെയ്യേണ്ടത്. അന്നാ എന്ന് പറയുന്നിടത്ത് ശബ്ദുള്ള നൂനാണ് മണിച്ചോദനം എന്നത് നമുക്കൊക്കെ അറിയാം. എങ്ങനെയാണ് മണിച്ചോദ്? അന്നാ ഹമൽന ഇതല്ല. അന്നാ ഹമൽന ദുർരിയതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ. ദുർരിയതഹും എന്നതാണ് അറബിയിലുള്ള വാക്ക്. ര എന്ന വാക്ക് അറബിയിൽ സാധാരണഗതിയിലില്ല. എന്നാൽ റി എന്ന ഉച്ചാരണമില്ല. റാന് ഫതഹ് കൊടുത്താൽ റ എന്ന് വായിക്കും. റാന്റെ മുകളിൽ വരയിട്ടാൽ ഫതഹ് കൊടുത്താൽ റ എന്ന് വായിക്കും. താഴെയാണ് വരയിടുന്നതെങ്കിലോ, കസ്റാണ് കൊടുക്കുന്നതെങ്കിലോ, റി എന്നല്ല വായിക്കുക, രി എന്നാണ് വായിക്കേണ്ടത്. റി എന്ന ഉച്ചാരണമില്ല, രി എന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, ഇതാണ് ആ ആയത്തിൻ്റെ പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി വഖല

മിസ്ലിഹി ലഹും മിം മിസ്ലിഹി വായർക്കബൂൻ. അവിടെയും ആ രണ്ട് മീമുകൾ ഒരുമിച്ച് വരുന്നിടത്തും സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വരുന്നിടത്തും എങ്ങനെയാണ് ഓതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഓതി നോക്കിയാൽ നന്നായിരിക്കും. വഹല

അതിൻ്റെ അർത്ഥം നോക്കാം. വ ആയത്തുൻ, ആയത്തുൻ എന്ന വാക്ക് ഖുർആനിൽ ആയത്ത് എന്ന് ആയ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഖുർആനിലെ ഒരു വാചകം, ഒരു വചനം, അതിന് ആയത്ത് എന്ന് പറയാറുണ്ട്. എന്നാൽ തെളിവ്, ദൃഷ്ടാന്തം എന്നതാണ് അതിൻ്റെ അർത്ഥം. വ ആയത്തുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ആർക്കുള്ള ദൃഷ്ടാന്തം? മുഴുവൻ മനുഷ്യർക്കുമുള്ള ദൃഷ്ടാന്തം. എല്ലാ ആളുകളെയും അള്ളാഹുവിൻ്റെ പരലോകത്ത് അവൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടും. അതിനുള്ള തെളിവ്, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, അവനാണ് സൃഷ്ടാവ്, അങ്ങനെ ഒരു സൃഷ്ടാവ് ശക്തിയുണ്ട് എന്നതിനുള്ള തെളിവ് എന്താണ്? അന്ന ഹമൽന, ഹമല എന്ന് പറഞ്ഞാൽ ചുമക്കുക, വഹിക്കുക എന്നൊക്കെയാണ്.

0: അന്ന, തീർച്ചയായും നാം ഹമൽന അവരെ ചുമന്നു, അവരെ വഹിച്ചു. ദുരിയത്തഹും, ആരെ? അവരുടെ സന്തതികളെ. ഫിൽ ഫുൽക്കി, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ. അൽ മഷ്ഹൂൻ, ഭാരമേറിയ, ചരക്കുകൾ നിറച്ച അല്ലെങ്കിൽ ഭാരമേറിയ കപ്പലിൽ നാം അവരുടെ സന്തതികളെ വഹിക്കുകയുണ്ടായി, ചുമക്കുകയുണ്ടായി. എന്താണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ പഠിപ്പിക്കുന്നത്? സൂര്യചന്ദ്രാദികളെപ്പോലെ, രാപ്പകലുകളെപ്പോലെ, ആകാശഭൂമികളെപ്പോലെ, സസ്യലതാദികളെപ്പോലെ, നമ്മുടെ ചുറ്റും കാണുന്ന കോടാനക്കോടി സൃഷ്ടി ചരാചരങ്ങളെപ്പോലെ, വലിയ ഒരു ദൃഷ്ടാന്തമാണ് മനുഷ്യന് അള്ളാഹു നൽകിയ വാഹനങ്ങൾ, മനുഷ്യന് അള്ളാഹു കാണിച്ചു കൊടുത്ത വഴികൾ. ഇതൊക്കെ റബ്ബിൻ്റെ വലിയ ദൃഷ്ടാന്തമായി വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. വഴികളെ തന്നെ, മലമ്പാതകൾ റബ്ബിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു സൂറത്തു ഫാത്തിറിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന വാഹനങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടി വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. വ ആയതുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്. എഴുതിയെടുക്കുന്നവർ ശ്രദ്ധയോടെ എഴുതിയെടുക്കുക. വ ആയതുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്. അന്നാ, തീർച്ചയായും നാം. ഹമൽന, അവരെ വഹിച്ചു, അവരെ ചുമന്നു. ആരെ? ഹമൽന, നാം ചുമന്നു, നാം വഹിച്ചു. ദുരിയത്തഹും, അവരുടെ സന്തതികളെ. ഇവിടെ ഈ വാക്കിനെ അള്ളാഹു മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ആബാഉഹും, അവരുടെ മുൻഗാമികളെയും. വ അബ്നാഉഹും, അവരുടെ സന്താനങ്ങളെയും. അഥവാ ബനു ആദം, അതാണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അവർക്ക് യാത്ര ചെയ്യാൻ അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഫിൽ ഫുൽക്ക്, എവിടെയാണ് അള്ളാഹു അവരെ ചുമന്നത്? കപ്പലുകളിലാണ്. അൽ മഷ്ഹൂൻ, ഭാരമേറിയ കപ്പലുകളിൽ. സൂറത്ത് ഇസ്രായിലെ ആയത്ത് നമുക്ക് സുപരിചിതമാണ്. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും അവർക്കു നാം, അവരെ നാം വഹിക്കുകയും ചെയ്തു. അവർക്ക് നാം വാഹനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിലെ വാഹനത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്, വലിയ അത്ഭുതമാണ്. ഒരു തീരത്തു നിന്ന് മറ്റൊരു തീരത്തേക്ക്, ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, അലയടിച്ചുയരുന്ന തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകുന്നത് ചെറിയ വഞ്ചികളും തോണികളും ബോട്ടുകളും മാത്രമല്ല, വലിയ കപ്പലുകളാണ്. വലിയ കപ്പലുകളിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നു. എത്രയുണ്ട്? എത്ര കാലമായി യാത്ര ആരംഭിച്ച്? വൻകരകളെ തമ്മിൽ ബന്ധിപ്പിച്ചതെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല? വിവിധ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തമ്മിൽ എങ്ങനെയാണ് അള്ളാഹു ബന്ധിപ്പിച്ചത്? വിവിധ ഭൂപ്രദേശങ്ങളിലുള്ള മനുഷ്യരെ അള്ളാഹു എങ്ങനെയാണ് ബന്ധിപ്പിച്ചത്? കപ്പലുകളാണ്. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പായക്കപ്പലുകളുടെ പായകളെ ക്രമീകരിച്ച് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വഴിയടയാളമായി സ്വീകരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആരംഭിച്ച യാത്രകൾ, എന്തൊരത്ഭുതമാണത്! എത്ര വലിയ ഭാരമാണ്! വലിയ ഭാരം ചുമന്നുകൊണ്ട്, നൂറുകണക്കിന് യാത്രക്കാരെ ചുമന്നുകൊണ്ട്, ടൺ കണക്കിന് ഈത്തപ്പഴവും ഗോതമ്പും മരിയും മറ്റു വസ്തുക്കളുമൊക്കെ ചുമന്നുകൊണ്ട് കപ്പലുകൾ യാത്ര പോകുന്നു. ഒരു മഹാത്ഭുതമാണ്, ദിവസങ്ങളെടുത്തുള്ള യാത്ര. വെള്ളത്തിൽ ഒരു ചെറിയ കല്ലിട്ടാൽ അതിൻ്റെ ആഴങ്ങളിലേക്കത് ആണ്ടുപോകും. പക്ഷേ വലിയ കപ്പലുകൾ, പർവ്വത സമാനമായ മലയോളം വരുന്ന, കുന്നോളം വരുന്ന കപ്പലുകൾ താഴാതെ വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു. എവിടെ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത്? കാറ്റിൽ നിന്നാണ്, അള്ളാഹു അയക്കുന്ന കാറ്റിൽ നിന്ന്. അതൊരു അത്ഭുതം തന്നെയാണ്. മനുഷ്യരെ, നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ കപ്പലുകളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങളെ അള്ളാഹു ആ കപ്പലുകളെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവൻ. ആ കപ്പലുകൾ സഞ്ചരിക്കാൻ ആവശ്യമായ വായു കാറ്റിനെ അയച്ചു തന്നവൻ. ആ കപ്പലിനെ വെള്ളത്തിൽ താഴാതെ പിടിച്ചു നിർത്തുന്നവൻ. നിങ്ങളെ ഒരിക്കൽ കൂടി പരലോകത്ത് അവൻ്റെ കോടതിയിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അന്നത്തെ കപ്പൽ മാത്രമാണോ? അല്ല, അതിന് ശേഷമുള്ള ഇന്നേ വരെ നിങ്ങൾ നോക്കി, അന്ന് കാറ്റായിരുന്നു ഊർജമെങ്കിൽ പിന്നീട് എഞ്ചിനുകൾ കണ്ടെത്തി, യന്ത്രവൽകൃത കപ്പലുകളുണ്ടായി, യുദ്ധക്കപ്പലുകളുണ്ടായി, കപ്പലുകളുടെ വലുപ്പം കൂടിക്കൂടി വന്നു അല്ലേ. അനേകം യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യാനും അവയ്ക്ക് പറന്നുയരാൻ ആവശ്യമായ റൺവേകൾ സംവിധാനിച്ച വലിയ കപ്പലുകളുണ്ടായി. ഒരു കണ്ടെയ്നറിൽ കൊള്ളാവുന്ന ചരക്കുകളുടെ വസ്തുക്കളുടെ ഭാരമെത്രയായിരിക്കും? 10-15 ടൺ ഭാരമുള്ള കണ്ടെയ്നറുകൾ. അങ്ങനത്തെ 100, 500, 1000 കണ്ടെയ്നറുകൾ സ്ഥാപിച്ച ചരക്കുകപ്പലുകൾ മൈലുകൾ താണ്ടി കിലോമീറ്ററുകൾ വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ ഒരു തീരത്തു നിന്ന് മറ്റൊരു തീരത്തേക്ക് പോവുകയാണ്. ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക് യാത്ര പോവുകയാണ്. അവ വെള്ളത്തിലേക്ക് കണ്ടുപോകുന്നില്ല. എത്ര ഒരു സൗകര്യമാണ് മനുഷ്യന്. ഇതര രാജ്യങ്ങളിൽ നിന്ന് പഴങ്ങളും ഭക്ഷ്യവസ്തുക്കളും മറ്റു യന്ത്രസാമഗ്രികളും മറ്റു മനുഷ്യൻ്റെ ഉപയോഗ വസ്തുക്കളും ഒക്കെ കൊണ്ടുവരാൻ എങ്ങനെയാണ് ഇതില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് സാധിക്കുക? ഒരേ സമയം ഒറ്റക്കപ്പലുകളിൽ ആയിരക്കണക്കിന് യാത്രക്കാരും ലക്ഷോപലക്ഷം കിലോഗ്രാം വസ്തുക്കളും വഹിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ യാത്ര പോകുന്നത്. വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. അന്ന ഹമൽന ദുരിയതഹും, മനുഷ്യരെ നാം വഹിച്ചു. ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, ഭാരമേറിയ കപ്പലുകളിൽ, വലിയ കപ്പലുകളിൽ മനുഷ്യരെ നാം വഹിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, കപ്പലുകൾ മാത്രമാണോ അള്ളാഹുവിൻ്റെ പിന്നെ ഈ ദൃഷ്ടാന്തമെന്ന് പറയുന്നത്? അല്ല. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യമെന്താണ്? അതിലെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ആ ആയത്തിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പലതും നമുക്കറിയാവുന്ന സുപരിചിതമായ വാക്കുകളാണ്. വഖലഖ്നാ, ഖലഖ, യഖ്ലുഖു, ഖാലിഖ്, മഖ്ലൂഖ് അല്ലേ. സുപരിചിതമായൊരു വാക്കാണ്. എന്താ ഖാലിഖ് എന്ന് പറഞ്ഞാൽ? അബ്ദുൽ ഖാലിഖ് നമ്മൾ പേരിടാറുണ്ട്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. ഖലഖ, സൃഷ്ടിച്ചു. ഖലഖ്നാ, അള്ളാഹു പറയാണ് നാം സൃഷ്ടിച്ചു. ലഹും, ഇതിന് മുമ്പത്തെ ആയത്തിലും രണ്ടാമത്തെ വാക്ക് ലഹും എന്നായിരുന്നു. എന്താ ലഹും എന്ന് പറഞ്ഞാൽ അർത്ഥം? അവർക്ക്, അവർക്ക് നാം സൃഷ്ടിച്ചു. മിം മിസ്ലിഹി, അതുപോലെയുള്ളത്. ഏതുപോലെയുള്ളത്? മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് കപ്പലിനെ കുറിച്ചാണ്. ആ കപ്പൽ മാത്രമല്ല, ആ കപ്പൽ പോലെയുള്ള മറ്റു പലതിനെയും നാം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? മായർ കബു, അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന. റക്കിബയർ കബു എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറുക, യാത്ര പോവുക എന്നൊക്കെയുള്ള ഒരർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. വഖലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. എഴുതിയെടുക്കുന്നവർ ശ്രദ്ധിച്ചെഴുതിയെടുക്കുക. വഖലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. ലഹും, അവർക്ക് വേണ്ടി. മിം മിസ്ലിഹി, അതുപോലെയുള്ള. മായർക്കബൂൻ, അവർ യാത്ര ചെയ്യുന്ന മറ്റു പലതിനെയും. കപ്പൽ മാത്രമല്ല, കപ്പലല്ലാതെയും മനുഷ്യന് യാത്ര ചെയ്യുന്ന, യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. ഒട്ടകങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. കഴുതകളെയും കോവർക്കഴുതകളെയും കുതിരകളെയും മനുഷ്യൻ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നീട് മറ്റു പല കാലികളെയും അല്ലെങ്കിൽ മാടുവർഗത്തിൽപ്പെട്ട കാലികളെയും, അവയ്ക്ക് പിന്നെ ചക്രം കണ്ടെത്തിയ ചക്രമുള്ള വാഹനങ്ങൾ ഘടിപ്പിച്ച് അവ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കാളവണ്ടികളും പോത്തുവണ്ടികളും ഉണ്ടായിരുന്നു, കുതിരവണ്ടികളുണ്ടായിരുന്നു. അത് വികസിച്ച് ഷെയ്ഖ് സഅദി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് പോലെ, വായുവിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കടലിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അല്ലേ. പല യുദ്ധോപകരണങ്ങളും കടലിലൂടെ, വെള്ളത്തിലൂടെ സഞ്ചരിച്ച് ടാങ്കറുകൾ, അവ കരയിലെത്തിയാൽ കരയിലൂടെ കടന്നു പോകുന്നു. അങ്ങനത്തെ വാഹനങ്ങളുണ്ട്, കരയിലും കടലിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട്. അതും മനുഷ്യനെന്ന് ഉപയോഗിക്കുന്നു. എല്ലാം അതിനുള്ള ബുദ്ധി നൽകിയത് അള്ളാഹുവാണ്. എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് അല്ലേ. എന്തൊരത്ഭുതമാണ്! എങ്ങനെയാണ് വായുവിലൂടെ ഇത് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്! എത്ര വേഗത്തിൽ, അതിവേഗതയിൽ, ശബ്ദവേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവ, വായുവിലൂടെ സഞ്ചരിക്കുന്നവ, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, ഒരു ഭൂപ്രദേശത്തു നിന്ന് മറ്റൊരു ഭൂപ്രദേശത്തേക്ക്, ഭൂമിയിൽ നിന്ന് ബഹിരാകാശങ്ങളിലേക്ക്, ഭൂമിയിൽ നിന്ന് ഇതര ഉപഗ്രഹങ്ങളിലേക്കും ഗ്രഹങ്ങളിലേക്കും മനുഷ്യൻ യാത്ര നടത്താൻ ശ്രമിക്കുന്നു. അതിനൊക്കെ ആവശ്യമായ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ മനുഷ്യൻ സംവിധാനിച്ചിട്ടുണ്ട് അല്ലേ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളാണ്. അതിനാവശ്യമായ സൃഷ്ടിപരമായ ബുദ്ധിപരമായ കഴിവും ശേഷിയും നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മഹാനും കഴിവുള്ളവനും ശ്രേഷ്ഠനുമാണ്! അപ്പോൾ പല വിധത്തിലുള്ള വാഹനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്കു വേണ്ടി ഒരുക്കിത്തന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാകുന്നു. അത് കടലിലൂടെ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്, കരയിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്, വായുവിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്, കാലികളായിട്ടുണ്ട്, കാറ്റിൻ്റെ ഊർജം സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവ ഉണ്ടായിരുന്നു, മറ്റു യന്ത്രവൽകൃത സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള കരയിലും കടലിലുമായിട്ടുള്ള ധാരാളക്കണക്കിന് സഞ്ചാര സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യനൊരു ദൃഷ്ടാന്തമുണ്ട്. മനുഷ്യ, നിനക്ക് ഇങ്ങനെയൊക്കെ കഴിയുമെങ്കിൽ, അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ബുദ്ധിയും സവിശേഷമായ കഴിവും നിനക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ, നിന്നെ സൃഷ്ടിച്ച നാഥൻ അവന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിയും. നിന്നെ ഉണ്ടാക്കിയ, നിന്നെ പടച്ച, നിന്നെ സംവിധാനിച്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവിന് യഥാർത്ഥത്തിൽ പരലോകത്ത് ഒരിക്കൽ കൂടി അവൻ്റെ മുന്നിൽ നിന്നെ ഒരുമിച്ച് കൂട്ടാൻ, നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും. സുഹൃത്തുക്കളെ, രണ്ട് ചെറിയ ആയത്തുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ ദിവസത്തെ ഈ അരമണിക്കൂർ നമ്മൾ ശ്രദ്ധിക്കുന്നതോടുകൂടി ആ രണ്ട് ആയത്തുകളുടെ ആശയം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം. നമുക്കത് മനസ്സിലാവണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ഹമൽന, നാം അവരെ വഹിച്ചിരിക്കുന്നു, ചുമന്നിരിക്കുന്നു. ആരെ? ദുര്രിയത്തഹും, അവരുടെ സന്തതികളെ. നമ്മൾ നേരത്തെ അതിനെ വിശദീകരിച്ചു. മനുഷ്യ സമൂഹത്തെ മുഴുവൻ നാം വഹിച്ചു. ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, ഭാരമേറിയ കപ്പലുകളിൽ. അഥവാ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ, വെള്ളത്തിലൂടെ ഭാരമേറിയ കപ്പലുകളിലുൾ യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം അല്ലാഹു ഒരുക്കി തന്നിട്ടുണ്ട്. വഹലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. ലഹും, അവർക്ക് വേണ്ടി. മിമ്മിസ്ലിഹി, അതുപോലെയുള്ളതും, കപ്പൽ പോലെയുള്ള, മായർക്കബൂൻ, അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റുള്ളതും, കപ്പലുകൾ പോലെ അവർ സഞ്ചരിക്കുന്ന മറ്റു പലതിനെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട് പരലോകത്തെയോർത്ത്, റബ്ബിനെ ഓർത്ത്, അവൻ്റെ സൃഷ്ടി മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ വച്ചിരുന്നു. അതിൻ്റെ ആൻസർ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും. ആകാശത്തുള്ള എത്ര ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അമാനി മൗലവി തൻ്റെ തഫ്സീറിൽ എണ്ണമിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ, പരിശോധിച്ചതുപോലെ, അത് നാല് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് ആ ഭാഗത്ത് വശംസു തജ്രി എന്ന് തുടങ്ങുന്ന ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ മർഹൂം അമാനി മൗലവി തൻ്റെ തഫ്സീറിൽ നാല് ദൃഷ്ടാന്തങ്ങൾ, ആകാശത്തു നിന്നുള്ള നാല് ദൃഷ്ടാന്തങ്ങൾ എന്ന് എടുത്തു പറഞ്ഞത്. ഈ ആഴ്ചയിൽ ഒന്ന് പരിശോധിക്കാൻ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. വ ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകൾ സൂറത്തു യാസീനിൽ ഇതുവരെ? 42-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനം പറഞ്ഞത്. വ ആയത്തുല്ലഹും എന്നതിൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകൾ ആരംഭിക്കുന്നുണ്ട് എന്നൊന്ന് പരിശോധിക്കൂ. എത്ര ആയത്തുകൾ സൂറത്ത് യാസീനിലെ 42 വരെ എത്ര ആയത്തുകൾ വആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നുണ്ട്? അതൊന്ന് പരിശോധിക്കുക. ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്കതിൻ്റെ ആൻസർ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. കഴിയുമെങ്കിൽ എൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓതാൻ ശ്രമിക്കുക, അത് ഹിഫ്ലാക്കാൻ പരിശ്രമിക്കുക. അതോടൊപ്പം നല്ല ഒരു ഖാരിഇൻ്റെ ഖിറാഅത്ത് വെച്ച് ഇതൊന്ന് കേൾക്കുകയും ചെയ്യുക. ആ ആയത്തുകൾ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നൊന്ന് അങ്ങനെയൊന്ന് ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. وآيت لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. الله يشهد القرآن പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ കേട്ടു കഴിഞ്ഞത് ഹൃദയവസന്തം, സൂറത്തു യാസീനിലെ 41-42 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ജീവിത നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. സൂറത്തുൽ മുജാദിലയിലെ 12-13 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ പറയുന്നത്. പ്രത്യേകിച്ചും ജീവിത നിയമങ്ങളും അതോടൊപ്പം സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും.
5: يا ايها الذين امنوا اذا ناجيتم الرسول فقدموا بين يدي نجواكم صدقه ذلك خير لكم واطهر فان لم تجدوا فان الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ. യാ അയ്യുഹ അല്ലദീന അല്ലസീന അല്ലദീന, ഇതൊന്നുമല്ല, അല്ലദീന അല്ലദീന. ആമനൂ ഇത, ഇവിടെയും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇദാ നാജീതും, ഇസ അല്ല, ഇദ അല്ല, ഇദാ നാജീതും, ഇദ. നാജൈതുമുർ റസൂല, നാജൈതുമുർ റസൂല. അർ റസൂല, വളരെയധികം ശ്രദ്ധിക്കണം, അർ റസൂല അല്ല, അർ റസൂല. തക്രീർ എന്ന ആ ഒരു സിഫത്ത് ഇങ്ങനെ നാവിനെ പിടപ്പിക്കില്ല, അത് കൂടുതലുണ്ടാവാൻ പാടില്ല. അർറസൂല. ഫഖദ്ദിമൂ, ഫഖദ്ദിമൂ അല്ല, ഫ ഫ എന്ന അക്ഷരത്തിൻ്റെ ഒരു മഖ്റജ് താഴെ ചുണ്ടിൻ്റെ പള്ള ഭാഗമാണ്, അതുകൊണ്ട് ഫ ഫഖദ്ദിമൂ, അതാണ് ഒരു കൃത്യമായ ശൈലി. ഫഖദ്ദിമൂ, ഫഖദ്ദിമൂ ബൈന യദൈ നജുവാക്കും, ബൈന യദൈ നജുവാക്കും, യദൈ യദൈ നജുവാക്കും സദഖ, സദഖ. ബൈന യദൈ നജുവാക്കും സദഖ, സദഖ. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ذلك خير لكم, ذلك ذلك لا ذا ذلك خير لكم, خير لكم واطهر. ميم ساكنه كشيشم وا ചുണ്ട തമ്മിൽ, രണ്ട് ചുണ്ട തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. എങ്ങനെ? خير لكم واطهر. واط اط ط എന്ന ഉച്ചാരണം ശ്രദ്ധിക്കണം. ഈ തുബാഖ് എന്ന സിഫത്ത് നിർബന്ധമായിട്ട് കൊണ്ടുവന്നാലാണ് ആ ഒരു ശബ്ദം ക്ലിയർ ആവുകയുള്ളൂ. വ അത്ഹർ. ഫ ഇല്ലം തജിദു, ഫ ഇല്ലം, ഫ ഇൻ, ഫ ഇൻ ലം അല്ല, ഫ ഇല്ലം, ഇത് ഗംബിലഹുന, ഫ ഇല്ലം, ഇല്ലം, ഫ ഇല്ലം. ഫ ഇല്ലം തജിദു ഫ ഇന്നല്ലാഹ, നൂൻ മുശദ്ദഗുന, നൂൻ ശദ്ദ് വന്ന മണിക്കണം. ഗഫൂറുൻ, ഗ ഗ തൊണ്ടയുടെ മുഗൾ ഭാഗം, അഫൂർ അല്ല, ഗഫൂർ റഹീം, ഇങ്ങനെയല്ല, ഗഫൂറുൻ, ഗഫൂറുർ റഹീം. ചില ആളുകളൊക്കെ ഗഫൂർ എന്ന് പറയും, അത് മലയാളികൾ അങ്ങനെ കേൾക്കാറില്ലെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഗഫൂർ അല്ല, ഗ ഗ. ഗഫൂറുൻ തൻവീന് ശേഷം റഹീം, റ, ഗഫൂറുർ റഹീം. ഇത് ഗാംബിലാഗുന, ഇവിടെയും മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഗഫൂറു റഹീം. ശ്രദ്ധിക്കേണ്ടത് തക്രീർ എന്ന സിഫത്ത്, റ അല്ല, ഗഫൂറു റഹീം, റഹീം. അടുത്ത ആയത്ത്, അഅശ്ഫഖുതും, അഅശ്ഫഖുതും. രണ്ട് ഹംസയാണ്, രണ്ട് ഹംസയും കൃത്യമായിട്ട് ഉച്ചരിക്കുകയും വേണം അവിടെ. പിന്നെ എളുപ്പത്തിൽ അങ്ങനെ ഓതാനൊന്നും പറ്റൂല. അഅശ്ഫഖുതും അല്ല, അഅ അഅശ്ഫഖ്, അഅശ്ഫഖ്. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസയുടെ മഖ്റജ്. അഅശ്ഫഖുതും, അഅശ്ഫഖ്. ഖാഫിനെ കേൾക്കണം, ഖൽഖല ചെയ്യണം. അഅശ്ഫഖുതും അൻ തുഖദ്ദിമു. മീമു സാക്കിനേക്ക് ശേഷം ഹംസ വരുമ്പോൾ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. എന്നാൽ അഅശ്ഫഖുതും മൻ തുഖദ്ദിമു, ഇങ്ങനെയും ചില ആളുകൾ ചെയ്യാറുണ്ട്. സാക്കിന നൂനോ തൻവീനോ ശേഷം ഹംസ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ, അതുപോലെ സാക്കിന മീമിന് ശേഷം ഇങ്ങനെ ഹംസ വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ചും ഹംസയാണ് വരുന്ന സമയത്ത്, പിന്നെ അത് കൂട്ടി ഓതുമ്പോൾ അഅശ്ഫഖുതും മൻ, ഹംസ മാറി അത് നഷ്ടപ്പെട്ട് മീമിനെ കൊണ്ട് ഉച്ചരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അഅശ്ഫഖുതും അൻ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻ തുഖദ്ദിമു, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫ ബിഗുന്നയാണത്. അൻ തുഖദ്ദിമു ബൈന യദൈ നജുവാക്കും, നജ് ജീമിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം. നജുവാക്കും സ, നജുവാക്കും സദഖാത്, സദഖാത്. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ മദ്, അതിന് കൂടെ വരുന്ന അലിഫ് ശ്രദ്ധിക്കണം. സദഖാ, സദഖാത് എന്നല്ല, സദഖാത്. ഇങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ താഇൻ്റെ ശബ്ദവും കേൾക്കണം. فإذ لم تفعلوا, فإذ, فإذ لم تفعلوا فإذ لم تفعلوا وتاب الله عليكم وتاب الله عليكم فأقيموا ساكنا ميمين ശേഷം ഫ വരുമ്പോൾ നേരത്തെ പറഞ്ഞു വ അല്ലെങ്കിൽ ഫ ഇത് വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ കൃത്യമായിട്ട് തട്ടിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും അത്ര തന്നെ പ്രയാസമില്ല അതുകൊണ്ടാണ് വാവും ഫാവും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് അലൈക്കും ഫഅഖീമു ഫഅഖീമു സ്സലാത വആതു സ്സകാ ഫഅഖീമു സ്സലാത വആതു സ്സകാ വആതു സ്സകാ വഅതീഉ അല്ലാഹ ത ത തീ തു അത അത വഅതീഉ അല്ല തീ തീ നാവിൻ്റെ മധ്യഭാഗം മണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം അതാണ് ഈ തുബാക്ക് വഅതീഉ അല്ലാഹ വറസൂലഹ വറസൂലഹ വല്ലാഹു ഖബീറു ബിമാ തഅമലൂൻ ഖബീറു ബിമാ തൻവീന് ശേഷം വന്നാൽ ഇഖ്ലാബ് തൻവീനിനെ മീമാക്കി മാറ്റണം ഖബീറു ബിമാ ഖബീറു ബിമാ വല്ലാഹു ഖബീറു ബിമാ തഅമലൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം يا ايها الذين امنوا اذا ناجيتم الرسول فقدموا بين يدي نجواكم صدقه ذلك خير لكم واطهر فان لم تجدوا فان الله غفور رحيم أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة فَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ
4: സൂറ മുജാദില 12-13 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 12-13 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുശ്ശുക്കൂർ നമ്മളുമായി പങ്കുവച്ചത്.
6: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
7: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിൽ സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
8: أعوذ بالله من الشيطان الرجيم

67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ

അഹ്സാബിലെ 35-ാം ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ലോകപ്രശസ്ത ഖുർആൻ കാരിയും പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള. 1950 തുടക്കത്തിൽ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച അദ്ദേഹം 2016 ഏപ്രിൽ 6 സൗദി അറേബ്യയിലെ മദീനയിൽ മരണപ്പെടുന്നത്. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം മദീനയിലേക്ക് നീങ്ങിയ അദ്ദേഹം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനവും ഡോക്ടറേറ്റും നേടി. 1990 കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയിലെ ഇമാമായി അദ്ദേഹം പ്രവേശിച്ചു. അല്പകാലം മസ്ജിദുൽ ഖുബായിലും അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചു.